പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 3-ന്റെ സമതല ഭൂമികകളിലാണ്. 1924 ജൂൺ 3. 20-ാം നൂറ്റാണ്ടിലെ വിശ്വ സാഹിത്യ നായകരിൽ പ്രമുഖനായ ഫ്രാൻസ് കാഫ്ക ആസ്ട്രിയയിലെ വിയന്നയ്ക്ക് സമീപമുള്ള കീർലിംഗിൽ വെച്ച് 1924 ജൂൺ 3-ന് നിര്യാതനായിരിക്കുന്നു. 1947 ജൂൺ 3. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കാനുള്ള ബ്രിട്ടീഷ് പദ്ധതി, മൗണ്ട് ബാറ്റൺ പദ്ധതി അഥവാ ജൂൺ 3 പദ്ധതി ദേ ധാരണയായിരിക്കുന്നു. 1965 ജൂൺ 3, സോവിയറ്റ് യൂണിയനുമായുള്ള ബഹിരാകാശ പര്യവേക്ഷണ മത്സരത്തിൽ അമേരിക്ക അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. ജെമിനി 4 എന്ന പേടകത്തിലെ രണ്ട് യാത്രികരിൽ ഒരാളായ എഡ്വേർഡ് വൈറ്റ് ബഹിരാകാശത്ത് പദം ഊന്നിയിരിക്കുന്നു. 1989 ജൂൺ 3, സമകാലിക ഇറാന്റെ ചരിത്രത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച ഇസ്ലാമിക് മത നേതാവ് അയത്തുള്ള ഖൊമേനി അന്തരിച്ചിരിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ശബ്ദം തുടരുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ദേശഭക്തി ഗാനം.
1: വന്ദേ മാതരം, ജയ വന്ദേ മാതരം. ആയിരം ഉണ്ടിങ്കു ജാതിയനിൽ അണ്ണീർ വന്ന് പുകൾ എന്ന നീതി. ഓർ തായൻ വയിറ്റിൽ പിറന്തോർ തമ്മിൽ സണ്ടൈ ചെയ്താലും സഹോദരർ അൻ്റെ ഒന്നുപെട്ടാൽ ഉണ്ട് വാഴ്വേ. നമ്മിൽ ഒറ്റുമൈ നീങ്കിൽ അനവർക്കും താഴ്വേ. നന്നിത് തേർന്നിടൽ വേണ്ടും ഇന്ന് ഞാനം വന്നാർപ്പിൻ നമുക്കിത് വേണ്ടും എന്ന് சொன்ன ഭാരതി പിറന്ന ഇന്ത്യ നാട് ഇത്. തുണിന്ത് എഴടാ, നീയും ഒരു ഇന്ത്യൻ എന്ന് തലൈ നിമിർന്ന് നില്ലടാ. ഊക്കം കൊണ്ട് എഴുന്ന് വാ, ഇന്ന് ഉലകൈ ജയിക്കലാം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. BC 400-ലായിരുന്നു സുപ്രസിദ്ധ ഗ്രീക്ക് ചിന്തകൻ സോക്രട്ടീസ് ജീവിച്ചിരുന്നത്. യഥാകാലത്തിന് മുമ്പ് ജനിച്ച ക്രിസ്തു എന്നാണ് സോക്രട്ടീസിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് വെച്ചാൽ, സോക്രട്ടീസ് ശരിക്കും മനുഷ്യസ്നേഹിയായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. കൊടിയ പീഡനങ്ങൾക്കിടയിലും അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. കാര്യങ്ങൾ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒന്നും തടസ്സമല്ല എന്നതാണ് കാര്യം. ചെറിയ പനി വന്നാൽ ലീവ് എടുക്കുന്നവരുണ്ട്. പനിയല്ല അവിടെ കാര്യം, എങ്ങനെ ലീവ് എടുക്കാം എന്നതാണ് ചിന്ത. വയ്യ, വയസ്സായി എന്നീ ചിന്തകൾ കളയൂ. അതൊക്കെ വെറും എക്സ്ക്യൂസുകൾ മാത്രമാണ്. 20 വാല്യങ്ങളുള്ള ഇംഗ്ലീഷ് നിയമം പരിഷ്കരിക്കുന്ന ജോലി ഹാൻസ്ബെർഗ് പ്രഭു ആരംഭിച്ചത് 90 വയസ്സിലായിരുന്നു. ഗോയിഥെ തന്റെ ഫൌസ്റ്റ് എന്ന കൃതി രചിച്ചത് 82 വയസ്സിൽ. ഗലീലിയോയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ 72 വയസ്സിലായിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ്സ് തന്റെ നിരീക്ഷണങ്ങളും പഠനങ്ങളും എല്ലാം ചെയ്തത് വീൽചെയറിലിരുന്നു കൊണ്ടായിരുന്നു. അർപ്പണബുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് പ്രയോജനപ്രദമായി ജീവിക്കാൻ പ്രായമോ രോഗമോ ഒന്നും തടസ്സമാവുന്നില്ല. സത്യം പറഞ്ഞാൽ പ്രായവും രോഗവുമൊക്കെ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാനുള്ള എക്സ്ക്യൂസുകൾ മാത്രമാണ്. പൂർണമായും ചലനശേഷിയറ്റ് കിടപ്പിലായി പോകുന്നവർക്ക് പ്രവൃത്തി ബുദ്ധിമുട്ടാണ്. എങ്കിലും പ്രവർത്തിക്കുവാനുള്ള ത്വര അവരുടെ ഉള്ളിലുണ്ടാവണം. എങ്കിലേ ഉണർന്നെണീറ്റ് വരാനാവൂ. ചെറുതും വലുതുമായ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തവരില്ല. അതൊന്നും പ്രവൃത്തിയിൽ നിന്ന് വിമുഖത കാണിക്കാനുള്ള ന്യായീകരണങ്ങളാവരുതെന്നേ ഈ പറയുന്നതിനർത്ഥമുള്ളൂ. ഒരിക്കലും വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച് ഇഴഞ്ഞും വലിഞ്ഞും ദിനരാത്രങ്ങൾ തള്ളിനീക്കുന്നവരിൽ പലരും തങ്ങളുടെ ജീവിതത്തിന്റെ ദുർഗതിയെക്കുറിച്ച് സദാ പരിതപിക്കുകയും ഉറക്കം കെടുകയും ചെയ്യുന്നു. അസമിലെ ഒരു ചന്തയിൽ കടലാസുകൊണ്ടുള്ള ആകർഷകമായ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. ആഴ്ചയിലൊരു ദിവസം വൻ തിരക്കാണ്. അന്നേ ആ കട തുറക്കും. ഒരു സ്ത്രീയായിരുന്നു ആ കടയുടെ ഉടമ. കാണാൻ മനോഹരമായിരുന്നു ആ കളിപ്പാട്ടങ്ങൾ. അതിന്റെ ഉറവിടം ഒരു കമ്പനിയല്ല എന്ന് മനസ്സിലാക്കിയ ഒരു പത്രക്കാരൻ അന്വേഷിച്ചെത്തിയത് ഒരു ചേരിയിലെ വീട്ടിലായിരുന്നു. അവിടുത്തെ കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി. കിടപ്പ് രോഗിയായ ഒരു മധ്യവയസ്കൻ പകുതി ചരിഞ്ഞുകിടന്നുകൊണ്ടാണ് ഈ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കട്ടിലിന് താഴെ വച്ചിട്ടുള്ള ചെറിയ ബക്കറ്റുകളിൽ മുക്കിയാണ് നിറം ചാലിക്കുന്നത്. കട്ടിലിന്റെ രണ്ടു ഭാഗങ്ങളിലും നൂലുകളിൽ കെട്ടിയിട്ട കളിപ്പാട്ടങ്ങൾ നിറമുണക്കാനിട്ടിരിക്കുന്നു. ദിവസേന 30 കളിപ്പാട്ടങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചന്തയിലെത്തും. ചന്തയിലിരിക്കുന്നത് ഭാര്യ തന്നെയാണ്. ആഴ്ച ചന്ത ഒരു കളിപ്പാട്ടം പോലും വിറ്റുപോവാതിരിക്കില്ല. വാസ്തവം പറഞ്ഞാൽ അവ വെറും കളിപ്പാട്ടം മാത്രമായിരുന്നില്ല, അതിനുമപ്പുറം കലാചാരുതയാർന്ന ക്രാഫ്റ്റ് വർക്കുകൾ കൂടിയായിരുന്നു. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ആവട്ടെ, അതോർത്ത് ദുഃഖിച്ചും വിലപിച്ചും സ്വയം പഴിചാരിയും ഇരിക്കാതെ കഴിയുന്നത്ര കർമോത്സുകമാവുന്നതിനാണ്. അതുകൊണ്ട് ഉണരൂ, എഴുന്നേൽക്കൂ. ആയിരക്കണക്കിന് മനുഷ്യർ കർമ്മോജ്വലരായി ജീവിക്കുന്നു. നിങ്ങൾ എന്തിനാണ് മടിച്ചിരിക്കുന്നത്? ഊർജ്ജസ്വലമാകും. പ്രശ്നങ്ങൾ പലതുമുണ്ടാകും. നിങ്ങൾ ഈ ഭൂമിയിൽ പിറന്നത് പ്രശ്നങ്ങളിൽ ജീവിക്കുവാനല്ല, കാര്യങ്ങൾ ചെയ്യുവാനാണ്. ഓർത്തുനോക്കൂ, കുട്ടിക്കാലത്ത് നിങ്ങൾ എന്താണ് വിചാരിച്ചിരുന്നത്? മുതിർന്നിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നല്ലേ? എന്നിട്ട് എന്തിനാണ് ഈ അലസത? ഉണരൂ, എഴുന്നേൽക്കൂ. കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യൂ. ജീവിതത്തെ നന്നായി ആസ്വദിക്കൂ. അത് ലീവെടുത്തിട്ടല്ല, വെറുതെ ഇരുന്നിട്ടല്ല, അലസമായിരുന്നിട്ടുമല്ല. ചെയ്യേണ്ട ജോലികൾ ചെയ്ത് ജീവിതത്തെ സാർത്ഥകമാക്കൂ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ.
1: കുട്ടികളെ തല്ലി തന്നെ വളർത്തണം എന്ന് ഇന്നും വാശി പിടിക്കുന്ന അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, നാട്ടുകാരും ഉണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾ രണ്ടു പക്ഷക്കാരാണ്. തല്ലാൻ പാടില്ല എന്ന് ചിലർ, തല്ലാതെ എങ്ങനെ ശരിയാക്കിയെടുക്കും എന്ന് മറ്റു ചിലർ. തർക്കത്തിനും വാദത്തിനും അഭിപ്രായ പ്രകടനത്തിനുമിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ മറ്റൊരാളെ തല്ലുന്നത്, അത് മുതിർന്നൊരാൾ കുട്ടിയായാലും മുതിർന്നയാൾ മുതിർന്ന വേറൊരാളെ ആയാലും അത് മനസ്സിൽ മുറിവുണ്ടാക്കുന്ന കാര്യമാണ്, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. കുട്ടികളായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ടാകാം. അവരോടൊന്നേ പറയാനുള്ളൂ, രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണ്. നിങ്ങൾ മുതിർന്നവർക്കാണ് ആരിൽ നിന്നെങ്കിലും ഒരു തല്ല് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ മറക്കുമോ? അത് ചിലപ്പോൾ നിങ്ങളിൽ പകയായി തന്നെ വളർന്നു എന്ന് വരില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് തല്ല് കിട്ടുമ്പോഴും നിങ്ങളെ കൊന്നുകളയാനുള്ള ദേഷ്യം അവർക്കുണ്ടാകും. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നറിയാമോ? നല്ലതിനു വേണ്ടിയല്ലേ മക്കളെ തല്ലുന്നത്? നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പഞ്ചാര വാക്കുകളിലും പിന്നെ മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള ഇഷ്ടം, സ്നേഹം, അടുപ്പം, മമതാബോധം എന്നിവയിലും കുട്ടികൾ മുഴുകിപ്പോകുന്നതുകൊണ്ടാണ്. കുട്ടികളെ ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ മുകളിൽ കയറ്റി നിർത്തുക, ക്ലാസ്സിന് പുറത്തു നിർത്തുക തുടങ്ങിയവയിലൂടെ അവർക്കുണ്ടാകുന്ന മനസ്സിലെ മുറിവ് കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല തന്നെ. വേദനകൾ മനുഷ്യൻ മറക്കുമായിരിക്കും, പക്ഷേ ഇൻസൾട്ട് അത് മറക്കാൻ പ്രയാസമായിരിക്കും. പാഞ്ചാലിയുടെ ചിരി എന്നൊരു പ്രയോഗമുണ്ട്. സ്ഥലജല വിഭ്രാന്തിയിൽ ദുര്യോധനാദികൾ നട്ടം തിരിഞ്ഞു കാണിച്ച വിക്രിയകൾ കണ്ട് പാഞ്ചാലി പൊട്ടിച്ചിരിച്ചത് അതാണ് ദുര്യോധനന് ഇൻസൾട്ടായത്, പകയായി വളർന്നത്. സൂചി കുത്താൻ പോലും ഇടം നൽകില്ലെന്ന വാശിയിൽ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത്. മനുഷ്യൻ മനുഷ്യനെ അപമാനിക്കുന്നതിനേക്കാൾ ക്രൂരമായി വേറൊന്നില്ല തന്നെ. അതുകൊണ്ട് ഒരു ശിക്ഷാ നടപടികളും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് തന്നെ. തവളയെ കല്ലെറിയുന്ന കുട്ടിയുടെ മനഃശാസ്ത്രം വളരെ ലളിതമായി സിഗ്മണ്ട് ഫ്രോയിഡ് വിവരിക്കുന്നുണ്ട്. തവള തിരിച്ചുപദ്രവിക്കില്ല എന്ന ഉറപ്പ് കുട്ടിക്കുള്ളതുകൊണ്ടാണ് അതിനെ തുടരെ തുടരെ കല്ലെറിയുന്നത്. എന്നാൽ കുട്ടി ഒരിക്കലും അതേ ലാഘവത്തോടെ ഒരു പാമ്പിനെയോ പട്ടിയെയോ കല്ലെറിയില്ല. അതേ കാര്യം തന്നെയാണ് മനുഷ്യൻ മനുഷ്യരെ തല്ലുന്ന കാര്യത്തിലും തേജോവധം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ സംഭവിക്കുന്നത്. തിരിച്ചൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുറപ്പ്. അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിന് പിന്നിലും രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പിന്നിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ? എന്നാൽ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കും, തിരികെ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ പഴയ പോലെയല്ല എന്ന് ചിലരെങ്കിലും പരാതി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തല്ലി പേടിപ്പിച്ച് ഇന്നോളം നിങ്ങൾ ആരെ നന്നാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞതിന് തല്ലി, വികൃതി കാട്ടിയതിന് തല്ലി, സാറില്ലാത്ത പിരീഡിന് കൂട്ടുകാരോട് സംസാരിച്ചതിന് തല്ലി, വീട്ടുജോലിയുണ്ടായിരുന്നതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതാത്തതിന് തല്ലി, അസംബ്ലിയിൽ താമസിച്ചെത്തിയതിന് തല്ലി, പദ്യം ചൊല്ലിയത് തെറ്റിപ്പോയതുകൊണ്ട് തല്ലി, അധ്യാപകർ തല്ലിയതറിഞ്ഞ് വീട്ടുകാരും തല്ലി. നിങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്തു നോക്കൂ. നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചതോ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് കിട്ടിയതോ ഒന്നും ഈ തല്ലുകൊണ്ടിട്ടല്ല, പഠിച്ചതുകൊണ്ടാണ്. പഠിച്ചതുകൊണ്ട് മാത്രമാണ്. തല്ലു പേടിക്കാതെ പഠിച്ചിരുന്നെങ്കിലും ജയിച്ചേനെ. പക്ഷേ നിങ്ങളുടെ കഴിവുകളേക്കാൾ വിജയത്തിന്റെ അവകാശം അധ്യാപകർ ചൂരൽ വടി കൊണ്ട് നൽകിക്കഴിഞ്ഞു. ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും തല്ലിയതെന്ന മധുരമൊഴി കേട്ട് നിങ്ങൾക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ വരെ പിശാചായി നിന്നവർ ഇന്ന് മാലാഖമാരായി അനുഭവപ്പെടുന്നത്. ആ കലാവിദ്യ അവർക്ക് നല്ല വശമായിരുന്നു താനും. കുട്ടികളെ ശിക്ഷിക്കുന്നത് ഔചിത്യമില്ലായ്മയാണ്, ധാരണക്കുറവുകൊണ്ടാണ്. ഒരു പഠനകാര്യത്തെയും ഭയപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാവില്ല തന്നെ. അവരുടെ മനസ്സുകളിൽ മുറിപ്പാടുണ്ടാകുന്ന വിധമുള്ള ശിക്ഷകൾ, ബോഡി ഷേമിംഗ് എന്നിവയൊന്നും ആധുനിക കാലത്ത് ആവശ്യമില്ല തന്നെ. സ്വതന്ത്രമായ മനസ്സ്, പകയും പ്രതികാരവുമില്ലാത്ത മനസ്സ്, അതാണ് ആധുനിക മനസ്സെന്ന് ഓർക്കുക.
0: ഒരുകപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

പ്രത്യേക പോക്കുവയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാന്യ ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മലയാള കവിതയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയ കവി ഡി വിനയചന്ദ്രനെ കുറിച്ച് കേൾക്കാം. വിനയചന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഒരു പുഴയുടെ ഒഴുക്കുപോലെ സ്വാഭാവികമായ കവിതകളും അതേസമയം ഒരു കടലിന്റെ ആഴം പോലെ ഗഹനമായ ചിന്തകളുമാണ്. 70s മുതൽ മലയാള കവിതയുടെ ഭാവുകത്വത്തെ പുതിയൊരു തലത്തിലേക്ക് നയിച്ച കവികളിൽ ഒരാളാണ് അദ്ദേഹം. കവിത കേവലം എഴുതാനുള്ള ഒരു വിഷയമല്ല, മറിച്ച് ജീവിതം തന്നെയാണ് എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു കവിയായിരുന്നു അദ്ദേഹം. വിനയചന്ദ്രന്റെ കവിതകൾക്ക് ഒരു പ്രത്യേക താളമുണ്ട്. അത് വാക്കുകളുടെ താളമല്ല, മറിച്ച് പ്രകൃതിയുടെയും മനുഷ്യന്റെയും ജീവിത താളമാണ്. അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, രാഷ്ട്രീയമുണ്ട്, പ്രകൃതിയോടുള്ള ആഴമായ സ്നേഹമുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം അവതരിപ്പിച്ചത് സാധാരണ കവികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ്. സമൂഹത്തിലെ അനീതികളെയും ചൂഷണങ്ങളെയും ശക്തമായ വാക്കുകളിലൂടെ ചോദ്യം ചെയ്യാനും അദ്ദേഹം മടിച്ചില്ല. അദ്ദേഹത്തിന്റെ കവിതകൾ ഒരു പോരാളിയുടെ ശബ്ദമായിരുന്നു. അത് സാധാരണക്കാരന്റെ വേദനകളെയും പ്രതിഷേധങ്ങളെയും പ്രതിഫലിപ്പിച്ചു. അതേസമയം പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പോൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാമായിരുന്നു. വിനയചന്ദ്രന്റെ കവിതകൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ നരകം ഒരു പ്രേമ കവിത എഴുതുന്നു എന്ന കവിതാ സമാഹാരം വളരെ ശ്രദ്ധേയമാണ്. ഈ സമാഹാരത്തിലെ ഓരോ കവിതയും വ്യത്യസ്തമായ ചിന്തകളെയും വികാരങ്ങളെയുമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 1992 കവിതാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഡി വിനയചന്ദ്രന്റെ നരകം ഒരു പ്രേമ കവിത എഴുതുന്നു എന്ന കവിതാ സമാഹാരത്തിനാണ്. ചൊൽകവിതകളുടെ വല്ലാത്തൊരു ഭംഗിയുണ്ട് വിനയചന്ദ്രൻ കവിതകൾക്ക്. ഇപ്പോഴും അതിമനോഹരമായി അവ അരങ്ങുകളിൽ ചൊല്ലി തരംഗങ്ങൾ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് നിഷ്പ്രയാസമായിരുന്നു. കവിതകൾ മാത്രമായിരുന്നില്ല കവിയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നത്. മരങ്ങളും പുഴകളും ഒക്കെ വിനയചന്ദ്രൻ എന്ന കവിയെ ഏറെ ചിന്തിപ്പിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. വീട്ടിലേക്കെന്നു പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ, കൂട്ടുകിടക്കുന്ന പുസ്തക കൂട്ടങ്ങൾ, പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ്, കലണ്ടറിൽ ചൂട്ട് കത്തിച്ചു കിടക്കും അവധികൾ, വീട്ടിലേക്കുള്ള വഴികൾ, ഓരോ നിമിഷവും തേടിക്കൊണ്ടിരുന്ന ഒരു മനസ്സ് എപ്പോഴും കവിക്കുണ്ടായിരുന്നു. വായനയ്ക്കായി കാത്തുകിടക്കുന്ന പുസ്തകങ്ങളും ഒരു തലോടലിനായി കൊതിക്കുന്ന അവിടുത്തെ പ്രകൃതിയും അദ്ദേഹത്തിലെ മനുഷ്യനെ ഇപ്പോഴും ഹരം കൊള്ളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ കൃതികളിൽ പലതും അദ്ദേഹം മരങ്ങൾക്കും മണ്ണിനും തന്നെയാണ് സമർപ്പിച്ചത്. അതുപോലെ വിനയചന്ദ്രന്റെ കവിതകൾ ദിശാസൂചി, ഉള്ളംകൈ തുടങ്ങിയ കവിതാ സമാഹാരങ്ങൾ മലയാള കവിതയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. ഈ കവിതകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതിയ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കും, പുതിയ ചിന്തകൾക്ക് ജന്മം നൽകും. ഒരു കവി എന്നതിലുപരി ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച വ്യക്തിയായിരുന്നു വിനയചന്ദ്രൻ. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു, ഒരുപാട് ആളുകളെ കണ്ടുമുട്ടി. ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഒരുപാട് ആഴം നൽകി. അദ്ദേഹത്തിന്റെ കവിതകൾക്കൊരു പ്രത്യേകതയുണ്ട്, അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് സങ്കീർണമായ വാക്കുകളോ ചിന്തകളോ അദ്ദേഹം ഉപയോഗിച്ചില്ല, പകരം ലളിതമായ വാക്കുകളിലൂടെ ജീവിതത്തിന്റെ വലിയ സത്യങ്ങൾ അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. വിനയചന്ദ്രൻ കവി എന്നതിനേക്കാൾ എല്ലാ മലയാളികൾക്കും മാഷായിരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം സാജൻ, സാങ്കേതിക നിർവഹണം

ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞുചേരുന്നു. നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാ വിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് വാക്കുകളിലെ വിഷം, സാമൂഹ്യ മാധ്യമങ്ങളിലെ അവഹേളന മനഃശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ സാമൂഹ്യ മാധ്യമങ്ങളിലെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് അടുക്കള എന്ന് ചർച്ച ചെയ്യുന്നത്. ഒരാൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേഷം മാറിയാലോ, ആഭരണങ്ങൾ കുറച്ചാലോ, സ്വന്തം ഇഷ്ടത്തിലുള്ള ചിത്രം പോസ്റ്റ് ചെയ്താലോ അതിനടിയിൽ വരുന്ന വിഷം പുരണ്ട കമന്റുകളെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണ രീതി അവരുടെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യമാണ്. മുമ്പ് സാരി ധരിച്ചയാൾ ഇന്ന് സൽവാർ ധരിക്കുന്നു. ആഭരണങ്ങൾ ഇഷ്ടപ്പെടുന്നയാൾ അത് മാറ്റിവെച്ച് ഒരു മിനിമലിസ്റ്റ് ലുക്ക് പരീക്ഷിക്കുന്നു. ഇതൊക്കെ ഒരു വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ് മാത്രമാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെ സൈബർ ഇടങ്ങളിൽ സമൂഹം എങ്ങനെയാണ് നേരിടുന്നത്? നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒരു സ്ത്രീ ആഭരണങ്ങളില്ലാതെ ലളിതമായ വേഷത്തിൽ ഒരു ചിത്രം പങ്കുവെക്കുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെന്താ, ട്രാൻസ്ജെൻഡറാണോ? തെരുവിലെ ചപ്പാത്തി വിൽക്കുന്ന പെൺകുട്ടികളെ പോലെ എന്നൊക്കെയുള്ള കമന്റുകൾ. ഒറ്റ നോട്ടത്തിൽ നിഷ്കളങ്കമെന്ന് തോന്നാമെങ്കിലും ഈ വാക്കുകൾ നമ്മുടെ സമൂഹത്തിലെ ആഴത്തിൽ വേരൂന്നിയ മുൻവിധികളെയാണ് തുറന്നു കാട്ടുന്നത്. ഇത്തരം കമന്റുകളിൽ രണ്ടു തരം അവഹേളനങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഒന്നാമതായി, ട്രാൻസ്ജെൻഡർ ആണോ എന്ന ചോദ്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അസ്വാഭാവികമായ ഒന്നായി ചിത്രീകരിക്കാനും അവരെ കളിയാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഇത്. ഒരാളെ കളിയാക്കാൻ മറ്റൊരു വിഭാഗം മനുഷ്യരെ കൂട്ടുപിടിക്കുക എന്ന അത്യന്തം മോശകരമായ ഒരു രീതി. ട്രാൻസ്ജെൻഡർ എന്ന പദം പോലും ഒരു മോശം വാക്കുപോലെ ഉപയോഗിക്കുന്ന ഈ പ്രവണത വലിയ ന്യൂനപക്ഷ വിഭാഗത്തോടുള്ള നമ്മുടെ സാമൂഹ്യപരമായ അവഗണനയുടെ പ്രതിഫലനമാണ്. രണ്ടാമതായി, തെരുവിൽ ചപ്പാത്തി വിൽക്കുന്ന പെണ്ണുങ്ങളെ പോലെ എന്ന പരാമർശം. ഇത് കായികാധ്വാനം ചെയ്യുന്ന സ്ത്രീകളെ, പ്രത്യേകിച്ച് ലളിതമായി ജീവിക്കുന്നവരെ അവഹേളിക്കുന്ന ഒരു രീതിയാണ്. അധ്വാനിക്കുന്ന കൈകളെയും ആത്മാഭിമാനത്തോടെയുള്ള ജീവിതത്തെയും അംഗീകരിക്കാൻ നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇത്. സൗന്ദര്യത്തെയും മാന്യതയെയും കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള വർഗപരമായ ചിന്തകളെയാണ് ഈ കമന്റുകൾ പുറത്തു കൊണ്ടുവരുന്നത്. സമ്പന്നമായ വേഷങ്ങൾക്കും ആഭരണങ്ങൾക്കും മാത്രം മാന്യത കൽപ്പിക്കുകയും സാധാരണക്കാരന്റെ വേഷത്തെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സവർണ മനോഭാവം. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള കമന്റുകൾ എഴുതുന്നത്? ഒരു മനഃശാസ്ത്രപരമായ വിശകലനം അത്യാവശ്യമാണ്. അതിൽ ആദ്യം പറയേണ്ടത് അനോണിമിറ്റിയുടെ ധൈര്യം അഥവാ ദ കറേജ് ഓഫ് അനോണിമിറ്റി എന്നതാണ്. സൈബർ ഇടം നൽകുന്ന ഒളിവിടമാണ് ഇതിന്റെ പ്രധാന കാരണം. യഥാർത്ഥ ജീവിതത്തിൽ നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ ഒരു വ്യാജ പ്രൊഫൈലിന്റെ മറവിൽ വിളിച്ചു പറയാൻ പലർക്കും എളുപ്പമാണ്. ഉത്തരവാദിത്വ ബോധം ഇല്ലാതാകുമ്പോൾ വിഷം പുറത്തു വരുന്നു. രണ്ടാമത്തേത്, ലിംഗഭേദപരമായ വാർപ്പ് മാതൃകകൾ അഥവാ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആണ്. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ചില കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നീളൻമുടി, ആഭരണങ്ങൾ, പ്രത്യേകതരം വസ്ത്രധാരണം, ഇതൊക്കെയാണ് മാന്യതയുടെ ലക്ഷണങ്ങളായി സമൂഹം കാണുന്നത്. ഈ മാതൃകകളിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഈ കമന്റുകൾ. നീ എന്റെ മാതൃകയിൽ ജീവിക്കണം എന്ന നിയന്ത്രണ മനോഭാവം. മൂന്നാമത്തേത്, സ്വന്തം അരക്ഷിതാവസ്ഥ അഥവാ പേഴ്സണൽ ഇൻസെക്യൂരിറ്റിയാണ്. മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുമ്പോൾ സ്വന്തം നിലയെക്കുറിച്ച് ഒരു താൽക്കാലിക സംതൃപ്തി തോന്നുന്നവരുണ്ട്. സൈബർ ബുള്ളിംഗ് പലപ്പോഴും ആത്മവിശ്വാസമില്ലായ്മയുടെയും അകമേയുള്ള അസൂയയുടെയും ലക്ഷണമാണ്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യം കാണുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുത.

ഈ സാമൂഹിക വിപത്തിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക എന്ന് നോക്കാം. ട്രാൻസ്ജെൻഡർ സമൂഹത്തെക്കുറിച്ചും അധ്വാനിക്കുന്നവരുടെ മഹത്വത്തെക്കുറിച്ചുമുള്ള ശരിയായ അവബോധം സ്കൂളുകൾ മുതലേ നൽകണം. ബഹുമാനം എന്നത് വസ്ത്രധാരണത്തിനല്ല, വ്യക്തിയുടെ കർമ്മത്തിനും സ്വഭാവത്തിനും നൽകേണ്ട ഒന്നാണെന്ന് പഠിപ്പിക്കണം. ഇത്തരം കമന്റുകൾ കാണുമ്പോൾ അതങ്ങ് വിട്ടുകളഞ്ഞേക്കാം എന്ന് ചിന്തിക്കാതെ അതിനെ ചോദ്യം ചെയ്യുക. നിങ്ങളൊരു ഓൺലൈൻ കാഴ്ചക്കാരനാണ് എന്നതിലുപരി ഒരു ഉത്തരവാദിത്വമുള്ള പൗരനാണ്. വിദ്വേഷ പ്രചാരണങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഒരു സാമൂഹിക കടമയാണ്. സാമൂഹ്യ മാധ്യമ കമ്പനികൾ വിദ്വേഷ കമന്റുകൾ കൂടുതൽ കർശനമായി നീക്കം ചെയ്യണം. ട്രാൻസ്ഫോബിയ പോലുള്ള പ്രയോഗങ്ങളെ വിദ്വേഷ പ്രസംഗമായി കണക്കാക്കി നടപടിയെടുക്കണം. വളരെ വിനാശകരമായ ഒരു ചിന്താഗതിയെക്കുറിച്ചാണ്. ട്രാൻസ്ഫോബിയ എന്നാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളോടുള്ള ഭയം, വെറുപ്പ് അല്ലെങ്കിൽ വിവേചനം. വളരെ ലളിതമായി പറഞ്ഞാൽ ലിംഗവ്യക്തിത്വത്തെ അഥവാ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നവരോടുള്ള ഭയം അഥവാ അസഹിഷ്ണുതയാണത്. ഒരു വ്യക്തി ജനന സമയത്ത് നൽകിയ ലിംഗഭേദത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം തിരിച്ചറിയുകയോ ജീവിക്കുകയോ ചെയ്യുമ്പോൾ അവരെ അംഗീകരിക്കാൻ സമൂഹം മടിക്കുന്ന അവസ്ഥയാണ് ഇത്. ട്രാൻസ്ഫോബിയ കേവലം ഭയം മാത്രമല്ല, അത് പലപ്പോഴും വെറുപ്പായി, പരിഹാസമായി, വിവേചനമായി, ചിലപ്പോൾ കായിക ആക്രമണമായി പോലും രൂപാന്തരം പ്രാപിക്കാറുണ്ട്. ട്രാൻസ് വ്യക്തികളെ കളിയാക്കാനോ അപമാനിക്കാനോ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനോ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാത്തരം വാക്കുകളും പ്രവൃത്തികളും ഈ ഗണത്തിൽപ്പെടും. ഒരു സ്ത്രീ ലളിതമായി വസ്ത്രം ധരിക്കുമ്പോൾ ഇതെന്താ ട്രാൻസ്ജെൻഡറാണോ എന്ന് ചോദിക്കുന്നതിലെ അവഹേളന മനഃശാസ്ത്രം പോലും ഈ ട്രാൻസ്ഫോബിയയുടെ ഭാഗമാണ്. അവഹേളനകൾ അതിരുകടക്കുമ്പോൾ സൈബർ നിയമങ്ങളുടെ സഹായം തേടാൻ ഇരകൾ മടിക്കരുത്. നിയമം അത്തരക്കാർക്ക് ഒരു പാഠമായിരിക്കണം.

ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്രധാരണ രീതി, തൊഴിൽ, ലൈംഗിക സ്വത്വം, ഇതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരു സ്ത്രീ എന്ത് ധരിക്കണം, ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മറ്റൊരാളല്ല. ഓരോരുത്തരും അവരുടെ ജീവിതത്തെ സ്വന്തം ഇഷ്ടപ്രകാരം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കവരെ വിദ്വേഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. വാക്കുകൾ വിഷം വമിക്കുന്ന അമ്പുകളാകാതെ മറ്റുള്ളവർക്ക് പ്രകാശവും പിന്തുണയും നൽകുന്ന ഊർജമായി മാറട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏതു പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: ജീവിതകാലം മുഴുവൻ നാം കഷ്ടപ്പെട്ട് സമ്പാദിച്ച വസ്തുവകകൾ നമ്മുടെ മരണശേഷം ആർക്കെങ്കിലും ബാധ്യതയാകുമോ എന്ന് ചിന്തിക്കാറുണ്ടോ? ഈ ചോദ്യത്തിന് സ്വീഡൻ നൽകുന്ന ഉത്തരമാണ് ദോസ്താനിങ്. സ്വീഡിഷ് ഭാഷയിലെ ഡു അഥവാ മരണം, സ്റ്റാർട്ടിങ് അഥവാ വൃത്തിയാക്കൽ എന്നീ വാക്കുകൾ ചേർന്നാണ് ഈ പദമുണ്ടായത്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മരണശേഷം പ്രിയപ്പെട്ടവർക്ക് ഭാരമാകാത്ത വിധം നമ്മുടെ ജീവിതത്തെയും സാധന സാമഗ്രികളെയും ക്രമീകരിക്കുന്ന രീതിയാണിത്. സ്വീഡിഷ് ആർട്ടിസ്റ്റ് മാർഗരേറ്റ മാഗ്നസോൺ തന്റെ ദ ജെന്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡക്ലീനിംഗ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ആശയത്തെ ലോക പ്രശസ്തമാക്കിയത്. ഇത് കേവലം വീട് വൃത്തിയാക്കലല്ല, മറിച്ച് ജീവിത സഹനത്തിൽ നാം കൂട്ടിവച്ചിരിക്കുന്ന അനാവശ്യ വസ്തുക്കളെ ഒഴിവാക്കി പ്രിയപ്പെട്ടവർക്ക് നമ്മെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മാത്രം ബാക്കി വെക്കുന്ന ഒരു പ്രക്രിയയാണ്. മരണം അടുക്കുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒന്നല്ല ഇത്. മാഗ്നസോന്റെ അഭിപ്രായത്തിൽ 50 വയസ്സ് പിന്നിടുമ്പോൾ തന്നെ ഈ പ്രക്രിയ തുടങ്ങാവുന്നതാണ്. താൻ പോയി കഴിഞ്ഞാൽ തന്റെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഉപയോഗമില്ലാത്തതും അവർക്ക് ബാധ്യതയുമാകുന്ന കാര്യങ്ങൾ ഓരോന്നായി ഒഴിവാക്കാൻ ഈ പ്രായം മുതൽ ശീലിക്കാം. ഈ ശുചീകരണ രീതിക്ക് ചില പ്രത്യേക ഘട്ടങ്ങളുണ്ട്. ഫർണിച്ചറുകൾ, പഴയ പാത്രങ്ങൾ തുടങ്ങിയ വലിയ സാധനങ്ങളിൽ നിന്ന് തുടങ്ങാം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവ ദാനം ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യാം. മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിപരമായ കത്തുകൾ, ഡയറി കുറിപ്പുകൾ എന്നിവ നശിപ്പിച്ചു കളയുക. നിങ്ങളുടെ മരണശേഷം അവ മറ്റുള്ളവർക്ക് സങ്കടമോ അസ്വസ്ഥതയോ ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും. വിലപിടിപ്പുള്ള ആഭരണങ്ങളോ പുസ്തകങ്ങളോ ഉണ്ടെങ്കിൽ അവ ആർക്ക് നൽകണമെന്ന് നേരത്തെ തീരുമാനിക്കുക. അവ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് നൽകുന്നത് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം വലുതാണ്. ഇന്നത്തെ കാലത്ത് പാസ്വേഡുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഡിജിറ്റൽ ഫോട്ടോകൾ എന്നിവ കൃത്യമായി ക്രമീകരിച്ച് വയ്ക്കുന്നതും ദോസ്താനിങ്ങിന്റെ ഭാഗമാണ്. വീട് വൃത്തിയാകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. അനാവശ്യമായ വസ്തുക്കളുടെ ഭാരമില്ലാതെ ജീവിക്കുന്നത് പുതിയൊരു ഊർജ്ജം നൽകും. നമ്മുടെ മരണശേഷം നമ്മുടെ സാധനങ്ങൾ തരംതിരിക്കാൻ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് ഒഴിവാക്കുന്നത് അവരോടുള്ള വലിയൊരു സ്നേഹപ്രകടനമാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുന്നതിലൂടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായി കാണാൻ ഇത് നമ്മെ സഹായിക്കുന്നു. മരണ ശുചീകരണം എന്നത് കേൾക്കുമ്പോൾ അല്പം വിഷമം തോന്നാമെങ്കിലും അതൊരു പോസിറ്റീവായ പ്രവൃത്തിയാണ്. നാം ഈ ലോകത്തു നിന്നും മടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമായിട്ടല്ല, മറിച്ച് നല്ല ഓർമ്മകൾ മാത്രം നൽകുന്ന ഒരു തെളിമയുള്ള പാതയായി മാറാൻ ദോസ്താനിങ് നമ്മെ പ്രാപ്തരാക്കുന്നു. ജീവിതം മനോഹരമായി ജീവിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് മനോഹരമായി അവസാനിപ്പിക്കുന്നതും. ഇത് സ്വന്തം ജീവിതത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അനാവശ്യ വസ്തുക്കൾ ഒഴിവാക്കി കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് കൂടുതൽ സന്തോഷത്തോടെയും അർത്ഥവത്തായും ഇന്ന് ജീവിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് സ്വന്തം സന്തോഷത്തെക്കാൾ ഉപരി തന്റെ മരണശേഷം പ്രിയപ്പെട്ടവർക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വവും സ്നേഹവുമാണ് ഇതിന്റെ കാതൽ. ഏതു പ്രായത്തിലുള്ളവർക്കും ഏത് സമയത്തും തുടങ്ങാവുന്ന ഒരു ജീവിത ശൈലിയാണിത്. ഒരു വിദ്യാർത്ഥിക്കോ ദമ്പതികൾക്കോ ബാച്ചിലർക്കോ ഒക്കെ മിനിമലിസ്റ്റ് ആകാം. സാധാരണയായി ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ, അതായത് 50 വയസ്സിന് ശേഷമാണ് ഇത് ഗൌരവമായി തുടങ്ങുന്നത്. മരണം എന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഒരുക്കമാണിത്. ഈ വസ്തു എനിക്കിപ്പോൾ സന്തോഷം നൽകുന്നുണ്ടോ എന്നതാണ് ഇതിലെ പ്രധാന ചോദ്യം. നിലവിലെ ജീവിതത്തിന് ആവശ്യമില്ലാത്തവയെല്ലാം ഇതിൽ ഒഴിവാക്കപ്പെടുന്നു. ഞാൻ പോയിക്കഴിഞ്ഞാൽ ഈ വസ്തു എന്റെ പ്രിയപ്പെട്ടവർക്കൊരു ഭാരമാകുമോ എന്നതാണ് ഇതിലെ ചോദ്യം. വ്യക്തിപരമായ രഹസ്യങ്ങൾ, പഴയ കത്തുകൾ തുടങ്ങിയവ നശിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായവ അവർക്ക് കൈമാറുന്നതും ഇതിൽ പ്രധാനമാണ്. മിനിമലിസം എന്നത് ഒരുതരം സ്വയം മെച്ചപ്പെടുത്തൽ പ്രക്രിയയാണ്. സമാധാനവും ഏകാഗ്രതയും നേടുക എന്നതാണ് ലക്ഷ്യം. ദോസ്താനിങ് എന്നത് ഒരുതരം വിടപറച്ചിൽ ഒരുക്കമാണ്. തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തോടെ മടങ്ങാൻ വ്യക്തിയെ ഇത് പ്രാപ്തനാക്കുന്നു.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എന്താ ബാലേട്ട ഈ പറയുന്നത്? ഞാൻ ബാലേട്ടിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു.
2: വിരോധമില്ല, ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ ഏഴാമത്തെ വീടാ.
1: വീട് കാണാനല്ല, എനിക്ക് ബാലേട്ടിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു.
2: അന്നത്തെ അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല. എന്റെ പൊന്നുദാസ, ഞാൻ ആർക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇനിയും നീ എന്നെ തല്ലുകൊള്ളിക്കരുത്. രണ്ട് മക്കളുള്ള ഒരു തന്തയുടെ അപേക്ഷയാണ് മോനെ.
1: ബാലേട്ടാ, ബാലേട്ടിനെ തല്ലുകൊള്ളിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം? അതെന്താ ബാലേട്ട മനസ്സിലാക്കാത്തത്?
2: മനസ്സിലാക്കിയെടുത്തോളം മതിയടോ,
1: പോരാ. ജോലി തിരിച്ചെടുക്കാൻ
2: ഞാൻ മുതലാളിയോട് പറയില്ല. പിരിച്ചുവിട്ടതിന് കാരണം എന്തെങ്കിലും കാണുമല്ലോ.
1: ഒരു കാരണവുമില്ല. സത്യം പറയട്ടെ ബാലേട്ടാ, പട്ടിണിയിലാണ്. ഒരു പട്ടിണി. കണ്ണില്ലാത്തവനും കുഷ്ഠരോഗികൾക്കൊക്കെ പിച്ചെ എടുത്ത് ജീവിക്കാം. പുതിയ പുരയ്ക്കൽ നാരായണൻകുട്ടി നാരായണ മകന് തണ്ടും തടിയും ഉണ്ടായിപ്പ്, അതുകൊണ്ട് ഇറക്കാനും വയ്യ.
2: വല്ലതും വാങ്ങിച്ചു കഴിച്ചോ?
1: കാശ് ചോദിക്കാനല്ല ഞാൻ വന്നത്, ജോലിയുടെ.
2: ഇനി അയാളുടെ അടുത്ത് പോവാൻ വയ്യ, നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം. നീ ഇത് വാങ്ങ.
1: വേണ്ട വേണ്ട,
2: ഞാനല്ലേ തരുന്നത്.
1: ഇപ്പൊ വേണ്ട, അത്യാവശ്യം വരികയാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം.

0: പകലൊന്നും കണ്ടില്ല എന്ന് അമ്മ പറഞ്ഞു. പ്രകൃതിയായ തൊഴിലന്വേഷണം ആയിരിക്കും.
1: ഏയ് അങ്ങനൊന്നുമില്ല.
0: എവിടെ മറ്റേ പാർട്ടി?
1: രണ്ടു ദിവസമായിട്ട് ഇങ്ങോട്ട് കാണാറില്ല.
0: എന്നിട്ട് അന്വേഷിച്ചില്ലേ?
1: കൊച്ചുകുട്ടിയൊന്നുമല്ലോ, എന്തെങ്കിലും ജോലി വിട്ട് കിട്ടി കാണും.
0: അപ്പോ വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ എല്ലാം തന്നെത്താൻ ചെയ്യേണ്ടി വരുമല്ലോ.
1: അതാ ഇപ്പോ ആകെ ഉള്ള ഒരു ബുദ്ധിമുട്ട്.
0: പോസ്റ്റ്മാൻ വന്നപ്പോ അമ്മ വാങ്ങിവെച്ചതാ. കൂടുതലി താമസിക്കുന്ന കുറെ പേര് വെങ്കടേശന് ഭയന്ന് ഒഴിഞ്ഞു പോയത്രേ. കത്തെവിടുന്ന? എന്തുണ്ടായി?
1: ഏ ഒന്നുമില്ല, ഒരു ചെറിയ വിശേഷം. എന്റെ അമ്മ മരിച്ചുപോയി.

0: പറഞ്ഞതോ ആരെങ്കിലും കത്തയക്കുമോ? ശവാടൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് എത്തിയാ മതിയെന്നാണോ? പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും, സ്വന്തം അമ്മയല്ലേ.
1: അയാളുടെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നാ തോന്നുന്നത്.
0: ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല.
1: എന്തേല് കുറച്ച് രൂപയുണ്ടമ്മേ, അയാൾക്ക് ചിലപ്പോ നാട്ടിൽ പോണെന്നുണ്ടെങ്കി.
0: ശരിയാ, അതിന്റെ എവിടുന്നാ കാശ്? മോൾ അതങ്ങ് എടുത്തു കൊടുത്തേക്ക്.
1: അമ്മയും വാ.
0: വയ്യ മോളെ, എനിക്കാ കുട്ടിയെ കാണാൻ വയ്യ.
1: അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മേ, അയാൾക്കൊരു ആശ്വാസം ആവട്ടെ.
0: ശരി മോൾ അതിങ്ങെടുത്തോണ്ട് വാ.

0: എനിക്ക് തീരെ വിശപ്പ് തോന്നില്ല.
1: അമ്മ പറഞ്ഞു കഴിക്കാതെ പറ്റില്ലെന്ന് പറയാൻ. വന്നേ, എനിക്ക് പാത്രം കൊണ്ടുപോകണം.
0: നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ?
1: ഏതർത്ഥത്തിൽ? ഇപ്പൊ ഒരു നേരം ഭക്ഷണം കൊണ്ടുവന്നാണോ ഉദ്ദേശിക്കുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞങ്ങൾ അത്രയ്ക്കങ്ങ് മനുഷ്യത്വം ഇല്ലാത്തവരല്ല കേട്ടോ.
0: അയ്യോ അതല്ല.
1: എന്നാ കഴിച്ചേ?
0: നാട്ടിൽ പോയി അമ്മയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ.
1: ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ.
0: ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാൻ, തലയിലെ വര ശരിയായില്ല. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട വീട്ടിലായിരുന്നു അമ്മ. ഉടനെ വിവരം അറിയിക്കാൻ അവർക്കെന്റെ മേലുല്ലാസം അറിയില്ലായിരുന്നു. അമ്മയുടെ ഇരുമ്പ് പെട്ടിക്കടിയുന്ന 2 ദിവസം മുമ്പാണ് അത്രേ ഈ അഡ്രസ് കിട്ടിയത്.
1: ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എല്ലാ ദുരന്തങ്ങളും കണ്ടു നിൽക്കാനുള്ള കഴിവേ നമുക്കൊക്കെ ഉള്ളൂ. എന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലാ മരിച്ചത്. ഡ്രൈവറായിരുന്നു. കാലത്ത് എന്റെ കയ്യിൽ നിന്ന് ചോറുപൊതിയും വാങ്ങിച്ചു പോയതാ. രാത്രി നേരത്തെ വന്നിട്ട് ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. 11 മണിയായിട്ടും ആളെ കണ്ടില്ല. പിന്നെ പടിക്കൽ ഒരു ആംബുലൻസ് വാനാ വന്നു നിന്നത്. എത്രയോ ദിവസം കഴിഞ്ഞിട്ടും എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോ രാധയെന്ന് വിളിച്ചോണ്ട് അച്ഛൻ വരാന്തിൽ ഇരിപ്പുണ്ടാവുമെന്ന് വെറുതെ ആഗ്രഹിക്കും. കുറെ കഴിഞ്ഞപ്പോ മറക്കാൻ ശ്രമിച്ചു. മറന്നല്ലേ പറ്റൂ. സോറി, ഈ നേരത്ത് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്തോണ്ട് പറഞ്ഞു പോയതാണ്.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമ്മൾ വലിയ പദവികളിലോ സാമ്പത്തികമായ ഉയർച്ചകളിലോ അക്കാദമികമായ നേട്ടങ്ങളിലോ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സത്യമുണ്ട്. ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർ നിനക്ക് ചെറുതായി തോന്നിയേക്കാം, പക്ഷേ നീയും അതിലൊരുവനാണെന്ന് ഒരിക്കലും മറക്കരുത്. ഈ വാക്കുകൾ അധികാരത്തിന്റെയും വിജയത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുന്നവരോട് മാത്രമല്ല, ജീവിതത്തിൽ ഒരു ചുവട് മുന്നോട്ട് വച്ച ഓരോ വ്യക്തിയോടുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. എന്തുകൊണ്ടാണ് ഈ വിനയം ഇത്രയും പ്രധാനമായിരിക്കുന്നത്? ഈ യാഥാർത്ഥ്യം മറക്കുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുന്നു? ആത്മവിശകലനം ആവശ്യമാണ്. ഒരു ഉന്നത പദവിയിലിരിക്കുമ്പോൾ കീഴുദ്യോഗസ്ഥർ നമ്മുടെ തീരുമാനങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോൾ നമ്മൾ അസാധാരണക്കാരാണെന്ന് ഒരു മിഥ്യാധാരണയുണ്ടാകാം. മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സമ്പത്ത് സ്വന്തമാകുമ്പോൾ അല്ലാത്തവരെല്ലാം ചെറിയ മനുഷ്യരായി തോന്നാം. ഉന്നത വിദ്യാഭ്യാസം നേടുകയും അക്കാദമിക രംഗത്ത് അംഗീകാരം നേടുകയും ചെയ്യുമ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നവരെ നിസാരമായി കാണാനുള്ള പ്രവണതയുണ്ടാകാം. ഇവിടെയാണ് താഴ്ചയുടെ വ്യാമോഹം പ്രവർത്തിക്കുന്നത്. ഒരു വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ വീടുകളും കാറുകളും മനുഷ്യരും ചെറുതായി തോന്നുന്നത് പോലെ നമ്മുടെ സ്ഥാനമാനങ്ങളുടെ ഉയരം നമുക്കൊരു വ്യാമോഹം നൽകുന്നു. താഴെയുള്ളവരെല്ലാം നമ്മുടെ സഹായം ആവശ്യമുള്ള, ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ നമ്മളേക്കാൾ താഴ്ന്നവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ആ സുവർണ തത്വം. ആ ചെറുതായി കാണുന്ന കൂട്ടത്തിൽ ഒരു കാലത്ത് നീയുമുണ്ടായിരുന്നു. ഇപ്പോഴും നീ ആ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞാൻ അവരിൽ ഒരാളല്ല എന്നൊരാൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അത് വ്യക്തിയിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. വിനയം നഷ്ടപ്പെടുമ്പോൾ അവിടെ അഹങ്കാരം വളരുന്നു. അഹങ്കാരം ഒരു വ്യക്തിയെ കാഴ്ചയില്ലാത്തവനാക്കുന്നു. തന്റെ കഴിവുകളോടുള്ള അമിതമായ ആത്മവിശ്വാസം കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കാതിരിക്കുക, ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ചരിത്രം പഠിപ്പിക്കുന്നത് അഹങ്കാരമാണ് പല വലിയ വീഴ്ചകളുടെയും അടിസ്ഥാന കാരണം എന്നാണ്. ഒരു നേതാവോ സുഹൃത്തോ കുടുംബാംഗമോ ഞാൻ നിങ്ങളെക്കാൾ വലുതാണ് എന്ന മനോഭാവത്തോടെ പെരുമാറിയാൽ അവിടെ ആത്മാർത്ഥമായ ബന്ധങ്ങൾ ഇല്ലാതെയാവും. ആളുകൾ നിങ്ങളെ ബഹുമാനിച്ചേക്കാം, പക്ഷേ അത് സ്ഥാനത്തെ മാത്രമാകും, വ്യക്തിയെയാവില്ല. നീയും ആ സമൂഹത്തിലെ ഒരു അംഗമാണ് എന്ന തിരിച്ചറിവ് അതില്ലാതാകുമ്പോൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കുറയുന്നു. തന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, അല്ലാതെ മറ്റുള്ളവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാനോ പരിഹരിക്കാനോ ശ്രമിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് തന്റെ വളർച്ചയിൽ പിന്നിൽ പ്രവർത്തിച്ച സാധാരണക്കാരെ മറക്കാൻ കഴിയുമ്പോൾ അയാൾക്ക് തന്റെ മാനുഷികത തന്നെയാണ് നഷ്ടമാകുന്നത്. ഉയരങ്ങളിലെത്തുമ്പോൾ നമുക്കാവശ്യം പുതിയ നേട്ടങ്ങളോ പണമോ അല്ല, മറിച്ച് വിനയമാണ്. വിനയം നമ്മുടെ വിജയത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. നിങ്ങളൊരു പദവിയിലിരിക്കുമ്പോൾ ലഭിക്കുന്ന ബഹുമാനം ആ പദവിക്ക് മാത്രമുള്ളതാണ്. പദവി മാറുമ്പോൾ ബഹുമാനത്തിന്റെ അളവും മാറും. ഈ ലോകത്ത് എല്ലാം താൽക്കാലികമാണ് എന്ന തിരിച്ചറിവ് നമ്മെ വിനയമുള്ളവരാക്കും. ഒരു വലിയ കെട്ടിടമുണ്ടാക്കാൻ ആർക്കിടെക്റ്റും എഞ്ചിനീയറും കല്ലെടുക്കുന്ന തൊഴിലാളിയും സിമന്റ് ചുമക്കുന്നവനും ഒരേപോലെ ആവശ്യമാണ്. നിങ്ങളുടെ വിജയമെന്നത് നിങ്ങളുടെ മാത്രം കഴിവല്ല, നിങ്ങളെ സഹായിച്ച അനേകം ചെറിയ ആളുകളുടെ കൂട്ടായ പരിശ്രമമാണ്. വിനയമുള്ള ഒരാൾക്ക് മാത്രമേ പഠിക്കാനും വളരാനും സാധിക്കൂ. എനിക്കറിയേണ്ടതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന മനോഭാവം വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. മറ്റുള്ളവരിൽ നിന്നും പഠിക്കാൻ തയ്യാറുള്ളവൻ മാത്രമേ ഉയരങ്ങളിൽ കൂടുതൽ കാലം നിലനിൽക്കൂ. ജീവിതത്തിൽ നിങ്ങൾ ഉയരങ്ങളിലെത്തുമ്പോൾ താഴെ കാണുന്ന മനുഷ്യരെല്ലാം നിങ്ങൾക്ക് സഹോദരന്മാരും സഹോദരിമാരുമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിന്റെ വേരുകൾ ആ സാധാരണ സമൂഹത്തിലാണ്. നിങ്ങൾക്ക് ലഭിച്ച അധികാരം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സമ്പത്ത്, ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ സമൂഹത്തിനു വേണ്ടി ചില കാര്യങ്ങൾ തിരികെ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തോടെയാണ്. ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴും നിങ്ങൾ ഈ ഭൂമിയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ പ്രകാശചിന്ത.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് ലഹരിയുടെ ഒരു പ്രത്യേക വിഭാഗം ഹാലൂസിനോജൻസിനെ കുറിച്ച് കേൾക്കാം. പേര് സൂചിപ്പിക്കുന്നതുപോലെ യാഥാർത്ഥ്യത്തെയും മിഥ്യാബോധത്തെയും വേർതിരിച്ചറിയാൻ കഴിയാതെയാക്കുന്ന ലഹരി മരുന്നുകളാണ് ഇവ. ഒരു മാന്ത്രിക ലോകത്തിലേക്കുള്ള വഴി എന്നൊക്കെ പലരും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇത് ഭീകരമായ മാനസിക പ്രശ്നങ്ങളുടെയും അപകടങ്ങളുടെയും ഒരു ലോകമാണ്. എന്താണ് ഹാലൂസിനോജൻസ്? അവയെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ മരുന്നുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വരുത്തുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഹാലൂസിനോജൻസ് എന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ലഹരി മരുന്നുകളാണ്. കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അത് പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. ഇത് കഴിക്കുന്ന ഒരാൾക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാനും ഇല്ലാത്ത രൂപങ്ങൾ കാണാനും താൻ പറക്കുന്നതായി തോന്നാനും സാധ്യതയുണ്ട്. ഇവ പല രൂപങ്ങളിൽ ലഭ്യമാണ്. ഏറ്റവും സാധാരണമായ ചില ഹാലൂസിനോജൻസ് ഇവയാണ്. ഒന്ന്, LSD. ഏറ്റവും ശക്തമായ ഒരു ഹാലൂസിനോജനാണിത്. കടലാസ് കഷ്ണങ്ങളിലോ ഗുളികകളിലോ ദ്രാവകമായോ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ചെറിയൊരളവ് പോലും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മിഥ്യാബോധത്തിന് കാരണമാകും. സിലോലോസൈബിൻ, ഇത് മാജിക് മഷ്റൂംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുതരം കോണിൽ നിന്ന് ലഭിക്കുന്ന മയക്കുമരുന്നാണ്. ഇത് കഴിക്കുമ്പോഴും കടുത്ത മിഥ്യാബോധം ഉണ്ടാകുന്നു. എക്സ്റ്റസി അഥവാ MDMA, ഇതൊരു ഉത്തേജക മരുന്നായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതിന് ഹാലൂസിനോജനിക് സ്വഭാവവുമുണ്ട്. മിഥ്യാബോധത്തിന്റെ അപകടകരമായ ലോകം. ഹാലൂസിനോജൻസ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് യാഥാർത്ഥ്യ ബോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇത് വളരെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒന്ന്, അപകട സാധ്യത. മിഥ്യാബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് റോഡ് മുറിച്ചു കടക്കുക, ഉയരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് താഴേക്ക് ചാടുക, വാഹനങ്ങൾ ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. ഇവർ അപകടകരമായ രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. 2, ശാരീരിക ദോഷങ്ങൾ. ഈ മരുന്നുകൾ ഹൃദയമിടിപ്പ് കൂട്ടുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും ചെയ്യും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാവാം. കൂടാതെ മനം പിരട്ടൽ, ഛർദി, പേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാവാം. 3, ബാഡ് ട്രിപ്പ്. എല്ലാ മിഥ്യാബോധ അനുഭവങ്ങളും സന്തോഷകരമായിരിക്കില്ല. ചിലപ്പോൾ ഭീകരമായ കാഴ്ചകളും പേടിപ്പെടുത്തുന്ന ചിന്തകളും ഉണ്ടാകാം. ഈ അവസ്ഥയെയാണ് ബാഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതൊരാളിൽ കടുത്ത ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കും. 4, അനുഭവങ്ങൾ തിരികെ വരുന്നു, അതായത് ഫ്ലാഷ് ബാക്സ്. ഹാലൂസിനോജൻസ് ഉപയോഗിച്ച ഒരാൾക്ക് പിന്നീട് സാധാരണ ജീവിതത്തിൽ പോലും ലഹരി ഉപയോഗിക്കാതെ തന്നെ പഴയ മിഥ്യാബോധാനുഭവങ്ങൾ തിരികെ വരാൻ സാധ്യതയുണ്ട്. ഇത് ആ വ്യക്തിയെ മാനസികമായി തളർത്തും. മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെ? ഹാലൂസിനോജൻസ് മാനസികാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ്. 1, ഭ്രാന്തും മാനസിക രോഗങ്ങളും. ഹാലൂസിനോജൻസ് പതിവായി ഉപയോഗിക്കുന്നത് ഭ്രാന്ത്, ചിത്തഭ്രമം അഥവാ സ്കിസോഫ്രീനിയ തുടങ്ങിയ ഗുരുതരമായ മാനസിക രോഗങ്ങൾക്ക് കാരണമാവാം. 2, ആസക്തി അഥവാ അഡിക്ഷൻ. ഈ മരുന്നുകൾക്ക് ശാരീരികമായ അടിമത്തം ഉണ്ടാക്കുന്നില്ലെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇവ മനസ്സിനെ എളുപ്പത്തിൽ അടിമപ്പെടുത്തും. ലഹരിയുടെ ആ അനുഭവം വീണ്ടും ലഭിക്കാൻ വേണ്ടി പലരും ഇത് തുടർച്ചയായി ഉപയോഗിക്കുന്നു. 3, വിഷാദവും ഉത്കണ്ഠയും. ലഹരിയുടെ സ്വാധീനം കഴിയുമ്പോൾ കടുത്ത വിഷാദവും ഉത്കണ്ഠയും അനുഭവപ്പെടാം. 4, സാമൂഹികമായ ഒറ്റപ്പെടൽ. ഈ മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് സാധാരണ ലോകവുമായി ബന്ധമില്ലാത്തതായി തീരും. ഇതവരെ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഹാലൂസിനോജൻസ് ഒരു നിമിഷത്തെ രസത്തിനായുള്ള മരുന്നുകളല്ല. അതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങൾക്ക് കാരണമാവാം. യഥാർത്ഥ സന്തോഷം കണ്ടെത്തേണ്ടത് കലയിലും കളികളിലുമാണ്, അല്ലാതെ മിഥ്യാബോധത്തിന്റെ ലോകത്തിലല്ല. ഈ പരിപാടി കേൾക്കുന്ന ഓരോ വ്യക്തിയും ഈ വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കണം. ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ പിന്തുണ നൽകുക. ശരിയായ ചികിത്സയും കൌൺസിലിംഗും നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: സമൃദ്ധമായ കൗമാര പോഷണം ഒന്നാം ഭാഗം. ശാരീരിക വളർച്ചയുടെ അവസാന ഘട്ടമാണ് കൗമാരപ്രായത്തിൽ നടക്കുന്നത്. അസ്ഥികളുടെയും മാംസപേശികളുടെയും വളർച്ച, പ്രജനന വ്യവസ്ഥ, ഹൃദയം, ഹൃദയധമനികൾ, പ്രതിരോധ വ്യവസ്ഥ, ഹോർമോണുകൾ മുതലായവയുടെ പൂർണ്ണ വികാസം, ഇവയൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് കൗമാരം. ആരോഗ്യപരമായ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ സമയം. സന്തുലിതമായ ആഹാരക്രമവും സമചിത്തതയോടെയുള്ള ജീവിതശൈലിയും കൊണ്ട് ആയാസമന്യേ ഈ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സാധിക്കും. മുതിർന്ന ഒരാളിന്റെ ഉയരത്തിന്റെ 25% തൂക്കത്തിന്റെ 50% കൗമാരപ്രായത്തിലാണ് കൈവരിക്കുന്നത്. അതുകൊണ്ട് ശരിയായ പോഷണം ശരിയായ അളവിൽ കൗമാരത്തിൽ ലഭിക്കേണ്ടതുണ്ട്. പ്രധാന പോഷകങ്ങളായ അന്നജം, മാംസ്യം, കൊഴുപ്പുകൾ, ജീവകങ്ങൾ, ധാതുക്കൾ എന്നിവയെല്ലാം ശരിയായ അനുപാതത്തിൽ ശരീരത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അന്നജം, കൊഴുപ്പുകൾ മുതലായവ പ്രധാനമായും ശരീരത്തിന് ഊർജം നൽകുന്നവയാണ്. മാംസ്യം ഊർജം നൽകുന്നതിനോടൊപ്പം എല്ലുകളുടെയും പേശികളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും പ്രധാന ഊർജദായകങ്ങളല്ലെങ്കിലും ശരീര പ്രവർത്തനങ്ങളിൽ ഇവ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. കണ്ണുകൾ, ചർമ്മം, അസ്ഥികൾ, പേശികൾ തുടങ്ങിയവയുടെ ആരോഗ്യ പരിപാലനത്തിലും ഇവയ്ക്ക് പങ്കുണ്ട്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഒപ്പം അവയ്ക്കൊരു സംരക്ഷണ കവചം തീർക്കുകയും ചെയ്യുന്നതുകൊണ്ട് വിറ്റാമിനുകളെയും ധാതുക്കളെയും പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന വിളിപ്പേരിൽ വിശേഷിപ്പിക്കുന്നു. കൗമാരപ്രായത്തിലെ ഒരു പെൺകുട്ടിക്ക് ദിനം പ്രതി 1600 മുതൽ 1800 കിലോ കാലറി ഊർജം ആവശ്യമാണ്. ആൺകുട്ടികളെ സംബന്ധിച്ച് ഇത് 1800 മുതൽ 2200 കാലറി വരെയാണ്. കാലറി എന്നത് ഊർജത്തിന്റെ ഒരു അളവുകോലാണ്. ഊർജത്തോടൊപ്പം 40 മുതൽ 54 ഗ്രാം പ്രോട്ടീനും ഈ പ്രായത്തിൽ ആവശ്യമാണ്. ദിനം പ്രതിയുള്ള ശാരീരിക അധ്വാനം അനുസരിച്ച് 200 മുതൽ 400 കിലോ കാലറി വരെ അധികം ഊർജം ആവശ്യമായി വരാം. അവശ്യ പോഷണങ്ങളുടെ കുറവ് കൗമാരപ്രായത്തിലും പിന്നീട് അങ്ങോട്ടുമുള്ള ആരോഗ്യത്തെയും സാരമായി ബാധിക്കും. ക്ഷീണം, ശരീരശോഷണം, ഉയരക്കുറവ്, വിളർച്ച, പ്രതിരോധ ശേഷിക്കുറവ്, എല്ലുകളുടെയും പേശികളുടെയും ബലക്ഷയം, കായിക ശേഷിക്കുറവ്, ത്വക്ക് രോഗങ്ങൾ, ദന്തരോഗങ്ങൾ മുതലായവ പോഷണക്കുറവിനെ കാണിക്കുന്ന ലക്ഷണങ്ങൾ കൂടിയാണ്. കൗമാരത്തിലെ പോഷണക്കുറവ്, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ പോഷണക്കുറവും അതുമൂലമുണ്ടാകുന്ന വിളർച്ചയും മറ്റാരോഗ്യ പ്രശ്നങ്ങളും വരും തലമുറയെയും ബാധിക്കാം. പെൺകുട്ടികളുടെ പോഷണക്കുറവ് ഭാവിയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഇക്കാരണങ്ങളാൽ തന്നെ കൗമാരക്കാർക്ക് ഒരു സമീകൃത ആഹാരപാത്രം അഥവാ ഹെൽത്തി ഫുഡ് പ്ലേറ്റ് ഒരുക്കേണ്ടത് അനിവാര്യമാണ്. പാത്രത്തിന്റെ പകുതിയോളം പഴങ്ങളും പച്ചക്കറികളും, കാൽഭാഗത്ത് അന്നജം നിറഞ്ഞ ഭക്ഷണങ്ങളായ ചോറ്, ചപ്പാത്തി മുതലായവ എടുക്കുക. കാൽഭാഗം പ്രോട്ടീൻ സ്രോതസ്സുകളായ പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയ്ക്കായി മാറ്റിവെക്കണം. ജന്തുജന്യ മാംസ്യങ്ങൾ അഥവാ ആനിമൽ പ്രോട്ടീനുകളായ മീൻ, ഇറച്ചി മുതലായവയും ഉൾപ്പെടുത്താവുന്നതാണ്. കൗമാരക്കാർക്കു വേണ്ടി ഒരുക്കുന്ന പാത്രത്തിന്റെ ചെറിയൊരു ഭാഗത്ത് പാൽ, തൈര് പോലുള്ള പാലുൽപ്പന്നങ്ങളും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താം. ഇതിനൊക്കെ പുറമെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇലക്കറികൾ ശീലമാക്കുകയും ദിവസേന കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുകയും വേണം. ആരോഗ്യവും ഊർജസ്വലവുമായ കൗമാരത്തിനായി ഇനിയുമേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമിത പോഷണവും ശാരീരിക അധ്വാനക്കുറവുമാണ് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടർഭാഗങ്ങളിൽ ചർച്ച ചെയ്യാം.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ഷാജി ഫിലിംസിന്റെ ബാനറിൽ പി എ തോമസ് കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു കള്ളിപ്പെണ്ണ്. ജഗതി എൻ കെ ആചാര്യയുടെ സംഭാഷണം, പി ബി മണിയം ഛായാഗ്രഹണം, ടി ആർ ശ്രീനിവാസലു ആയിരുന്നു ചിത്രസന്നിവേശം നിർവഹിച്ചത്. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ബി എ ചിദംബരനാഥ് ഈണം പകർന്നു. യേശുദാസ്, കമുകര പുരുഷോത്തമൻ, എസ് ജാനകി, ബി വസന്ത, ഈശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1966 നവംബർ 11 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. സത്യൻ, സുകുമാരൻ നായർ, അടൂർ ഭാസി, മുതുകുളം രാഘവൻ പിള്ള, ആദിത്യൻ, ഉഷാകുമാരി, ശാന്ത, ടി ആർ ഓമന, നളിനി, പ്രേമകുമാരി, പാർവതി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 8 പാട്ടുകളായിരുന്നു കള്ളിപ്പെണ്ണ് എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം കള്ളിപ്പെണ്ണ് എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ബാലഗംഗാധര തിലക് പുറത്തിറക്കിയ മറാത്ത ഭാഷ പത്രം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ബാലഗംഗാധര തിലക് പുറത്തിറക്കിയ മറാത്ത ഭാഷാ പത്രം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരമ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതം ഉയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ, പ്രണയത്തിന്റെ

യും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽക്കൊടികൾ, ഏകാനുചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കാലം, ഗാനരചന ബിജു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്. ഗാനം ആവശ്യപ്പെട്ടത് തേക്കട നിന്നും രശ്മി മാധവൻ, സിജു എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഇളക്കങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. കാവലം നാരായണ പണിക്കരുടെ രചനയ്ക്ക് എം ബി ശ്രീനിവാസന്റെ ഈണം. ഗാനം ആലപിച്ചത് എസ് ജാനകി. ഹൃദ്യമായ ഈ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് കല്ലട നിന്നും സുരേഷ്, അമൃതേശ്വരി എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ചെറിയ കൊണ്ണിയിൽ നിന്നും അജിത്, സജു, രജനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം ഇന്നല്ലെങ്കിൽ നാളെ. രചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വലിയ ശാലയിൽ നിന്നും സുഭാഷ്, ഗീത, മഞ്ജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഇത് ഞങ്ങളുടെ കഥ. രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ, ആലാപനം എസ് ജാനകി.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശസഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഓർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇന്നലെ എന്നെ തേടി വന്ന കത്തിന്റെ പുറകിൽ പച്ചമഷി കൊണ്ട് ഒപ്പിട്ട് കുഞ്ഞുലക്ഷ്മിയമ്മ എന്ന് പേരെഴുതിയിരിക്കുന്ന എന്റെ ഒരു അമ്മാമ്മയ്ക്ക് ധീര എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കുന്നു. രചന പോച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ, ആലാപനം എസ് ജാനകിയും സതീഷ് ബാബുവും.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ആ രാത്രി എന്ന ചിത്രത്തിലെ പാട്ട് വച്ചു തരണം എന്നെഴുതുന്നത് ബാലരാമപുരത്തു നിന്നും കാഞ്ചനമണിയാണ്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ, ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

0: നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കുയിലിനെ തേടി എന്ന ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച് ശ്യാം ഈണമിട്ട ഗാനം. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വട്ടപ്പാറ നിന്നും സിന്ധു, രമണി, ചിത്ര, അനിത എന്നിവർ.

0: മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു.
1: ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം എസ് ജാനകി ആലപിച്ച ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ, ചിത്രം കൂടെവിടെ. ഗാനം ആവശ്യപ്പെട്ടത് വിളപ്പിൽ ശാല നിന്നും വിജയൻ മേനോൻ, സുശീല മേനോൻ എന്നിവരാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്ന പ്രത്യേക പരിപാടി കേൾക്കാം. വിരഹം വിവിധങ്ങളായുണ്ടെങ്കിലും പ്രണയവിരഹമാണ് ഹൃദ്യമായ ഒരു നൊമ്പര വിരഹമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കടലിരമ്പം പോലെ, മിന്നൽ പിണർ പോലെ, വിദ്യുത് പ്രവാഹം പോലെ അത് ആത്മാവിന്റെ അഗാധതകളിൽ കമ്പിതമാകുന്നു. അപാരത കൊണ്ട് ഗഹനമായ ആകാശത്തിന്റെ അജ്ഞേയമായ അനന്തതയിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് പോലെ വാക്കുകൾ മനസ്സിന്റെ മഹാകാശങ്ങളിൽ വന്നുകൂടുന്നു. എങ്കിലും ഒന്നും പറയുവാൻ വയ്യ. വിതുമ്പുന്ന ഒരു മേഘത്തുണ്ടിൽ നിന്ന് ഒരു തുള്ളി മഴയായി അടരുന്നത് പോലെ എന്നിൽ നിന്നും ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നു, ഐ മിസ് യു. ഒറ്റ വാക്കുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും ഉള്ളിൽ വന്നടിയുന്ന നൊമ്പരത്തിന്റെ മേഘപടലങ്ങൾക്ക് പെയ്യുവാൻ വയ്യ. ജാലകത്തിലൂടെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കാണാവുന്ന പാടശേഖരങ്ങൾ, അപ്പുറത്തപ്പുറത്തെവിടെ നിന്നോ ഒഴുകി വന്നെത്തുന്ന ഗാനധാര, ഞാൻ പറയാൻ കൊതിച്ചതൊക്കെയും പാട്ടായി ഒഴുകി വന്നെത്തുന്ന വിസ്മയം, പിടയുന്നൊരൻ ജീവനിൽ കിനാവു തന്ന കൺമണി, നീയില്ലെങ്കിൽ എന്നിലെ പ്രകാശമെല്ലിനെ, ഐ മിസ് യു പ്രിയേ.

നിലാവിറ്റ് വീഴുന്ന ഒറ്റയടി പാതകളിലൂടെ ഏകാഗിയായി ഞാൻ നടക്കുന്നു. കാവിനപ്പുറം കടലാസ് പൂവുകൾ മാത്രം നിന്ന പറമ്പിൽ അന്ന് നമ്മൾ നട്ട ചെമ്പകം അത് പൂത്തുലഞ്ഞു നിൽക്കുന്നു. അതിശയം അതല്ല, ഒരിക്കലും പൂക്കില്ലെന്നും പറഞ്ഞ് നീ മണ്ണിൽ കുഴിച്ചിട്ട നിശാഗന്ധി അത് നിലാവിനെ നോക്കി ചിരിച്ച് പൂത്തുവിടർന്ന് പരിമളം തൂകി നിൽക്കുന്നു. തണുത്ത കാറ്റിന്റെ തീർത്ത സ്പർശത്തിൽ എന്നെ തഴുകി കടന്നുപോകുന്ന ഗാന്ധർവഗീതികൾ. പ്രിയതെ, നീ എവിടെയായിരിക്കുന്നു? മധുരോദരമായ ഈ മനോഹാരിതയിൽ ഞാൻ തനിച്ചാകുന്നു. ശരിക്കും എനിക്ക് നിന്നെ, അതെ അങ്ങനെ പറയാനേ ആകൂ, ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകായിരുന്നല്ലോ നീ. അറിയാതെ പോയെന്ന് ഞാൻ നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്ത രാമഴിയിൽ ചൂട്ടുമണഞ്ഞുപോയി, പാട്ടും മുറിഞ്ഞുപോയി, ഞാനോ ശൂന്യമായി.

എവിടെയാണ് നീ? ഏകാന്തതയുടെ കായൽത്തീരങ്ങളിൽ എന്നെ എനിക്ക് തന്നെ നഷ്ടപ്പെടും വിധം ഒറ്റപ്പെടുത്തിയിട്ട് എങ്ങ പോയി നീ? പത്മപരാഗ രേണുക്കൾ പോലെ നനുത്തു നേർത്തു സൂക്ഷ്മമായ പ്രണയത്തിന്റെ രാഗപരാഗങ്ങൾ വാത്മീകത്തിലാണ്ടുപോയ എന്റെ ജീവബിന്ദുക്കളിൽ ചൈതന്യം പകരുന്നു. നീ എവിടെ? ഒറ്റപ്പെടലിന്റെ കറുത്ത കായലിൻ മണൽപ്പരപ്പുകളിൽ നിന്റെ നീളുകളിലെ നിറം കൂടുതൽ മിഴുവാർന്ന് കാണാവുന്ന സായാഹ്നങ്ങൾ, സന്ധ്യയുടെ ചുവപ്പിൽ ഇലകൾക്കിപ്പോൾ കറുത്ത നിറം, പ്രണയഭരിതമായ നമ്മുടെ സായാഹ്നങ്ങൾ എനിക്ക് നഷ്ടമായിരിക്കുന്നു നിന്നെയും. ഐ മിസ് യു. എവിടെയും എങ്ങും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും എനിക്ക് നിന്നെ നഷ്ടമായിരിക്കുന്നു. അഴലിന്റെ ആഴങ്ങളിൽ നീ മാഞ്ഞുപോയിരിക്കുന്നു. നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായിരിക്കുന്നു.

മാധവമെത്തിയ ജീവിതവാടിയിൽ മോഹവിഷാദ തുഷാരമോനെ, ഏതോ മൃദുലദലങ്ങളിലൂറിയ തേനും മണവും മറന്നുപോയോ? നിന്നെ തഴുകാൻ പാടിയ പാട്ടിലും വേദനയോ വേദനയോ? ഓർമ്മകളിൽ വിരിയുന്ന നൊമ്പരപ്പൂക്കളിൽ നീ എന്ന സത്യം, നീ എന്ന മൗനം ചുംബിച്ചുണർത്തുവാൻ പൂമുട്ടു തേടിയ ചുണ്ടുകൾ ദാഹം മറന്നുപോകുന്നു. നിൻ മന്ദഹാസവും നിൻ മുക്തരാഗവും ബിന്ദുവായോ സഖി? അശ്രുബിന്ദുവായോ? അത്രമേലങ്ങോ അകന്നു നീ പോയതെന്തേ? മാരിവില്ലോരോന്ന് മാഞ്ഞു പോകുമ്പോഴും മനതാരിൽ നീ ഓർമ്മയായി പൂത്തു നിൽക്കുന്നു. പ്രിയ സഖി, നിന്നോർമ്മയിൽ ഞാൻ എന്റെ നിമിഷബിന്ദുക്കളെ വേവിച്ചെടുക്കുന്നു. എത്രമേൽ നഷ്ടമായി അകലങ്ങളിൽ നീയൊരു ചമ്പകപ്പൂവായി വിടർന്നു നിൽക്കുന്നു.

നീ ഇല്ലെങ്കിൽ എന്റെ ജന്മത്തിന് എന്തർത്ഥമാണുള്ളത്? നിരാർദ്രമായി, പാഴ്മരുഭൂമിയായി, മനസ്സ് ശുഷ്കമാവും. ശിഥിലമായ വാക്കുകൾ ഒരിളം കാറ്റിന്റെ സ്പർശനത്തിന് കൊതിച്ചു പോകുന്നു. നീ ഇല്ലാതെ എൻ നിഴലില്ല, നീ ഇല്ലാതെ എന്നുള്ളിൽ പ്രകാശവുമില്ല. പ്രണയമേ, ദൂരെയൊരു നക്ഷത്രമായെങ്കിലും എന്റെ ആകാശങ്ങളിൽ നിറയുക. നിത്യവും അതിന്റെ പ്രകാശദൂരങ്ങൾ അളന്ന് ഞാൻ എന്റെ പ്രാണനെ തേജോമായ ബിംബമായി, ചന്ദ്രകാന്തമായി തെളിച്ചുകൊള്ളാം. മാധവം മാഞ്ഞുപോയി, മാമ്പൂ കൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി. പണ്ടെന്നോ പാടിയ പഴയൊരു ആ പാട്ടിന്റെ ഈണവും മറന്നുപോയി. ഞാൻ പാടാനും മറന്നുപോയി. അത്രമേൽ നഷ്ടത്തിൽ ആഴങ്ങളിലേക്ക് നീ എന്തേ മറഞ്ഞുപോയി മന്ദാരമേ.

0: മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടി.
1: നീയില്ലെങ്കിൽ, നിന്റെ ഓർമ്മകളില്ലെങ്കിൽ സ്വപ്നങ്ങളില്ലാതെയാകും. ഞാനൊരു പാഴ്മരുഭൂമിയാവും. മഴമേഘങ്ങൾ തീരെയില്ലാത്തൊരു മാനം പോലെ തരിശാകും എന്റെ മനം. അന്തരാത്മാവിലെ ചിത്രശലഭങ്ങളൊക്കെയും വിരഹമാന്തിയിൽ വീണരിയും. ഞാനൊരു കണ്ണീർ പൂമരമാകും. കാറ്റിൻ കാമുക ഹൃദയങ്ങൾ കീഴും. നീയില്ലെങ്കിൽ, നിന്നോർമ്മകളില്ലെങ്കിൽ സ്വപ്നങ്ങളുമില്ലാതെയാകും. ഞാനൊരു പാഴ്മരുഭൂമിയാകും.

ഒറ്റക്കമ്പി നാദം. പ്രിയേ, നിന്റെ ഹാസ്യകൗമുദിയിൽ പ്രശോഭിതം എന്റെ സ്മൃതിനാളം. സദാ പൊരിയുന്ന ചിന്തയിൽ നീ സഖി കുളിരാർന്ന കുഞ്ഞോളം, എനിക്ക് നിന്നെ എത്രമാത്രം നഷ്ടമാകുന്നു. നിന്റെ അസാന്നിധ്യങ്ങളിൽ സദാ പൊരിയുന്ന ചിന്തകൾ നിന്നെക്കുറിച്ച് മാത്രം, ഓർമ്മകളിലും സ്വപ്നങ്ങളിലുമെല്ലാം നീ എന്ന നക്ഷത്രം മാത്രം. അകതാരിൽ പൂത്തു നിൽക്കുന്ന വസന്തത്തിൽ നിന്നെ ബിംബിപ്പിക്കുന്ന നൂറു നൂറ് പൂവുകൾ, വാക്കുകൾ പോക്കുന്നിടത്തും പുലരിയും സന്ധ്യയും രാഗമധുരിമയായി എന്റെ ഏകാന്തതകളെ അനുഭവിക്കുമ്പോഴും പൊള്ളുന്ന മനസ്സുമായി ഞാനിരിക്കുന്നു. നിന്നോർമ്മയിൽ ഞാൻ ഏകനാകുന്നു. പ്രിയതേ, നീയായിരിക്കുന്നു എന്റെ ദൈവസംഗീതം.

ദിവസങ്ങൾ എത്ര എണ്ണി, നിമിഷങ്ങൾക്ക് യുഗങ്ങളുടെ ദൈർഘ്യമെന്ന് കവികൾ പറഞ്ഞത് വെറുതെയല്ല. വരുമെന്ന് ചൊല്ലി നീ ഘടികാരസൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം. വിരഹകാന്താര പാതകളിലൂടെ ഇനിയും എത്ര നാളിങ്ങനെ. നീ എവിടെ? പൂക്കളോട് ഞാൻ ചോദിച്ചു. എന്റെ ഓർമ്മയിൽ പൂത്തുനിന്ന മഞ്ഞമന്ദാരത്തെ കണ്ടുപോ നിങ്ങൾ. എന്നിൽ നിന്ന് ആ ജീവചൈതന്യം എവിടെ പറഞ്ഞുപോയിരിക്കുന്നു? പ്രണയവിരഹത്തിന്റെ അന്ധകാരനഴിയിൽ ആണ്ടുപോയൊരാളിന്റെ ആത്മനൊമ്പരങ്ങൾ, അത് പറയുവാൻ എനിക്ക് വാക്കുകളില്ലാതായിരിക്കുന്നു. വസന്തം വാടിക്കൊഴിഞ്ഞൊരു താമരത്തണ്ടുപോലെ ശോകമോഹമായി എനിക്ക് മുന്നിൽ തണുത്തുകിടക്കുന്നു.

ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നു ഓർമ്മ പുഞ്ചിരിച്ചു. ഈറൻമുകൾ മാലകളിൽ ഇന്ദ്രധനുസ് എന്ന പോലെ ഇടനെഞ്ചിൽ നിന്നോടുള്ള വിരഹത്തിന്റെ നൊമ്പരം കൂടുകെട്ടി നിൽക്കുന്നു. ഇനിയും ഇതിങ്ങനെ സഹിക്കുവാൻ വയ്യ. ഹൃദയത്തിൽ മിടിക്കുന്നത് നിന്റെ പ്രാണൻ, ആത്മഹൃദയങ്ങളിൽ നിന്റെ താളം. ഏകാഗിയായ ചന്ദ്രക്കല പോലെ ഈ ശിശിരത്തിൽ ഞാൻ എന്നേക്കുമായി ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. കണ്ണുനീരിൽ നിന്റെ ഓർമ്മകളുടെ മുത്തുകൾ. ദുഃഖത്തിന്റെ പുതപ്പിനുള്ളിൽ ഇങ്ങനെ എത്ര നാൾ നിന്റെ സാന്നിധ്യത്തിന്റെ ദൃശ്യചാരുതയ്ക്കായി കൊതിക്കുന്ന കണ്ണുകൾ, നിന്റെ നാദവീചികൾക്ക് മാത്രമായി കൗതൂഹലപ്പെടുന്ന കാതുകൾ. ഒരു മഴ സ്പർശമായെങ്കിലും എന്നെ തൊടാതെ നീ എവിടെ മാഞ്ഞു നിൽക്കുന്നു? നീ എവിടെ മറഞ്ഞു നിൽക്കുന്നു? പ്രാണനെ, ഒരു വെയിലൊളിയായി വന്നെന്റെ കൃത്തിൽ തൊടുക. അതിലെന്റെ ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ ഉരുകിപ്പോകട്ടെ. അതിലെന്റെ ഏകാന്തതയുടെ നെഴൽപ്പാടങ്ങൾ മാഞ്ഞു പോകട്ടെ. വരൂ ഒരു മഴത്തുള്ളിയായി, വരൂ ഒരു മുകിൽ ചന്തമായി, വരൂ മുകൾ മാലകളിൽ ഒരു ഇന്ദ്രധനുസായി.

അരിയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്രയല്ല, എത്ര മാത്രകൾ ഞാൻ കൊതിച്ചു. ഞാൻ എത്ര പ്രാർത്ഥനകൾ, തീർത്ഥാഭിഷേകങ്ങൾ, നിനക്കായി മനമുരുകി നേദിച്ചത് എത്ര കിനാവുകൾ. ജാലകത്തിലൂടെ അപാരതയെ നോക്കി നിന്ന നാളുകൾ, വരുമെന്ന് മനസ്സ് വെറുതെ കൊതിച്ച നിമിഷങ്ങൾ, കാറ്റിന്റെ തോണിയേറി നിനക്കേറെ പ്രിയമുള്ള കായാമ്പൂവിന്റെ പ്രണയ സൗരഭ്യങ്ങളിലൂടെ നീ വരുമെന്ന് വെറുതെ നനച്ചു ഞാൻ. അഗാധവും നിഗൂഢവുമായ പ്രണയ പാരവശ്യം പകർന്ന വിരഹത്തിന്റെ ഗന്ധർവ ദുഃഖങ്ങളിൽ ഒരു വേള വെറുതെ കൊതിച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന്.

0: மாற்ற வெறுதே நினைச்சு போய்.
1: മറക്കുവാൻ പറയാനെന്ത് എളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിൽ എളുപ്പം. മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിടുന്നു. നിന്നെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ ഉറങ്ങുന്നു, നിന്നെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ ഉണരുന്നു. നീയില്ലാതെ എന്റെ പ്രാണൻ പൂർണ്ണമാകുന്നതെങ്ങനെ? പാതിയായ പ്രാണനെ, പ്രണയബിംബമേ, ഗഹനഗഹൂരതയിൽ ഏകാഗിയെ നീ എങ്ങു പോയിരിക്കുന്നു? നെല്ല് പൂത്ത് പാകമായി നിൽക്കുന്ന പാടശേഖരങ്ങൾക്കരികിൽ ഞാൻ കാത്തു നിൽക്കുന്നത് വൃഥാവിലാകുമോ? ചെമ്പക മരങ്ങൾ മാത്രം പൂത്തു നിൽക്കുന്ന തെരുവീഥികളിലൂടെ നിന്നെ തേടി അലയുന്ന ജീവിതം ഒരു വഴിയമ്പലം പോലെ പാഴായിപ്പോകുമോ? കടമ്പുകൾ പൂത്തിരിക്കുന്നു, ചുവട്ടിൽ വരിയിടുന്ന ചോനനുറുമ്പുകൾ, പ്രണയമധുരം തേടി വരിതെറ്റാതെ പോകുന്ന വിസ്മയങ്ങൾ. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലും എളുപ്പം.

നഷ്ടവസന്തമേ, നീ യാത്ര പോയതിൽ പിന്നെ എന്റെ ഹൃദയം ഒരു കവിതയും മൂളിയിട്ടില്ല. നീ പെയ്ത കഥന കടമ്പുകളിലൊക്കെയും മൃതിനീലമെന്തിനോ പൂത്തിറങ്ങുന്നു. പറയാതെ പോയി നീ നക്ഷത്രമേ, എന്റെ ആകാശമെങ്ങോ മറഞ്ഞു. അതിഗൂഢമെന്നിലെ സ്വപ്നശലഭങ്ങളും ചിറകറ്റു മനസ്സിൽ പതിച്ചു. മിഴികൾ പൂട്ടാതെ എത്ര നേരം നിനക്കായി വ്രണിത ഹൃദയത്തിന്റെ നോവുമായി നിൽപ്പു ഞാൻ. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീഥിയിൽ എന്നെ എന്നെങ്കിലും കാണും. അന്നുമെന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് വാക്കുകളിലെ വിഷം, സാമൂഹ്യ മാധ്യമങ്ങളിലെ അവഹേളന മനഃശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ സാമൂഹ്യ മാധ്യമങ്ങളിലെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് അടുക്കള എന്ന് ചർച്ച ചെയ്യുന്നത്. ഒരാൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേഷം മാറിയാലോ, ആഭരണങ്ങൾ കുറച്ചാലോ, സ്വന്തം ഇഷ്ടത്തിലുള്ള ചിത്രം പോസ്റ്റ് ചെയ്താലോ അതിനടിയിൽ വരുന്ന വിഷം പുരണ്ട കമന്റുകളെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണ രീതി അവരുടെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യമാണ്. മുമ്പ് സാരി ധരിച്ചയാൾ ഇന്ന് സൽവാർ ധരിക്കുന്നു. ആഭരണങ്ങൾ ഇഷ്ടപ്പെടുന്നയാൾ അത് മാറ്റിവെച്ച് ഒരു മിനിമലിസ്റ്റ് ലുക്ക് പരീക്ഷിക്കുന്നു. ഇതൊക്കെ ഒരു വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ് മാത്രമാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെ സൈബർ ഇടങ്ങളിൽ സമൂഹം എങ്ങനെയാണ് നേരിടുന്നത്? നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒരു സ്ത്രീ ആഭരണങ്ങളില്ലാതെ ലളിതമായ വേഷത്തിൽ ഒരു ചിത്രം പങ്കുവെക്കുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെന്താ, ട്രാൻസ്ജെൻഡർ ആണോ? തെരുവിലെ ചപ്പാത്തി വിൽക്കുന്ന പെൺകുട്ടികളെ പോലെ എന്നൊക്കെയുള്ള കമന്റുകൾ. ഒറ്റ നോട്ടത്തിൽ നിഷ്കളങ്കമെന്ന് തോന്നാമെങ്കിലും ഈ വാക്കുകൾ നമ്മുടെ സമൂഹത്തിലെ ആഴത്തിൽ വേരൂന്നിയ മുൻവിധികളെയാണ് തുറന്നു കാട്ടുന്നത്. ഇത്തരം കമന്റുകളിൽ രണ്ടു തരം അവഹേളനങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഒന്നാമതായി, ട്രാൻസ്ജെൻഡർ ആണോ എന്ന ചോദ്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അസ്വാഭാവികമായ ഒന്നായി ചിത്രീകരിക്കാനും അവരെ കളിയാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഇത്. ഒരാളെ കളിയാക്കാൻ മറ്റൊരു വിഭാഗം മനുഷ്യരെ കൂട്ടുപിടിക്കുക എന്ന അത്യന്തം മോശകരമായ ഒരു രീതി. ട്രാൻസ്ജെൻഡർ എന്ന പദം പോലും ഒരു മോശം വാക്കുപോലെ ഉപയോഗിക്കുന്ന ഈ പ്രവണത വലിയ ന്യൂനപക്ഷ വിഭാഗത്തോടുള്ള നമ്മുടെ സാമൂഹ്യപരമായ അവഗണനയുടെ പ്രതിഫലനമാണ്.

രണ്ടാമതായി, തെരുവിൽ ചപ്പാത്തി വിൽക്കുന്ന പെണ്ണുങ്ങളെ പോലെ എന്ന പരാമർശം. ഇത് കായികാധ്വാനം ചെയ്യുന്ന സ്ത്രീകളെ, പ്രത്യേകിച്ച് ലളിതമായി ജീവിക്കുന്നവരെ അവഹേളിക്കുന്ന ഒരു രീതിയാണ്. അധ്വാനിക്കുന്ന കൈകളെയും ആത്മാഭിമാനത്തോടെയുള്ള ജീവിതത്തെയും അംഗീകരിക്കാൻ നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇത്. സൗന്ദര്യത്തെയും മാന്യതയെയും കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള വർഗപരമായ ചിന്തകളെയാണ് ഈ കമന്റുകൾ പുറത്തു കൊണ്ടുവരുന്നത്. സമ്പന്നമായ വേഷങ്ങൾക്കും ആഭരണങ്ങൾക്കും മാത്രം മാന്യത കൽപ്പിക്കുകയും സാധാരണക്കാരന്റെ വേഷത്തെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സവർണ മനോഭാവം. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള കമന്റുകൾ എഴുതുന്നത്? ഒരു മനഃശാസ്ത്രപരമായ വിശകലനം അത്യാവശ്യമാണ്. അതിൽ ആദ്യം പറയേണ്ടത് അനോണിമിറ്റിയുടെ ധൈര്യം അഥവാ ദ കറേജ് ഓഫ് അനോണിമിറ്റി എന്നതാണ്. സൈബർ ഇടം നൽകുന്ന ഒളിവിടമാണ് ഇതിന്റെ പ്രധാന കാരണം. യഥാർത്ഥ ജീവിതത്തിൽ നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ ഒരു വ്യാജ പ്രൊഫൈലിന്റെ മറവിൽ വിളിച്ചു പറയാൻ പലർക്കും എളുപ്പമാണ്. ഉത്തരവാദിത്വ ബോധം ഇല്ലാതാകുമ്പോൾ വിഷം പുറത്തു വരുന്നു. രണ്ടാമത്തേത് ലിംഗഭേദപരമായ വാർപ്പ് മാതൃകകൾ അഥവാ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആണ്. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ചില കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നീളൻ മുടി, ആഭരണങ്ങൾ, പ്രത്യേകതരം വസ്ത്രധാരണം, ഇതൊക്കെയാണ് മാന്യതയുടെ ലക്ഷണങ്ങളായി സമൂഹം കാണുന്നത്. ഈ മാതൃകകളിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഈ കമന്റുകൾ. നീ എന്റെ മാതൃകയിൽ ജീവിക്കണം എന്ന നിയന്ത്രണ മനോഭാവം. മൂന്നാമത്തേത് സ്വന്തം അരക്ഷിതാവസ്ഥ അഥവാ പേഴ്സണൽ ഇൻസെക്യൂരിറ്റിയാണ്. മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുമ്പോൾ സ്വന്തം നിലയെക്കുറിച്ച് ഒരു താൽക്കാലിക സംതൃപ്തി തോന്നുന്നവരുണ്ട്. സൈബർ ബുള്ളിംഗ് പലപ്പോഴും ആത്മവിശ്വാസമില്ലായ്മയുടെയും അകമേയുള്ള അസൂയയുടെയും ലക്ഷണമാണ്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യം കാണുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുത.

ഈ സാമൂഹിക വിപത്തിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക എന്ന് നോക്കാം. ട്രാൻസ്ജെൻഡർ സമൂഹത്തെക്കുറിച്ചും അധ്വാനിക്കുന്നവരുടെ മഹത്വത്തെക്കുറിച്ചുമുള്ള ശരിയായ അവബോധം സ്കൂളുകൾ മുതലേ നൽകണം. ബഹുമാനം എന്നത് വസ്ത്രധാരണത്തിനല്ല, വ്യക്തിയുടെ കർമ്മത്തിനും സ്വഭാവത്തിനും നൽകേണ്ട ഒന്നാണെന്ന് പഠിപ്പിക്കണം. ഇത്തരം കമന്റുകൾ കാണുമ്പോൾ അതങ്ങ് വിട്ടുകളഞ്ഞേക്കാം എന്ന് ചിന്തിക്കാതെ അതിനെ ചോദ്യം ചെയ്യുക. നിങ്ങളൊരു ഓൺലൈൻ കാഴ്ചക്കാരനാണ് എന്നതിലുപരി ഒരു ഉത്തരവാദിത്വമുള്ള പൗരനാണ്. വിദ്വേഷ പ്രചാരണങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഒരു സാമൂഹിക കടമയാണ്. സാമൂഹ്യ മാധ്യമ കമ്പനികൾ വിദ്വേഷ കമന്റുകൾ കൂടുതൽ കർശനമായി നീക്കം ചെയ്യണം. ട്രാൻസ്ഫോബിയ പോലുള്ള പ്രയോഗങ്ങളെ വിദ്വേഷ പ്രസംഗമായി കണക്കാക്കി നടപടിയെടുക്കണം. വളരെ വിനാശകരമായ ഒരു ചിന്താഗതിയെക്കുറിച്ചാണ് ട്രാൻസ്ഫോബിയ എന്നാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളോടുള്ള ഭയം, വെറുപ്പ് അല്ലെങ്കിൽ വിവേചനം. വളരെ ലളിതമായി പറഞ്ഞാൽ ലിംഗവ്യക്തിത്വത്തെ അഥവാ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നവരോടുള്ള ഭയം അഥവാ അസഹിഷ്ണുതയാണത്. ഒരു വ്യക്തി ജനന സമയത്ത് നൽകിയ ലിംഗഭേദത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം തിരിച്ചറിയുകയോ ജീവിക്കുകയോ ചെയ്യുമ്പോൾ അവരെ അംഗീകരിക്കാൻ സമൂഹം മടിക്കുന്ന അവസ്ഥയാണ് ഇത്. ട്രാൻസ്ഫോബിയ കേവലം ഭയം മാത്രമല്ല, അത് പലപ്പോഴും വെറുപ്പായി, പരിഹാസമായി, വിവേചനമായി, ചിലപ്പോൾ കായിക ആക്രമണമായി പോലും രൂപാന്തരം പ്രാപിക്കാറുണ്ട്. ട്രാൻസ് വ്യക്തികളെ കളിയാക്കാനോ അപമാനിക്കാനോ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനോ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാത്തരം വാക്കുകളും പ്രവൃത്തികളും ഈ ഗണത്തിൽപ്പെടും. ഒരു സ്ത്രീ ലളിതമായി വസ്ത്രം ധരിക്കുമ്പോൾ ഇതെന്താ ട്രാൻസ്ജെൻഡറാണോ എന്ന് ചോദിക്കുന്നതിലെ അവഹേളന മനഃശാസ്ത്രം പോലും ഈ ട്രാൻസ്ഫോബിയയുടെ ഭാഗമാണ്. അവഹേളനകൾ അതിരുകടക്കുമ്പോൾ സൈബർ നിയമങ്ങളുടെ സഹായം തേടാൻ ഇരകൾ മടിക്കരുത്. നിയമം അത്തരക്കാർക്ക് ഒരു പാഠമായിരിക്കണം.

ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്രധാരണ രീതി, തൊഴിൽ, ലൈംഗിക സ്വത്വം, ഇതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരു സ്ത്രീ എന്ത് ധരിക്കണം, ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മറ്റൊരാളല്ല. ഓരോരുത്തരും അവരുടെ ജീവിതത്തെ സ്വന്തം ഇഷ്ടപ്രകാരം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കവരെ വിദ്വേഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. വാക്കുകൾ വിഷം വമിക്കുന്ന അമ്പുകളാകാതെ മറ്റുള്ളവർക്ക് പ്രകാശവും പിന്തുണയും നൽകുന്ന ഊർജമായി മാറട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ

0: സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധനവില വർധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റം സംബന്ധിച്ചുള്ള വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് നടത്തിയ സ്വാഭാവിക നടപടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ അറിയിച്ചു. ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗഹാർദ്ദം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം അതായത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു.
0: അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ്. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. ഇന്ധന വില വർധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും സ്വീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന 17-ാമത് ബാച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 32 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരീമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബിന്റെ ഉദ്ഘാടനം ശ്രീമതി ദ്രൌപദി മുർമു വെർച്വലായി നിർവഹിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. 40,000-ത്തോളം വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം ലഭ്യമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിലെത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും മഴക്കെടുതികളും കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുകയും 100-ഓളം വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: തുടർച്ചയായ മഴയെ തുടർന്ന് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിലും കൈവഴികളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ 100-ഓളം വീടുകൾ വെള്ളത്തിലായി. പുഞ്ചകൃഷിക്കും മഴ വില്ലനായി മാറി. ഇന്ന് രാവിലെ ജില്ലയിൽ പലയിടങ്ങളിലും മഴ പെയ്തു. എന്നാൽ ഉച്ചയോടെ മഴ മാറി. മോശമായ കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയില്ല. റോഡുകളിലെ വെള്ളക്കെട്ട യാത്ര ദുരിതപൂർണമാക്കി. നിർമ്മാണം പുരോഗമിക്കുന്ന തുറവൂർ അരൂർ ഉയരപ്പാതയിൽ വെള്ളം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി തർക്കമുണ്ടായിട്ടുണ്ട്. മഴക്കാലമായതോടെ കായലോര ടൂറിസം മേഖലയിലും തിരക്കൊഴിഞ്ഞു തുടങ്ങി.
0: തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളും ദീർഘകാല മാസ്റ്റർ പ്ലാനും നടപ്പിലാക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പഴവങ്ങാടി തോടിന്റെ വീതി കുറയുന്നതും ആമയിഴഞ്ചൻ തോടിലും പാർവതി പുത്തനാറിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നഗരത്തിൽ വെള്ളം പൊങ്ങുന്നതിന് കാരണമായതായി യോഗം വിലയിരുത്തി. തലസ്ഥാനത്തിന്റെ ശുദ്ധീകരണ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ായി ദീർഘ ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനിച്ചു. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ താമസിക്കുന്നവരെ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികളും ഭരണകൂടം സ്വീകരിക്കും.
0: താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമാണ് കർശന നിയന്ത്രണം. ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. ലളിതവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമായാണ് ദിനാഘോഷം. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 37-ഓളം പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രസാർ ഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിൽ ആണ് വേവ് സംവിധാനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണം. ഒഴിവാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: முழுவதும் கை.
1: டைம் டிராவலர்
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 3-ന്റെ സമതല ഭൂമികകളിലാണ്. 1924 ജൂൺ 3, 20-ാം നൂറ്റാണ്ടിലെ വിശ്വ സാഹിത്യ നായകരിൽ പ്രമുഖനായ ഫ്രാൻസ് കാഫ്ക ആസ്ട്രിയയിലെ വിയന്നയ്ക്ക് സമീപമുള്ള കീർലിംഗിൽ വെച്ച് 1924 ജൂൺ 3 നിര്യാതനായിരിക്കുന്നു. 1947 ജൂൺ 3 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കാനുള്ള ബ്രിട്ടീഷ് പദ്ധതി, മൗണ്ട് ബാറ്റൺ പദ്ധതി അഥവാ ജൂൺ 3 പദ്ധതി ദേ ധാരണയായിരിക്കുന്നു. 1965 ജൂൺ 3 സോവിയറ്റ് യൂണിയനുമായുള്ള ബഹിരാകാശ പര്യവേക്ഷണ മത്സരത്തിൽ അമേരിക്ക അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. ജെമിനി 4 എന്ന പേടകത്തിലെ 2 യാത്രികരിൽ ഒരാളായ എഡ്വേർഡ് വൈറ്റ് ബഹിരാകാശത്ത് പദം ഊന്നിയിരിക്കുന്നു. 1989 ജൂൺ 3 സമകാലിക ഇറാന്റെ ചരിത്രത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച ഇസ്ലാമിക് മത നേതാവ് അയത്തുള്ള ഖൊമേനി അന്തരിച്ചിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000 വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12 ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. ജൂൺ 6 വരെ പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ US നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമ താവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഹെഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും US ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5th കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
3: साइक्लिंग को अपने जीवन का हिस्सा बनाए. साइक्लिंग केवल एक व्यायाम या एक दिन की हॉबी नहीं बल्कि स्वस्थ और सशक्त जीवन शैली की पहचान है. यह हमारे स्वास्थ्य के साथ साथ पर्यावरण को सुरक्षित रखने का सबसे सस्ता सुंदर और टिकाऊ माध्यम है. जितना अधिक हम साइकिल का उपयोग करेंगे उतना ही प्रदूषण कम होगा.
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വിലനിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: കരുണാസൈ റേഡിയോ 91.2 FM.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗർ സ്റ്റേഷനിലായിരിക്കുമ്പോഴാണ് അതിനടുത്തുള്ള ആർമി ക്യാമ്പിൽ QRT പരിശീലനത്തിനായി ഞങ്ങൾ 20 പേർക്ക് പോകേണ്ടതായി വന്നത്. QRT എന്ന് വെച്ചാൽ ക്വിക്ക് റിയാക്ഷൻ ടീം എന്നാണ്. ഞങ്ങൾ എയർഫോഴ്സുകാർ പൊതുവെ ഫ്രണ്ട് ലൈൻ അറ്റാക്കേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിശീലനങ്ങൾ പതിവാണ്. ഇത് 3 ദിവസത്തെ ട്രെയിനിങ് ആയതുകൊണ്ട് അധികം ലഗേജ് ഒന്നും ഇല്ലാതെയാണ് പോയത്. അവിടെ ആർമി ക്യാമ്പിനടുത്തുള്ള ഒരു കാട്ടിലായിരുന്നു പരിശീലനം. ട്രെയിനിങ് ഡ്രസ്സും വലിയ ബൂട്ടുമിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് മാറി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ടെൻ്റടക്കം പലതും വെള്ളത്തിൽ മുങ്ങി. സമയം രാത്രിയാണ്. എങ്ങനെയൊക്കെയോ തടിക്കെട്ടിടത്തിൽ ഒരു മുറി അനുവദിച്ചു കിട്ടി. മുറി ഒരല്പം ഉയരത്തിലായിരുന്നതിനാൽ വെള്ളം കയറുന്നില്ലായിരുന്നു. മുറ്റം നിറയെ വെള്ളം. കിട്ടിയ മുറിയിൽ കഷ്ടിച്ച് 3 പേർക്ക് കിടക്കാൻ പറ്റും. ഞങ്ങൾ 20 പേർ. 2 ദിവസം തുടർച്ചയായി മഴ പെയ്തു. ആ മുറിക്കകത്ത് ഞങ്ങൾ അട്ടകളെപ്പോലെ ഒട്ടിച്ചേർന്നിരുന്നു. ആരും തന്നെ ഡ്രസ് മാറ്റുകയോ എന്തിനും ഷൂസ് ഒന്ന് ഊരുക പോലും ഉണ്ടായില്ല. ഷൂസ് ഊരിയാൽ അതൊന്ന് വയ്ക്കാനൊരിടം ആ മുറിക്കകത്തുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പട്ടാളത്തിൽ ചേരാൻ തോന്നിയ സമയത്തെ ഇത്രത്തോളം പഴിച്ച വേറൊരവസരവും പിന്നീടെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് മഴ നിന്നുവെങ്കിലും ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാവണം പരിശീലനം ക്യാൻസൽ ചെയ്തു. അവിടെ നിന്ന് വണ്ടിയിൽ ശ്രീനഗറിലെത്തി ഷൂ അഴിച്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലുകൾ ഒരു കാഴ്ച തന്നെയായിരുന്നു. തണുത്തുറഞ്ഞ് മരവിച്ച് കടലാസ് പോലെ വിളറി വെളുത്ത 2 കാലുകൾ. ഷൂ ഉണ്ടായിരുന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ല. അത് ഊരിയപ്പോൾ കാലുകൾ നിണ്ടും മരിച്ചതുപോലായിരുന്നു. അത് തിരിച്ച് ശരീരത്തിൻ്റെ ഭാഗമാകാൻ വീണ്ടും 1 ആഴ്ചയോളം വേണ്ടി വന്നു. 1 ദിവസം കൂടി മഴ നിന്നിരുന്നുവെങ്കിൽ കാലുകൾ മുറിച്ചു മാറ്റേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെത്തിയേനെ. പട്ടാള ജീവിതം വെറും കഥകളല്ല, അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാവുന്ന യാതനകളുടെ ചരിത്രമാണ്.
2: പട്ടാള കഥകൾ, അവതരണം പ്രസന്നകുമാർ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് അത്ഭുതകരമായി തുണയ്ക്കാൻ ഒരു കൈയും നീണ്ടുവരികയില്ല. അധ്വാനമേ അഭയമാകൂ എന്നോർക്കണം. കഠിന അധ്വാനികളാണ് ഈ ലോകം പഠിതത്. ഈ ലോകത്തിന്റെ എല്ലാ വികസനങ്ങളും അധ്വാനത്തിലൂടെ ആർജിച്ചതാണ്. അവനവന്റെ വികാസവും സമൂഹത്തിന്റെ വികസനവുമെല്ലാം അധ്വാനത്തിന്റെ പരിണത ഫലങ്ങളാണ്. അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചരിത്രത്തിന്റെ ചക്രം തിരിച്ചിട്ടുള്ളത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആയിരങ്ങളെ ആയിരം യുദ്ധങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ സ്വയം ജയിക്കുന്നതാണ് മഹാവിജയം എന്ന് മറന്നുപോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: שרביה אבישקר.
1: വിശ്വ സാഹിത്യത്തിലൂടെ ലോകസാഹിത്യം നിങ്ങൾക്ക് മുന്നിൽ.
2: ഒരേ സമയം ബാലസാഹിത്യം, അതേസമയം സഞ്ചാര സാഹിത്യം, അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരു കൃതി വിശ്വസാഹിത്യത്തിലുണ്ട് എങ്കിൽ അതിൻ്റെ പേര് ഗള്ളിവറുടെ യാത്രകൾ എന്നാണ്. കൃതിയുടെ കർത്താവ് ജൊനാഥൻ സ്വിഫ്റ്റും. സാർവജനീനമായ കൃതി, അത്ഭുത സംഭവങ്ങളുടെ അനന്തമായ പരമ്പര വായിച്ച് കുട്ടികൾ അമ്പരന്നു. കൃതിയിലെ സൂക്ഷ്മമായ ആക്ഷേപഹാസ്യം മധ്യവയസ്കരെ ആസ്വദിപ്പിക്കുന്നു. അഭ്യസ്തവിദ്യരല്ലാത്തവർക്കും ഗള്ളിവറുടെ യാത്രകൾ നാടോടി കഥകൾ പോലെ പരിചിതമായി. അയർലൻഡിലെ ഡബ്ലിൻ നഗരത്തിലാണ് 1667 ജൊനാഥൻ സ്വിഫ്റ്റ് ജനിക്കുന്നത്. 1688 സ്വിഫ്റ്റിന് അയർലൻഡ് വിടേണ്ടതായി വന്നു. അതേസമയം തന്നെ സ്വിഫ്റ്റ് രോഗബാധിതനായി. ബധിരതയും തലക്കറക്കവും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. പിൽക്കാലത്ത് ഇത് മനോരോഗത്തിന് കാരണമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലങ്ങളോളം സർ വില്യം ടെമ്പിളിന്റെ അന്തേവാസിയായിട്ടാണ് സ്വിഫ്റ്റ് കഴിഞ്ഞത്. ടെമ്പിളിന്റെ മരണശേഷമാണ് സ്റ്റെല്ല എന്ന എസ്തർ ജോൺസണുമായി അടുക്കുന്നത്. അവർ ഒരുമിച്ച് ജീവിച്ചില്ല, പക്ഷേ പ്രണയത്തിലായിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാവണം അത്രയേറെ മധുരോദരമായ ജേണൽ ടു സ്റ്റെല്ല എഴുതാൻ സ്വിഫ്റ്റിന് കഴിഞ്ഞത്. ജൊനാഥൻ സ്വിഫ്റ്റിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഗള്ളിവറുടെ യാത്രകൾ തന്നെയാണ്. ലില്ലിപോട്ട്, ലാപ്പുട്ട്, ഹ്യൂനം ലാൻഡ്, ബ്രോബിഡിംഗ് നാഗ് എന്നീ നാല് പ്രദേശങ്ങളിലേക്ക് ഗള്ളിവർ എന്ന സാഹസിക സഞ്ചാരപ്രിയൻ നടത്തുന്ന അത്ഭുത യാത്രകളുടെ വിവരണമാണ് നാല് ഭാഗങ്ങളിലായി ഈ കൃതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഗള്ളിവറുടെ യാത്രകൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നോവൽ സാഹിത്യം അത്ര കണ്ട് വളർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗള്ളിവറുടെ യാത്രകൾ ഇംഗ്ലീഷ് നോവൽ സാഹിത്യത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണെന്ന് പറയാം. വർണ്ണനകളുടെയും വിവരണങ്ങളുടെയും സൂക്ഷ്മതയും മുഷിപ്പില്ലായ്മയും നോവലിനെ സരസമായ വായനയ്ക്ക് വിധേയമാക്കുന്നു. അവസാനം വരെ ജിജ്ഞാസ നിലനിർത്താൻ പോന്ന ഒരാഖ്യാന ശൈലി സ്വിഫ്റ്റിന് സ്വായത്തമായിരുന്നു. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ ഹാസ്യ സാഹിത്യകാരനും ഏറ്റവും വലിയ ഗദ്യകാരന്മാരിൽ ഒരാളും നോവലിന്റെ പിതൃവ്യനുമൊക്കെയാണ് ജൊനാഥൻ സ്വിഫ്റ്റ്. ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിക്ക് അനേകം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഞ്ചാര സാഹിത്യത്തിന്റെ സമർത്ഥമായ ഹാസ്യാനുകരണമായി അതിനെ കണക്കാക്കുന്ന നിരൂപകരുണ്ട്. മനുഷ്യവർഗത്തിന്റെ സ്വഭാവമഹിമകളെ താറടിച്ചു കാണിക്കുന്ന മനുഷ്യവിദ്വേഷത്തിന്റെ വിശ്വരൂപ ആവിഷ്കാരമാണെന്നും വാദിക്കുന്നവരുണ്ട്. വില്യം ടെമ്പിളുമായുള്ള സൗഹൃദകാലത്താണ് ടെയിൽ ഓഫ് എ ടബ്, ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്നീ രചനകൾക്ക് കാരണമായി തീർന്നത്. എന്നാൽ ടെമ്പിളിന്റെ മരണശേഷം ചെറുതായ അനേകം ഉദ്യോഗങ്ങൾ സ്വിഫ്റ്റിന് ചെയ്യേണ്ടതായി വന്നു. എഴുത്തിൽ നർമ്മത്തിന്റെ നക്ഷത്രങ്ങൾ വിതറിയ സ്വിഫ്റ്റിന് പക്ഷെ ജീവിതം അത്ര നക്ഷത്രത്തിളക്കമുള്ളതായിരുന്നില്ല.
3: വിശ്വസാഹിത്യത്തിലൂടെ അവതരണം ഗായത്രി. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ, വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്കു മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: റിട്ടയർഡ് ബട്ട് നോട്ട് ടയേർഡ് എന്ന ആപ്തവാക്യമാണ് ആദ്യം പറയേണ്ടത്. ഒരാളിനെ വയസ്സനാക്കുന്നത് അയാളുടെ മനസ്സാണ്. മനസ്സ് ദരിദ്രവും ദുർബലവുമാകുന്നിടത്തോളം അയാൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുകയില്ല. എന്നേ മനസ്സ് നരച്ചു, ഇന്ന് ശിരസും നരച്ചു എന്ന് കവി പറയുന്ന അവസ്ഥയാണ് ഇന്ന് ഭൂരിപക്ഷം പേർക്കും. 40 ആകുമ്പോഴേ മനസ്സ് നരയ്ക്കാൻ തുടങ്ങും. വയസ്സായി എന്ന് തോന്നൽ, പലതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള പ്രവണത, താല്പര്യക്കുറവ്, വിഷാദം, അങ്ങനെ പല ക്ലാവുകളും മനസ്സിന്റെ നിലവിളക്കിനെ പ്രകാശരഹിതമാക്കാൻ തുടങ്ങും. ഉപദ്രവകാരിയായ ഈ ഉന്മേഷമില്ലായ്മ പലരെയും അകാലത്തിൽ തന്നെ വാർദ്ധക്യത്തിലേക്ക് നയിക്കും. എന്നാൽ 60 കഴിഞ്ഞിട്ടും ആക്റ്റീവായിരിക്കുന്ന അനേകം പേർ നമുക്ക് ചുറ്റുമുണ്ട്. ജീവിതത്തെ ആനന്ദഭരിതമാക്കി ചെറുപ്പക്കാരെ പോലും ഊർജ്ജസ്വലരാക്കിക്കൊണ്ട് ജീവിക്കുന്നവർ. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വാർദ്ധക്യം മനോഹരമാകും. മനസ്സിന്റെ ഊർജം തന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഭക്ഷണ നിയന്ത്രണം. കൊളസ്ട്രോൾ, ആൽബുമിൻ, ഷുഗർ എന്നിവ വർദ്ധിക്കാതെയുള്ള ആഹാര രീതി സ്വയം കൈക്കൊള്ളേണ്ടതുണ്ട്. മദ്യപാനം, പുകവലി എന്നിവ പൂർണമായും ഉപേക്ഷിക്കണം. കുളിമുറിയിൽ തെന്നി വീഴാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. കുളിമുറിയിലെ തെന്നി വീഴ്ച ഇടുപ്പല്ല് പൊട്ടുന്നതിന് കാരണമാകും. സ്വയം ശ്രദ്ധയാണ് വാർദ്ധക്യത്തിൽ പരമപ്രധാനം. രോഗാതുരതകളില്ലെങ്കിൽ കൂടി മാസത്തിലൊരിക്കൽ വൈദ്യപരിശോധനയും നടത്തേണ്ടതുണ്ട്.
1: വയോജന പരിപാടി അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: കവിത പോലെ മനസ്സ്.

പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ, ഇന്ന് കേൾക്കാൻ പോകുന്നത് 1857 എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: ശിവായി, എടാ നല്ല കാലം, നല്ല കാലം ഉദിച്ചുയർന്നു, നല്ല കാലം ഉദിച്ചുയർന്നു കഴിഞ്ഞു. പക്ഷേ എന്റെ സംശയം, ഹിന്ദു സന്യാസിമാരെന്തിന് നമ്മുടെ ഭരണത്തെ പിന്താങ്ങണം? ഹിന്ദു സന്യാസിമാര് നമ്മളെ ഭരണത്തെ എന്തിന് പിന്താങ്ങണം? തിരുമേനി മനസ്സിലായിട്ടില്ലേ? ഹിന്ദു മതത്തിനും ഇസ്ലാം മതത്തിനും എതിരായിട്ടല്ലേ ഈ ബ്രിട്ടീഷുകാർ അവരുടെ മതം ഇവിടെ പ്രചരിപ്പിക്കുന്നത്? എടാ ശിവായി, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എടാ ശിവായി, അപ്പോൾ ബ്രിട്ടൻ ഇന്ത്യൻ മണ്ണിൽ നിന്ന് കെട്ട് കെട്ടും? അത് ഉറപ്പാണ് തിരുമേനി, അത് ഉറപ്പാണ്. ദിവസങ്ങൾ ചിറക് വെച്ച് പറന്നു പോകുന്നു, കലാപ കൊടുങ്കാറ്റിൽ ചിറക് വെച്ച് പറന്നു പോകുന്നു ദിവസങ്ങൾ. സ്വാതന്ത്ര്യ കലാപം തുടങ്ങിയിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. സമരാഗ്നി ആളിപ്പടർന്നു പിടിക്കുന്നു. ബ്രിട്ടീഷ് ഭരണാധിപത്യം കടപുഴങ്ങി വീഴുന്നു. ഉത്തർപ്രദേശിലിവിടെയും സ്വാതന്ത്ര്യ പതാക പാറിക്കളിക്കുന്നു. ജനങ്ങൾ ഉത്തർപ്രദേശിൽ തെരുവീഥികളിൽ നൃത്തം ചെയ്യുന്നു.

നമ്മുടെ ശിവായി വീണ്ടും ചക്രവർത്തി സന്നിധിയിലെത്തി. തിരുമേനി, സ്വാതന്ത്ര്യ സമരം വേലിയേറ്റം കൊണ്ടിരിക്കുന്നു. വിശാല ഭാരതം വിമോചനത്തിന്റെ കൊടിയുയർത്തി കഴിഞ്ഞിരിക്കുന്നു. കിഴക്ക് കൽക്കത്ത മുതൽ പടിഞ്ഞാറ് പെഷവാർ വരെ, വടക്ക് ഹിമാലയ സാനുക്കൾ തുടങ്ങി അങ്ങ് തെക്ക് ദക്ഷിണ നർമ്മദാ തീരം വരെ വിശാല ഗംഗാ സമതല ഭൂമി വിമോചനത്തിന്റെ കൊടിയുയർന്നു കഴിഞ്ഞിരിക്കുന്നു. തിരുമേനി, വിമോചന കൊടിയുയർന്നു കഴിഞ്ഞിരിക്കുന്നു.

എടാ ശിവായി, പുറത്ത് എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ? തിരുമനസി, ജനങ്ങൾക്ക് എന്തോ ഒരു ഉത്സാഹവും ഉണർവും. അവർക്കവിടെ സ്വന്തം ചക്രവർത്തി കിട്ടിയില്ലേ? ഒരു പുതിയ സ്വതന്ത്ര ഭാരതം ഉണ്ടായില്ലേ? തിരുമേനി, അങ്ങിപ്പോൾ ചരിത്രപുരുഷനായിരിക്കണം. ചരിത്രപുരുഷൻ എക്കാലവും ഇന്ത്യാ ചരിത്രത്തിൽ ബഹദൂർ ഷാ തിരുമാനിയുടെ പേരുണ്ടായിരിക്കും, സുവർണലിപികളിൽ എഴുതി ചേർത്തിരിക്കും. അങ്ങ് അങ്ങയ്ക്ക് അഭിമാനിക്കാം. ബീഗം, ഇവൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്ക്. ഇവനൊരു സന്തോഷ വർത്തമാനം അല്ലേ അറിയിച്ചിരിക്കുന്നത്? എന്തെങ്കിലും സമ്മാനം കൊടുക്ക് ബീഗം. കഴുത്തിൽ നിന്നൊരു മാലയൂരി തമ്പുരാനെ ഏൽപ്പിച്ചു. തമ്പുരാനത് ശിവായിക്ക് സമ്മാനിച്ചു. രണ്ടു കൈ നീട്ടി അവനത് വാങ്ങിച്ചു. എടാ ശിവായി, നമ്മുടെ ആ ആസ്ഥാന വിദ്വാൻ എവിടെ? എത്ര കാലമായി അവനെ പാട്ട് കേട്ടിട്ട്? അവനെവിടെയാണിപ്പോൾ? തിരുമേനി, തെരുവിൽ പാടി നടക്കുകയാണ് അയാളിപ്പോ. ആസ്ഥാന വിദ്വാൻ തെരുവിൽ പാടി നടക്കുകയാണ്. അവനെ തിരികെ വിളിക്കണം. ശിവായി, അവനെ ഉടനെ വിളിക്കണം. അടുത്ത നാളിൽ നമുക്കൊരു ദർബാർ നടത്തണം. അവന്റെ പാട്ട് എനിക്ക് ഇനിയും കേൾക്കണം. തിരുമേനി, അങ്ങയ്ക്ക് ആ പാട്ട് കേൾക്കാം. ഇനി അങ്ങയ്ക്ക് സുഖിക്കാം. ഡൽഹി ചക്രവർത്തിക്ക് ആഹ്ലാദിക്കാം. അതാണ് രാഷ്ട്രീയ പശ്ചാത്തലം. തമ്പുരാന്, ഒരു പുതിയ വിശേഷമുണ്ട്. എന്താണ്? എന്താണ് ഒരു പുതിയ വിശേഷം? ജനങ്ങൾ മാത്രമല്ല, പല നാടുവാഴികളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിരിക്കുന്നു. പല നാടുവാഴികളും. തമ്പുരാനെ, ഝാൻസിയിലെ റാണി, ഝാൻസിയിലെ റാണിയും വടക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരായി. ബീഗം, ബീഗം, നീ ഇത് കേട്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പറയൂ ശിവായി, ഏത് റാണിയാണ് പടക്കിറങ്ങിയത്? എമ്പുരാട്ടി, ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ്. ഝാൻസി രാജ്യത്തിലെ റാണി ലക്ഷ്മിഭായ്. അല്ല, റാണിക്ക് കെട്ടിയവനും മക്കളൊന്നുമില്ലേ ശിവായി? എമ്പുരാട്ടി, കെട്ടിയവനും മകനും ഉണ്ടായിരുന്നു. ആ റാണിയുടെ ഭർത്താവായിരുന്നല്ലോ ഝാൻസിയിലെ രാജാവ് മാധവറാവു. പൊന്നുതമ്പുരാട്ടി, റാണിക്കൊരു വലിയ നിർഭാഗ്യമുണ്ടായി. റാണിക്കൊരു കുട്ടി ജനിച്ചു. 3 മാസം പ്രായമായപ്പോൾ ആ കുഞ്ഞു മരിച്ചു. എന്നിട്ട് വീണ്ടും ഒരു നിർഭാഗ്യം. കുട്ടിയുടെ മരണം കഴിഞ്ഞ് അധിക ദിവസം കഴിഞ്ഞില്ല, ഭർത്താവ് മാധവറാവു അന്തരിച്ചു. പക്ഷേ അദ്ദേഹം മരിക്കും മുമ്പ്, മാധവറാവു മരിക്കും മുമ്പ് മറ്റൊരു കുട്ടിയെ ദത്തെടുത്തിരുന്നു. ദാമോദര റാവു എന്നൊരു കുട്ടിയെ. തിരുമേനി, മാധവറാവു മരിച്ചു കഴിഞ്ഞിടയ്ക്ക് റാണിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നൊരു കൽപ്പന കിട്ടി. എന്താണ് കൽപ്പന? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൽപ്പന, ദത്തുപുത്രന് രാജാവ്

അവകാശം നിയമപ്രകാരം ലഭ്യമല്ല. അവകാശികൾ ഇല്ലാത്തത് കൊണ്ട് ഝാൻസി രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ഞങ്ങൾ ചേർക്കുന്നു. എന്നിട്ട് റാണി രാജ്യം വിട്ടുകൊടുത്തോ? തമ്പുരാനെ, മറ്റൊരു സ്ത്രീ ഭരണാധികാരിയാണെങ്കിൽ മറ്റൊരു റാണിയാണെങ്കിൽ മാറത്തടിച്ച് കരഞ്ഞ് സപ്രപഞ്ചത്തിൽ കിടന്ന് കണ്ണീരൊഴുക്കുമായിരുന്നു. ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി ബ്രിട്ടീഷ് കരിനിയമത്തിന് വഴങ്ങിയില്ല. പിന്നെ

ബീഗം ബീഗം, നീ ഇത് കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ശിവായി എന്തുണ്ടായി? തിരുമേനി, ഝാൻസിയിലെ ജനങ്ങൾ ഒന്നടങ്കും. കൊടുങ്കാറ്റ് പോലെ മുന്നോട്ട് പോയ റാണിയുടെ പിന്നാലെ തിരമാലകളെ പോലെ ജനങ്ങൾ ഒന്നടങ്കും. തിരമാലകൾ തിരമാലകൾ പോലെ അണിയണിയായി അവരുടെ പിന്നാലെ.

പക്ഷേ ധീരതയുടെ ദേവതയെ പോലെ ജനങ്ങളെ നയിച്ചുകൊണ്ട് മുന്നേറിയ റാണിയുടെ പിന്നാലെ ഒരാൾ, ഒരു നയവചകൻ പിന്നാലെ കൂടി ഇത് ആരും അറിഞ്ഞിട്ടില്ല.

ഒരു ബ്രിട്ടീഷ് ചാരൻ, തിരുമനസേ ഒരു ബ്രിട്ടീഷ് ചാരൻ, യവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ, ഒരു ബ്രിട്ടീഷ് ചാരൻ, ഒരു നയവൻ.

0: വീഗം കണ്ണുനീർ തുടയ്ക്കുന്നു. അവരകത്തേക്ക് പോകുന്നു. ശിപായി പൊടുന്നനെ ആ കഥ നിർത്തി കാതുകൂർപ്പിച്ചിരുന്നു. ഡൽഹി തെരുവീഥികളിൽ പീരങ്കി മുഴക്കം. ശിപായി പുറത്തേക്ക് പോയി നോക്കി. ഡൽഹി തെരുവീഥികളിൽ പുകപടലം ഉയരുന്നു. വീണ്ടും വീണ്ടും പീരങ്കി മുഴക്കം. നിരന്തരമായ വെടിവെച്ച് കേൾക്കുന്നു. അയാൾ വേഗം അകത്തുവന്നു.
1: തിരുമേനി ചതിച്ചല്ലോ, തിരുമേനി ചതിച്ചല്ലോ. ബ്രിട്ടീഷ് പട്ടാളം ഡൽഹി വളഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളം ഡൽഹി വളഞ്ഞിരിക്കുന്നു. രക്ഷപ്പെടണം തിരുമേനി, നമുക്ക് ഉടൻ രക്ഷപ്പെടണം.
2: പക്ഷേ ആ കൊട്ടാരവാതിൽ പൊളിഞ്ഞു വീണു. വിദേശ സൈന്യം കൊട്ടാരക്കെട്ടിലേക്ക് പ്രവഹിക്കുന്നു. അണമുറിഞ്ഞ് നദി പോലെ അകത്തേക്ക് പ്രവഹിക്കുന്നു. ഇതാ കടന്നു വരുന്നു ബ്രിട്ടീഷ് സൈന്യ മേധാവികൾ. കൊട്ടാരം കാവൽക്കാരെയെല്ലാം അവർ ബന്ധിച്ചു കഴിഞ്ഞു. അവർ ബഹദൂർ ഷായെ പിടികൂടി, ബീഗത്തെ പിടികൂടി, ശിപായിയെ, എല്ലാവരെയും. ബഹദൂർ ഷായുടെ കയ്യിൽ വിലങ്ങ് വീണു. ഇന്ത്യൻ ചക്രവർത്തിയുടെ കയ്യിൽ വിദേശികൾ വിലങ്ങണയിക്കുന്നു. ഇന്ത്യൻ ചക്രവർത്തിയെ അവർ വിലങ്ങണയിച്ചു കഴിഞ്ഞിരിക്കുന്നു.
3: ചെങ്കോലെന്തിയ പണിതലം ഹാ

ആരിരുമ്പിൻ കൈവിലങ്ങുകൾ കാബാലികരണിയിക്കുന്നു. ബഹദൂർഷാ ചക്രവർത്തിയും ധർമ്മപത്നിയും പട്ടാള വണ്ടിക്കുള്ളിലായി. ആ വണ്ടി മുന്നോട്ട് കുതിച്ചു പോകുന്നു. നിറകണ്ണുകളുടെ ബഹദൂർഷാ തിരിഞ്ഞു നോക്കുന്നു. ചെങ്കോട്ടയിൽ പാറിക്കളിച്ച സ്വാതന്ത്ര്യ പതാക താണു താണിറങ്ങുന്നു, പകരം ബ്രിട്ടീഷ് പതാക ഉയർന്നുയർന്ന് കയറുന്നു. ആ പട്ടാള വണ്ടി ഇരമ്പിപ്പാഞ്ഞ് ദൂരെ ചെന്ന് മറയുന്നു. ബഹദൂർ ഷായെ, ഇന്ത്യൻ ചക്രവർത്തി ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ ബർമയിലേക്ക് നാടുകടത്തി. ഇന്ത്യൻ ചക്രവർത്തി, സ്വതന്ത്ര ഭാരതത്തിന്റെ ചക്രവർത്തിയെ വിദേശി സൈന്യം നാടുകടത്തുന്നു ബർമയിലേക്ക്. അവിടെയായിരുന്നു ബഹദൂർ ഷായുടെയും വീഗത്തിന്റെയും അന്ത്യം. പക്ഷെ ഡൽഹിയിൽ ഇവർ ഉയർത്തിയ കൊടിക്കൂറ, ബ്രിട്ടീഷുകാർ ഉയർത്തിയ കൊടിക്കൂറ ഉത്തർപ്രദേശിൽ കാൺപൂരിൽ നിലമ്പൊത്തുകയായിരുന്നു. ഡൽഹിയിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു, ബഹദൂർ ഷായെ നാട് കടത്താൻ കഴിഞ്ഞു, അവരുടെ കൊടി ഉയർത്താൻ കഴിഞ്ഞു. പക്ഷെ ആ അതേ കൊടി ഉത്തർപ്രദേശിൽ കാൺപൂരിൽ നിലമ്പൊത്തുകയായിരുന്നു.

കാൺപൂരിൽ നാനാ സാഹിബ് പേഷ്വായി അധികാരം ഏറ്റെടുത്തു. പക്ഷേ ഡൽഹിയും ലക്നൌവും അലഹബാദും എല്ലാം ബ്രിട്ടീഷുകാർക്ക് അധീനമായി. കാൺപൂരിൽ പേഷ്വ നാനാ സാഹിബിന് വിശ്വസ്തനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു, വിശ്വസ്തനായ ഒരു സേവകൻ, ഒരു സേവക സുഹൃത്ത്, താന്തിയ തോപ്പി. കാൺപൂർ കൈവശപ്പെടുത്താൻ വന്ന ബ്രിട്ടീഷ് പടയെ നിലക്കു നിർത്താൻ താന്തിയ തോപ്പി മുന്നിട്ടിറങ്ങി. താന്തിയ തോപ്പി നാനാ സാഹിബിന് പ്രത്യാശ പകർന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഇവിടെ നിൽക്കരുത്, കാൺപൂർ ഞാൻ രക്ഷിക്കും, ബ്രിട്ടീഷ് പടയെ ഞാൻ തുരത്തും, അങ്ങ് ഫാത്തേപൂരിലേക്ക് പോയിക്കോളൂ, ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും, പേഷ്വ ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും. ഇത് വീമ്പി പറച്ചിലല്ല, പേഷ്വ, ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും.

ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നന്ദിയാ തോപ്പി ബ്രിട്ടീഷ് പടയെ അടിച്ചു തുരത്തി. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സാർത്ഥകമാക്കി, അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ സഫലമാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാൺപൂരിന്റെ സ്വാതന്ത്ര്യം അദ്ദേഹം വീണ്ടെടുത്തു. ഇത് ബ്രിട്ടീഷുകാർക്ക് സഹിക്കുമോ? അവർക്ക് സഹിക്കാനായില്ല. ഗാന്ധിയെ തകർക്കണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ പടയൊരുക്കി. ഈ സമയത്ത് ലക്നൌവിൽ യുദ്ധം നടക്കുകയാണ്. ബ്രിട്ടീഷ് പടയും നാട്ടുകാരും തമ്മിൽ അവിടുത്തെ സൈന്യത്തെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ജനറൽ ഹാവ്ലക്ക് കാൺപൂരിലേക്ക് മാർച്ച് ചെയ്തു വരുന്നു. താന്തിയ തൊപ്പിയുമായിട്ട് ബ്രിട്ടീഷ് സൈന്യം ഏറ്റുമുട്ടുന്നു. അതൊരു ഭീകര യുദ്ധമായിരുന്നു, രക്തരൂഷിതമായ സമരം. ആ യുദ്ധത്തിൽ നമ്മുടെ പ്രിയങ്കരനായ താന്തിയ തൊപ്പി പരാജയപ്പെടുകയാണ്.

0: ആ രക്തനദി പാഞ്ഞൊഴുകി ചെന്ന് വീണത് ഗംഗയിലാണ്. താന്തി ആ സൈന്യം പുറകോട്ട് പുറകോട്ട് പോവുകയാണ്. അവർ ഗംഗാനദി തീരത്തെത്തി. ഗംഗാനദി കരകവഞ്ഞൊഴുകുന്നു. രക്ഷപ്പെടാൻ നിവർത്തിയില്ല. എങ്ങനെ മറുകര എത്തിയാൽ രക്ഷപ്രാപിക്കാം. എന്താ മാർഗം? ഗംഗ കോപിച്ചലർന്നു. ഗംഗ കോപിച്ചലർന്നു. പിന്നിൽ ബ്രിട്ടീഷ് പട്ടാളം കുരച്ചു ചാടുന്നു. മുന്നിൽ ഗംഗ കോപിച്ചലർന്നു. തൊട്ടു പിന്നിൽ ബ്രിട്ടീഷ് പട്ടാളം അലറിക്കൊണ്ടാഞ്ഞടുക്കുന്നു. ശരിക്കും ചെകുത്താനും കടലിനടക്കായി തന്തിയ തോപ്പി. അദ്ദേഹം പിന്നെ അറച്ചൊന്നില്ല. സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു, നമ്മുടെ ഒരു ബറ്റാലിയൻ ബ്രിട്ടീഷ് പടയെ ചെറുത്തു നിൽക്കട്ടെ. ഒരു ബറ്റാലിയൻ ബ്രിട്ടീഷ് പടയെ നേരിട്ട് അവരുടെ ഗതി തടഞ്ഞു നിർത്തുക. ബാക്കിയുള്ളവർ ഗംഗയിൽ ചാടി മറുകര എത്തുക. ബാക്കിയുള്ളവർ ഗംഗയിൽ ചാടി നീന്തി അക്കരെ എത്തുക.
1: തിരകൾ മുറിച്ചൊരു

ദാവ്യാ സൈന്യം രക്ഷപ്പെട്ടു. അവർ ഫാത്തേപൂരിലേക്ക് നീങ്ങുകയാണ്. ഫാത്തേപൂരിലെത്തുമ്പോൾ ഇതാ മറ്റൊരു ശത്രു സൈന്യം തന്റെ നേർക്ക് വരുന്നു. മറ്റൊരു ശത്രു സൈന്യം എന്ത് ചെയ്യണം, എന്ത് വേണം? ഈ ശത്രു സൈന്യത്തെ നേരിടണോ? അതെ, പിന്മാറണോ? അല്ല, ഒന്നും വേണ്ട. അത് ശത്രു സൈന്യമല്ല, ആ സൈന്യത്തെ നയിച്ചുകൊണ്ടുവന്നത് നാനാ സാഹിബ്, തന്റെ പേഷ്വാ നാനാ സാഹിബ്, തന്റെ ബഹുമാനായ നായകൻ നാനാ സാഹിബ്. നേതാക്കന്മാർ പരസ്പരം ആശ്ലേഷബദ്ധരായി. താന്തിയ പറഞ്ഞു, പേഷ്വാ ബഹുമാനായ പേഷ്വാ നാനാ സാഹിബ്, അങ്ങ് സൈന്യവുമൊത്ത് ഇവിടെ സുരക്ഷിതനായി കഴിയുക. ഫാത്തേപൂരിൽ അങ്ങ് യുദ്ധരംഗത്തേക്ക് വരണ്ട, ഞാൻ കാൽപിയിലേക്ക് പോകുന്നു. കാൽപിയിലേക്ക്? അവിടെ എന്താണ്? കാൽപിയിൽ ദേശാഭിമാനികളായ യുവജനങ്ങളുണ്ട്, ദേശാഭിമാനി, ധീര ദേശാഭിമാനികളായ ചെറുപ്പക്കാർ. അവരെല്ലാം നമ്മുടെ പട്ടാളത്തിൽ ചേർക്കണം. നമ്മുടെ സേനാബലം ഇനിയും വളർത്തണം. നമുക്ക് ഇനിയും സൈന്യബലം വേണം. ഞാൻ അങ്ങോട്ട് പോകുന്നു. അങ്ങ് സുരക്ഷിതനായി ഫാത്തേപൂരിൽ തന്നെ കഴിയുക. താന്തിയ കാൽപിയിലേക്ക് മാർച്ച് ചെയ്തു. അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം, ദേശാഭിമാനികളായ യുവജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ചേർന്നു. അപ്രതീക്ഷിതമായിട്ടാണ് താന്തിയ കാൽപിയ കോട്ടയെ ആക്രമിച്ചത്. അപ്രതീക്ഷിതമായിട്ട് ബ്രിട്ടീഷ് കോട്ടയെ ആക്രമിച്ചു. അതിൽ അദ്ദേഹം വിജയിച്ചു. ആ വിദേശ കോട്ടയിൽ, ഇതാ വിദേശ താവളത്തിൽ താന്തിയോട് കൊടി വരുന്നു. താന്തിയ ബ്രിട്ടീഷ് കോട്ട കൈവശമാക്കി. മാത്രമല്ല, ബ്രിട്ടീഷ് പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെല്ലാം താന്തിയ പക്ഷം ചേർന്നു. അദ്ദേഹം കൂടുതൽ ശക്തനായി. അദ്ദേഹത്തെ സേനാബലം വളർന്നു. ഇതിനിടയ്ക്ക് താന്തിയ സൈന്യവും കാൽപ്പിയിലെത്തി.

0: കാൺപൂരിൽ വീണ്ടും നാനാ സാഹിബിന്റെ കൊടി ഉയരുന്നു. നാനാ സാഹിബ് കാൺപൂരിലെ പേഷ്വായി അധികാരം ഏറ്റെടുക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് സഹിക്കുമോ? വെട്ടിക്കൊണ്ട പന്നിയെ പോലെയായി അവർ. അവരൊരു ജീവൻ മരണ പോരാട്ടം ആരംഭിച്ചു. പിന്നെ ഒരു 6 ദിവസത്തെ ഘോരയുദ്ധം, 6 ദിവസം നീണ്ടുന്ന ഘോരയുദ്ധം, ബ്രിട്ടീഷ് പടയും താന്തിയ പടയും തമ്മിലുള്ള യുദ്ധം. ആ പൊരിഞ്ഞ പോരാട്ടത്തിൽ അവർ പുറകോട്ട് പോകേണ്ടി വന്നു. താന്തിയും നാനാ സാഹിബും പുറകോട്ട് പോകേണ്ടി വന്നു. കൊടുങ്കാടുകളിലേക്ക് അവർ പിന്മാറേണ്ടി വന്നു. താന്തിയ സൈന്യം തോറ്റു പിന്മാറുകയാണ്. പക്ഷേ ആ പിന്മാറ്റം നടക്കുമ്പോൾ ഒരു അപകടം പെടുന്നു. രണ്ടുപേരും രണ്ടു വഴിച്ചായി പോയി. അവർ നമ്മളെ ബന്ധമറ്റു. പക്ഷെ താന്തിയ തളർന്നില്ല. താന്തിയ പുതിയൊരു സൈന്യം ആ കൊടുങ്കാട്ടിൽ തന്നെ പുതിയൊരു സൈന്യം രൂപീകരിക്കുകയാണ്. താന്തിയെ ജീവനോടെ പിടികൂടാനാണ് ബ്രിട്ടീഷുകാർ ഗൂഢാലോചന നടത്തുന്നത്. പല മാർഗം അവർ നോക്കി. അവസാനം അതിനവർ കണ്ടത് താന്തിയുടെ ഉറ്റമിത്രം മാൻസിംഗിനെയാണ്. താന്തിയുടെ ഉറ്റമിത്രം മാൻസിംഗ് ധീരനായൊരു പടയാളി, ഉജ്ജ്വലരായ ഒരു സമരസേനാനി. മാൻസിംഗ് ബ്രിട്ടീഷ് സൈന്യ മേധാവി രഹസ്യമായി മാൻസിംഗിനെ കണ്ടു. ഹലോ മിസ്റ്റർ മാൻസിംഗ്, പേടിക്കണ്ട, ഞാൻ ബ്രിട്ടീഷ് സൈന്യ മേധാവിയാണ്, പേടിക്കണ്ട. താൻ എന്റെ സംശയം ഒന്ന് ചോദിച്ചോട്ടെ, താൻ എന്തിന് ഈ താന്തിയുടെ വാലായിട്ട് നടക്കുന്നു? താൻ സമരധീരനാണ്, ഉജ്ജ്വലനായ പോരാളിയാണ്. താന്തിയ ജയിച്ചാൽ അവൻ പേഷ്വായാകും. താന്തിയ കാൺപൂരിലെ പേഷ്വായാകും. താനോ അവന്റെ ചെരുപ്പ് തുടയ്ക്കുന്നവൻ. താൻ എന്തിന് അവന്റെ വാലായിട്ട് നടക്കുന്നു? മാൻസിംഗ്, മിസ്റ്റർ മാൻസിംഗ്, ഞങ്ങൾക്ക് നിങ്ങളുടെ അഭ്യുദയത്തിൽ താല്പര്യമുണ്ട്. താൻ പേഷ്വായാകണം. അതെ, താൻ കാൺപൂരിലെ പേഷ്വായാകണം. മറ്റൊരുത്തന്റെ വാലായിട്ട് നടന്നാൽ പോരാ, തന്നെ ഞങ്ങൾ കാൺപൂരിലെ പേഷ്വായാക്കും. മാൻസിംഗ്, തന്നെ ഞങ്ങൾ കാൺപൂരിലെ പേഷ്വായാക്കും. പകരം നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു ചെറിയ സഹായം, താന്തിയുടെ രഹസ്യ സങ്കേതം കാട്ടിത്തരണം. കൊടുങ്കാട്ടിൽ എവിടെയോ അയാൾ രഹസ്യമായിട്ട് കഴിയുന്നുണ്ടല്ലോ, ആ രഹസ്യ സങ്കേതം കാട്ടിത്തരണം, അത്രയും വേണ്ടൂ. മിസ്റ്റർ മാൻസിംഗ്, മിസ്റ്റർ മാൻസിംഗ് അല്ലല്ലോ, പേഷ്വാ മാൻസിംഗ്, കാൺപൂരിലെ പേഷ്വാ മാൻസിംഗ്. എന്ത് പറയുന്നു? What do you say?
1: 1839 April 1, ഏപ്രിൽ ഫൂൾ ദിവസം, ലോകവിഡ്ഢി ദിനം, താന്തിയാത്തോപ്പി തന്റെ ഗൂഢസങ്കേതത്തിൽ, കൊടുങ്കാട്ടിലെ ഗൂഢസങ്കേതത്തിൽ ഗാഠനിരയിലാണ്ട് കിടക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായി തൊട്ടടുത്ത് നിൽക്കുന്നു മാൻസിംഗ്, വെട്ടിത്തിളങ്ങുന്ന വാളുമായി. ഉറങ്ങിക്കിടക്കുന്ന താന്തിയുടെ പെരുമാറിലേക്ക് അയാൾ നോക്കുന്നു. ഒപ്പം ഒപ്പം വെട്ടിത്തങ്ങുന്ന വാൾത്തലയിലേക്കും. ഈ വാൾമുന ആ മാറിൽ താഴ്ത്തിയാൽ അടുത്ത നിമിഷം ഞാൻ പേഷ്വാ, കാൺപൂരിലെ പേഷ്വാ. ഇല്ല ഇല്ല, ഞാൻ ആ കൊലച്ചതി ചെയ്യില്ല. എന്റെ ബഹുമാനനായ നേതാവാണ് താന്തിയ, ധീരദേശാഭിമാനിയായ താന്തിയ, ഞാനത് ചെയ്യില്ല. പക്ഷേ അയാൾ കുനിഞ്ഞു ചെന്ന് താന്തിയെ തട്ടി വിളിച്ചു. താന്തിയ, താന്തിയ, താന്തിയ മെഴി തുറന്നു. ഇതാ തനിക്ക് ചുറ്റും ബ്രിട്ടീഷ് പട്ടാളം, ആയുധം ധരിച്ച പട്ടാളം, രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. ബ്രിട്ടീഷ് പട്ടാളം താന്തിയെ പിടികൂടി കഴിഞ്ഞു.

ബ്രിട്ടീഷ് മേജർ മീരയുടെ കൂടാരത്തിൽ ചങ്ങലക്കിട്ട താന്തിയ അക്ഷോഭ്യനായി നിൽക്കുന്നു. ചുറ്റും ബ്രിട്ടീഷ് പട്ടാള മേധാവികൾ. വെറുത്ത മുമ്പോട്ട് വന്നു താന്തിയുടെ കരണങ്ങളെ കുറ്റി കാറ്റടിച്ചു. ഇന്ത്യൻ പട്ടി, നീ എത്ര ബ്രിട്ടീഷുകാരെ കൊന്നു പറയണാ പറയണാ. എന്റെ കൈകാലുകൾ വരിഞ്ഞു നിർത്തിയിട്ട് എന്റെ കരണം കുറ്റി കടിച്ച എടാ ബ്രിട്ടീഷ് നായ സായിപ്പിനെ കൊല്ലുന്നത് എന്റെ ഒരു വിനോദമല്ലടാ. പക്ഷേ ഇന്ത്യൻ രണഭൂമിയിൽ സായിപ്പിനെ കണ്ടാൽ ഞാൻ അവന് തലയെറിയും.

സന്ധ്യ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സൈനിക കോടതി വിശ്വാസമില്ല, എനിക്കിവിടെ നീതി ലഭിക്കില്ല, അതുകൊണ്ട് കേസിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഇല്ലടാ, ഇല്ല,

മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യൽ, രാക്ഷസിയുമായ ഭേദ്യം ചെയ്യൽ. 1859 April 19 കാൺപൂരിലെ വിശാലമായ ഒരു മൈതാനത്ത് വമ്പിച്ച ജനക്കൂട്ടം. ആ ജനാവലി ശ്വാസമടക്കി നിൽക്കുന്നു. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ആ മൈതാനത്തിന്റെ ഒരറ്റത്തിൽ കഴുമരം തലയുയർത്തു നിൽക്കുന്നു. കഴുമരത്തു നിന്നും കൊലക്കയർ തൂങ്ങി നിൽക്കുന്നു. ചങ്ങലക്കിട്ട താന്തിയെ അവരെല്ലാം കൊണ്ടുവരുന്നു. താന്തിയ കഴുമരച്ചോട്ട് കയറ്റി സ്വതസിദ്ധമായ മന്ദഹാസത്തോടെ ആ കൊലക്കാരന്റെ കുരുക്ക് താന്തിയ സ്വയം കഴുത്തിലടിയുന്നു. ജനങ്ങൾ വിങ്ങിപ്പൊട്ടി. ഒരു ബ്രിട്ടീഷ് ഓഫീസർ മുമ്പോട്ട് വന്നു. നിന്റെ അവസാനത്തെ ആഗ്രഹം പറയണ പറയണ. എന്റെ ഉറ്റ തോഴൻ നാനാസാഹിബും സൈന്യവും കാട് കയറിപ്പോയി. അവരിപ്പോൾ കൊടുങ്കാട്ടിൽ ഹിംസ ജന്തുക്കളുമായി മല്ലിടുകയാവാം. ഞാനിവിടെ ഹിംസ ജന്തുക്കളെ നിങ്ങളുടെ ദംഷയിൽ കുരുങ്ങി നിൽക്കുന്നു. എന്റെ പെറ്റ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ പോരാട്ടത്തിൽ എനിക്ക് ലഭിച്ച ഈ കൊലക്കയർ സസന്തോഷം ഞാൻ കഴുത്തിലണിയുന്നു. പ്രസംഗിക്കാതെ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയണ. എന്റെ മാതാപിതാക്കൾ നിരപരാധികളാണ്. ബ്രിട്ടീഷ് നായ്ക്കളെ നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. താന്തിയുടെ കാൽച്ചുവട്ടിൽ നിന്നും ആ പലക തെന്നി തെറിച്ചുപോയി. ആ കൊലക്കയർ താന്തിയുടെ കഴുത്തിൽ ഞെരിഞ്ഞ് ഞെരിഞ്ഞ് അമരുന്നു.

0: ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിച്ചു. 1857 ആരംഭിച്ചു, 1859 അവസാനിച്ചു. ഗാന്ധിയുടെ പ്രാണൻ ഒരു കൊടുങ്കാറ്റായി വീശി. 1947 August 15 ബ്രിട്ടീഷ് സിംഹാസനം ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി കടലുകൾക്കപ്പുറത്തേക്ക് എടുത്തെറിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നത് ഗാന്ധിയുടെ പ്രാണനായ കൊടുങ്കാറ്റാണ്. ഗാന്ധിയുടെ പ്രാണൻ 1857.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 1857 എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: ശ്രോതാക്കൾ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സ്വാഗതം. സ്വാഗതം എന്ന് വെച്ചാൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ഓരോ അതിഥിയുമായിട്ടാണ് എപ്പോഴും പോക്കുവയിൽ എത്തിച്ചേരാറുള്ളത്. കഴിഞ്ഞ പോക്കുവയിൽ ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു. ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്, അതായത് കഴിഞ്ഞ ആഴ്ച നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഗവൺമെൻറ് LPS വെള്ളനാടിലെ ടീച്ചർ അനിതയാണ്. എങ്കിൽ ഇന്നൊരു വിദ്യാർത്ഥിയുമായി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയുമായി വരാം എന്ന് വിചാരിച്ചാൽ അതിൽ തെറ്റില്ലല്ലോ അല്ലേ? ആർക്കും അതിൽ കുറ്റം പറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തുടങ്ങിയ സസ്പെൻസ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ അതിഥിയെ എല്ലാ ശ്രോതാക്കൾക്കുമായി പ്രത്യേകം പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഒരു വിദ്യാർത്ഥിനിയാണ്, സരസ്വതി കോളേജിൽ നിന്ന് മനഃശാസ്ത്രം വളരെ ഐച്ഛിക വിഷയമായി എടുത്തു പഠിച്ച് അതിൽ ആ കോളേജിലെ ഏറ്റവും ടോപ്പ് സ്കോററായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ അഭിരാമിയാണ് ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മുടെ അതിഥിയായി ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു വിദ്യാർത്ഥിനിയെ, മിക്കവാറും ശ്രോതാക്കളുടെ എല്ലാം മകളുടെ പ്രായമുള്ള ഒരാളെ ഇതിനകത്ത്, ഇതാദ്യമായിട്ടല്ല, നേരത്തെയും ഹനാനും ഒക്കെ കുഞ്ഞുമക്കളായി വന്നിട്ടുണ്ട്. അവർ അതൊക്കെ പിന്നീട് ശ്രോതാക്കൾ എടുത്തു പറയുമ്പോൾ ഉണ്ടായ സന്തോഷം ചെറുതല്ല. ഈ അടുത്ത കാലത്തും വിളിച്ചു പറയുകയുണ്ടായി, ഹനാനുമായി സംസാരിച്ചത്, ഈ സ്റ്റുഡിയോയിൽ പ്രത്യേകിച്ച് വന്ന് പോക്കുവയിലിൽ പങ്കെടുത്ത് സംസാരിച്ചത് വളരെയേറെ ഹൃദ്യമായിരുന്നു എന്ന് ശ്രോതാക്കൾ പറയുകയുണ്ടായത് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഇന്ന് ഒരു വിദ്യാർത്ഥിനിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്താം, അഭിരാമിയാണ് ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. സരസ്വതി കോളേജ് വിളപ്പിശാലയാണ് സരസ്വതി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി കോളേജിൽ നിന്ന് മനഃശാസ്ത്രം സൈക്കോളജി ഐച്ഛിക വിഷയമായി എടുത്തു പഠിച്ച് വളരെ ടോപ്പ് സ്കോർ, അതായത് ആ കോളേജിലെ ഫസ്റ്റ് റാങ്ക് നേടിയ, അഭിമാനം എന്ന് തന്നെ പറയാവുന്ന, സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു അഭിരാമി. അഭിരാമി, വളരെയധികം സ്വാഗതം ഈ പ്രത്യേക പോക്കുവയിലേക്ക്. ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടിയിട്ടും പ്രത്യേക പോക്കുവയിലിന് വേണ്ടിയിട്ടും അഭിരാമിയെ സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം സാർ, വളരെ നന്ദിയുണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു റേഡിയോയിൽ വന്ന് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ഇന്ന് സാർ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി. എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയെന്ന് പറഞ്ഞ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ ആശംസകൾ. നമസ്കാരം.
0: ശ്രോതാക്കൾ വിളിക്കട്ടെ അല്ലേ? വിളിക്കുമ്പോൾ നമുക്ക് പാട്ടും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. എങ്കിലും ശ്രോതാക്കൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്, ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക, അതിൽ റാങ്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറുതായ കാര്യമല്ല. എന്തായിരിക്കാം മനഃശാസ്ത്രം ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള കാരണം? ഈ കരുണാസായി റേഡിയോ ഒരു സൈക്കോസോഷ്യൽ റേഡിയോയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് വലിയ സന്തോഷത്തോടുകൂടിയാണ്. എന്താണ് അഭിരാമി മനഃശാസ്ത്രം എടുത്ത് പഠിക്കാനുള്ളൊരു കാരണം?
1: മനഃശാസ്ത്രം എന്ന് പറയുന്ന വിഷയം നമുക്ക് പഠിക്കുന്നത് രണ്ട് രീതിക്ക് പഠിക്കാം, കഷ്ടപ്പെട്ടും പഠിക്കാം, ഇഷ്ടപ്പെട്ടും പഠിക്കാം. ഞാൻ കൂടുതലും ഇഷ്ടപ്പെട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഓരോ തിയറിയും അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, അത് എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കുന്ന, ഓരോന്നിൽ എങ്ങനെ അപ്ലൈ ചെയ്യും, എങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് കൊണ്ടുവരും എന്ന് മനസ്സിലാക്കി ഉള്ളിലേക്ക് എടുത്ത് അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു സബ്ജക്റ്റാണ്. ഇപ്പം ഞാൻ പ്ലസ് ടു വരെ പഠിച്ചത് ബയോമാത്സ് ആണ്. പക്ഷെ അത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഞാൻ നല്ലതാണ് മുന്നോട്ട് പോകുമ്പോൾ ഒരു സയൻസ് ബേസ് ആണ് എന്നുള്ള ഇതിൽ എടുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ ഇഷ്ടപ്പെട്ടല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് അതിന് വലിയ മാർക്കും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സൈക്കോളജി പഠിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര അതിലേക്കുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. അതുപോലെ തന്നെ ഇപ്പം കരുണാസായി എന്ന് പറയുന്ന സ്ഥാപനം എനിക്ക് റേഡിയോയിലൊക്കെ കേട്ട് കേട്ട് അറിയാം. അപ്പം ഇവിടെ വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ സരസ്വതി കോളേജിൽ നിന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇവിടുത്തെ കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് സൈക്കോളജി ഭയങ്കരമായിട്ട്, അത് ഫസ്റ്റ് ഇയറിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനതിൽ ഇഷ്ടപ്പെട്ടു, അതിലേക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ കോളേജിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എനിക്കിങ്ങനെ ഫസ്റ്റ് റാങ്ക് ഒന്നും മേടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചല്ല. ഫസ്റ്റ് സെമ്മിൽ ഇഷ്ടപ്പെട്ട് അങ്ങ് പഠിച്ചു പോയി. ഫസ്റ്റ് സെമ്മിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് വന്നു. അപ്പോഴെന്റെ ടീച്ചേഴ്സൊക്കെ പിന്നെ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി, നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് പറ്റും.
0: നമുക്ക് റാങ്ക് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പ്രയോഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെട്ടാണ് പഠിച്ചത്, ഞാൻ കഷ്ടപ്പെട്ടല്ല പഠിച്ചത് എന്ന് പറഞ്ഞത് സാധാരണ അത് എല്ലാവരും കേൾക്കേണ്ട ഒരു സംഗതി. ഇനി അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ അവൾ എന്നെ കഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഇഷ്ടം വേണമോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ അതാണ് എനിക്ക് പെട്ടെന്ന് അവൾ എന്നെ കഷ്ടപ്പെട്ടാണ് സാറേ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത്. ഒരു ചിരിയോടുകൂടിയാണ് ഞാനത് കേൾക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അഭിരാമി പറഞ്ഞത് കൊള്ളാം. ചിലർക്ക് കഷ്ടപ്പെട്ട് ചിലതൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് പഠിക്കാം, ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം. അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ച വിഷയമാണ് മനഃശാസ്ത്രം. അതിൻ്റെ വിഷയങ്ങളെല്ലാം വിശേഷങ്ങളെല്ലാം നമുക്ക് പിന്നാലെ പറയാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
0: ഹലോ
2: ഹലോ
0: ആ കേൾക്കാം
2: സാർ. ഞാൻ അമ്പരത്തങ്കാലാണ് കാര്യം.
0: ഒന്ന് ചെറുമകളുടെ പ്രായമുള്ള ഒരാളാണ് നമ്മുടെ അതിഥി. അഭിമാനത്തോടെ പറയാം, ലൈബ്രറിക്കൊക്കെ അഭിമാനിക്കാം, നല്ല വായനക്കാരിയാണ്. ഒപ്പം മനഃശാസ്ത്രത്തിൽ റാങ്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്നുള്ളത്. അഭിരാമിയാണ് പേര്. അഭിരാമിയോട് സംസാരിക്കാം കേട്ടോ.
1: നമസ്കാരം സാർ.
2: സാറൊന്ന് വിളിക്കില്ല
0: അപ്പൊ ഞാൻ വരാ ഹരിദേവദാസിനെ അപ്പൊ പറഞ്ഞു വിളിക്കുന്നു. ശരി ശരി സംസാരിക്കൂ.
2: പിന്നെ മനഃശാസ്ത്രജ്ഞൻ പഠിച്ച ഒരു കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ വലിയ സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് കാളറായിട്ട് ഞാൻ തന്നെ അങ്ങ് വിളിച്ചത്.
1: ഓ വളരെ സന്തോഷം സാർ വിളിച്ചത്.
2: മോളെ സ്ഥലം എവിടെയാണ്?
1: എന്റെ സ്ഥലം വട്ടിയൂർക്കാവാണ്.
2: വട്ടിയൂർക്കാവ്. ഏതോ കളേജിൽ പഠിച്ച സാർ പറഞ്ഞു, വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല.
1: ഞാൻ പഠിച്ചത് BSc സൈക്കോളജി ആണ്. 3 വർഷത്തെ ഡിഗ്രി ആണത്. ഇപ്പൊ ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയി.
0: ഏത് കോളേജിൽ നിന്ന്?
1: സരസ്വതി കോളേജിലാണ് പഠിച്ചത്.
2: സരസ്വതി കോളേജ് പിന്നെ ഇവിടെ
0: വട്ടിയൂർക്കാവിലുള്ളത് സരസ്വതി സ്കൂളാണ്. അവരുടെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അതെ അതെ,
2: സരസ്വതി സ്കൂള്.
0: അവരുടെ തന്നെ കോളേജാണ് വിളപ്പിശാലയുള്ള സരസ്വതി കോളേജ്.
2: അതറിയാം മോളെ. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പറയണം?
1: വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ ഇപ്പൊ ഡിഗ്രി റിസൾട്ട് വന്നു, ഫസ്റ്റ് റാങ്ക് ആണ്. അതാണ് ഏറ്റവും വലിയ വിശേഷം.
2: പിന്നെ ഏറ്റവും പിന്നെ റാങ്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ
0: അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നത്.
2: സാറിന്നലെ പറഞ്ഞില്ലേ കട്ടിലിന്റെ കാര്യം?
0: ഓ
2: അത് കേട്ടോണ്ടിരുന്നപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛൻ കട്ടില് പൊളിച്ചു മാറ്റാൻ
0: പോയി.
2: നമ്പറിടാൻ പൊളിച്ചു കൊടുക്കുക. അടുത്ത മുറി കൊണ്ട് ഫിറ്റ് ചെയ്തോ. 3 വർഷം മിച്ചാ.
0: അതിനെ സ്റ്റൂൾ ഉണ്ടാക്കാൻ പറഞ്ഞ മതിയായിരുന്നു.
2: മോനെ വിളിച്ചു വരുത്തി. പിന്നെ മോമെന്നപ്പം 3 കഷ്ണത്തിന് 2 കഷ്ണം കൂടി ഫിറ്റായി, 1 കഷ്ണം മിച്ചായി. ഇത് സ്റ്റൂളിലേ പറ്റുള്ളൂ എന്ന്
0: പറഞ്ഞെല്ലാം.
2: അങ്ങനെ പത്തായം നന്നായിരുന്നു കേട്ടോ സാർ.
0: ആണോ ഇഷ്ടപ്പെട്ടു അല്ലേ?
2: ഓ സാർ അത് നിങ്ങൾക്ക് അവിടെ ഇതില് സൂക്ഷിക്കാനാണല്ലേ?
0: അതെ അതെ, നല്ല മ്യൂസിയം ഉണ്ട് നമുക്ക്. ഇവിടെ ഒരു ദിവസം ഇവിടെ വരണം, എന്തൊക്കെ കാണാനുണ്ട്?
2: ഞാൻ വരാം വരാം വരാം സാർ.
0: അഭിരാമിയോട് ചോദിച്ചു നോക്കിയാ എന്തൊക്കെ കാണാനുണ്ട്.
1: ഇവിടെ കാണാനാണെങ്കി ഒരു ദിവസം മൊത്തം കണ്ടു തീർക്കാനുണ്ട്, ഒരുപാടുണ്ട്.
0: സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് മാമാന്നൊക്കെ വിളിക്കാനും പറയും. ഇന്നുവരെ സ്ഥലവും കണ്ടിട്ട് ആളെയും കണ്ടിട്ടില്ല.
1: ഉറപ്പായിട്ട്
2: ഒരാളിന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ ഏതാണ്ട് മനസ്സിലാവും. അത് സാറിനറിയാം.
0: അതെ അതെ.

0: ഇവിടെ വന്ന് കാണാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും കാണണം.
1: തീർച്ചയായിട്ടും വരും, ഞാൻ അതിന്റെ അയൽവക്കത്തൊക്കെ വന്നു, പക്ഷെ സമയത്തിന്റെ കുറവുണ്ട്. ആ മോട്ടോർ പിന്നെ ഈ വണ്ടികളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ എന്റെ ഒരു കൂട്ടുകാരൻ വന്ന് വണ്ടി എടുത്തു, ഞാൻ രണ്ടു പ്രാവശ്യം അവിടെ വരികയും ചെയ്തു, പക്ഷെ അപ്പോഴും താഴെ ഇറങ്ങാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വരാൻ പറ്റാതെ.
0: ഇനി വന്നാ മതി.
1: അവിടെ ചോദിച്ചവൻ പറഞ്ഞു ഇതിന്റെ തൊട്ട് താഴെ തന്നാന്ന്.
2: ഇവിടെ വരുമ്പോ ഇവിടെ മാത്രമായിട്ട് വരണം.
1: അരി
2: വാങ്ങിക്കാൻ വന്നിട്ട് പാലും കൂടെ വാങ്ങിപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ചുള്ള വരവ് നടക്കൂല. പക്ഷെ വേറെ എവിടെയെങ്കിലും വന്നിട്ട് കരുണാസായില് അത് നടക്കൂല. കരുണാസായില് മാത്രമായിട്ട് വരണം.
0: ഇവിടെ സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ വരണം. ഒരു ദിവസം മൊത്തം കാണാനുള്ളത് ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മള് ഇതുവരെ ഒരിടത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവൂല. ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കോളജിക്കൽ പാർക്കാണ്.
2: പറയുമ്പോ ഒരു അവസരം കിട്ടിയാ പറയാൻ പറയണല്ലോ.
1: സാർ, ഞാൻ പാട്ടിന്റെ കാര്യം പറഞ്ഞ എനിക്ക് പടത്തിന്റെ പേര് പറഞ്ഞു എന്ന് മറന്നു കേട്ട. ഇന്നലെ നിങ്ങൾ രാത്രി 10 മണിക്ക് ഇട്ട ഇതില് എന്റെ രാജ കൊട്ടാരത്തിന് മതിലുകളില്ല.
2: ഒരു മഴയാണെന്നാണ് തോന്നുന്നത്. ആ സമയത്ത് ഭയങ്കര ഹിറ്റ് സാധനമായിരുന്നു കേട്ടോ.
1: അത് നല്ല പാട്ടായിരുന്നു.
2: അതെ, പിന്നെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു.
1: ഇന്നലെ ഇഷ്ടപ്പെട്ടു സാഹചര്യത്തിനനുസരിച്ച്
2: നല്ല സാഹചര്യത്തിന് അനുസരിച്ചല്ലേ ഇടൂ.
1: ഞാനത് കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച് സാഹചര്യം അനുസരിച്ച് എന്നാ പാട്ട്.
2: എനിക്ക് അന്നത്തെ കാലത്ത് ഓർമ്മയുണ്ടോ, അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. വേനലിൽ ഒരു മഴ, ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ്, യേശുദാസാണ് പാടിയത്, MS വിശ്വനാഥനാണ് സംഗീതം. എനിക്കിത് കാണാതെ പറയാൻ പറ്റുന്ന, ഞാനിത് എഴുതി എഴുതി എഴുതി എന്റെ മനസ്സിലുണ്ട്, ചിലപ്പോ തെറ്റിപ്പോവാം. MS വിശ്വനാഥൻ സംവിധാനം, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികള്, യേശുദാസ് പാടിയത്, വേനലിൽ ഒരു മഴ എന്ന പാട്ടാണ്, എന്ന സിനിമയിലെ പാട്ടാണ്. എന്റെ അച്ഛൻ വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് 2-3 വട്ടം ആ സിനിമ കണ്ടിട്ടുണ്ട്. എത്ര ഗംഭീരാണ്. അപ്പൊ വേറെ പറയണം,
1: ഒരു 70-ലൊക്കെ ഇറങ്ങിയതായിരിക്കും.
2: 75-നും 80-നും ഇടയ്ക്കാണ്, അതിനിടയിൽ വരുന്നൊരു. എന്നാ ഇതൊക്കെ എന്റെ ഊഹങ്ങളാണ്. അപ്പൊ അങ്ങനെ ആകാനാണ് സാധ്യത. പിന്നെ ഇതൊക്കെയാണ് കാര്യങ്ങൾ, വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു 80-ന്റെ തുടക്കത്തിൽ വന്ന 79-78 ഒക്കെ ആയിരിക്കണം. എന്തായാലും അത്രയും പഴക്കമുണ്ട്. എന്താ പക്ഷെ ആ പാട്ട് ഇതുവരെയും പഴകിയിട്ടില്ല.
1: പാട്ട് പഴകിയിട്ടില്ല.
2: അതെ അതെ,
1: പാട്ട് പഴകിയില്ല. രാത്രി 10 മണിക്ക് ശേഷം 11 മണി വരെ സാറിന്റെ പ്രോഗ്രാമിൽ ഇട്ട പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മിച്ചമായിരുന്നു. അല്ല, മഴക്കോൾ ഇല്ലാത്തോണ്ട് എനിക്ക് വ്യക്തമായി കേൾക്കാനും
2: പറ്റും. ഇനി പക്ഷെ അതൊന്നുമില്ല, ഒരു ഒരാഴ്ചക്കുള്ളിൽ നമ്മള് 2 പുതിയ ആന്റിനി ഒക്കെ വരികയാണ്. അപ്പൊ പിന്നെ അതൊക്കെ ശരി
1: തന്നെ. നേരത്തെ കാലം കുറച്ച് മാറ്റമുണ്ട് സാറിന്റെ സംഭാഷണമൊക്കെ, ഇപ്പൊ കേൾക്കാം.
2: മുമ്പൊക്കെ
1: വളരെ ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കാം.
2: അതൊക്കെ വീണ്ടും മാറും. അപ്പൊ നമുക്ക് ആ പാട്ടിലോട്ട് പോവാമോ?
1: ആ പാട്ടിലോട്ട് പോവാം.
2: അഭിരാമിയോട് നല്ല രണ്ട് വർത്തമാനം കൂടെ പറഞ്ഞിട്ട് നമുക്ക്.
1: അഭിരാമി മോളെ,
0: പറഞ്ഞോളൂ സാർ.
1: അപ്പൻ്റെ വിജയാശംസകൾ.
0: ഓ, വളരെ നന്ദിയുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ റേഡിയോയിൽ ഇതൊക്കെ കേൾക്കാൻ പറ്റുമ്പോ. നമുക്ക് പാട്ടിലേക്ക്
1: പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് മനഃശാസ്ത്ര വിദ്യാർത്ഥിനിയും പഠിച്ച കോളേജിൽ നിന്ന് ഏറ്റവും ടോപ്പറായി വിജയിക്കുകയും അഭിമാനത്തോടെ ആ വിഷയത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു എന്ന് പറയാവുന്ന ഒരതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രോതാക്കൾക്കൊക്കെ മകളായും കൊച്ചുമകളായും ഒക്കെ സ്നേഹിക്കാൻ കഴിയുന്ന, വാത്സല്യപൂർവ്വം സംസാരിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട അതിഥി അഭിരാമിയാണ് നമ്മളോടൊപ്പമുള്ളത്. അഭിരാമിയോട് ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, പാട്ടുകൾ ഒരുമിച്ച് കേൾക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ നിർമ്മല. നമസ്കാരം.
0: നമസ്കാരം. എനിക്ക് മാത്രം നമസ്കാരം പോരാ, ഇന്ന് അതിഥിയായിട്ടുള്ളത് അഭിരാമി എന്ന കുട്ടിയാണ്. റാങ്ക് ഹോൾഡറാണ്, മനഃശാസ്ത്ര വിദ്യാർത്ഥിനിയാണ്. അപ്പോ നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം മോളെ.
2: എന്തൊക്കെയുണ്ട് വിശേഷം?
1: ആ വിശേഷം മഴ, പിന്നെ ഇന്ന് പണിക്ക് പോയില്ല.
2: ഇന്ന് അവധിയാണോ?
1: അവധിയല്ല ഉട്ടാ, ഇന്ന് പോയില്ല.
0: അത് നിർമ്മല അമ്മമ്മക്ക് അങ്ങനെ ഇരിക്കുമ്പോ തോന്നി ഇന്ന് പോണില്ല.
1: രാവിലെ മഴ, പിന്നെ അങ്ങ് മടിച്ച്.
0: അങ്ങനെ വേണം, നമുക്ക് അത്രയും കിടന്ന് ചത്ത് കിടന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് ജോലി ചെയ്തു അല്ലേ?
1: അതെ അതെ അതെ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ സ്റ്റെപ്പ് കയറിയുള്ള താബു കേമടായിരുന്നു സാറേ, അതുകൊണ്ട് പിന്നെ മടിച്ചു.
2: ഫുഡൊക്കെ കഴിച്ചായിരുന്നോ?
1: ആ ഫുഡ് കഴിച്ചു.
2: എന്താ പരിപാടി?
1: ഇനി ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം, പിന്നെ കുളിക്കണം, നനയ്ക്കണം, അത്രയും ഉണ്ട് പരിപാടി.
2: സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: അതെ അതെ അതെ അതെ. മോൾ ഇനി ഇനി എന്താന്ന് പഠിക്കാനാണ് തീരുമാനം?
2: ഞാൻ ഇനി MSc സൈക്കോളജി എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം.
1: വലിയൊരു ഡോക്ടറായിട്ട് വരട്ടെ, എറണാകുളത്തോട്ട് തന്നെ പോരണം കേട്ടോ.
2: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വരും. വളരെ സന്തോഷം ഉണ്ട് വിളിച്ചതില്, എന്നെ അഭിനന്ദിച്ചതില് വളരെ നന്ദിയുണ്ട്.
1: അതെ അതെ, സംസാരിക്കാൻ പറ്റിയല്ലേ, ഏറ്റവും വലിയ സന്തോഷം. മോളാണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിളിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു.
2: എനിക്കും ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷമായി വിളിച്ചതില്. ആദ്യമായിട്ടാണ് ഇങ്ങനെ റേഡിയോയിലൊക്കെ, അപ്പം ഇങ്ങനെ എന്നെ കേട്ട് വിളിക്കാൻ ഒരാളുണ്ടെന്നൊക്കെ കേൾക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ.
1: നമ്മളെല്ലാരും സ്ഥിര ശ്രോതാക്കളാണല്ലോ.
2: അതാണ്. എപ്പോഴും കരുണാ സേ റേഡിയോ കേൾക്കാറൊക്കെ ഉണ്ടോ?
1: പിന്നെ ഞാനതേ കേൾക്കാറുള്ളൂ.
2: ഇഷ്ടമാണോ?
1: പിന്നെ ഭയങ്കര ഇഷ്ടമാണ്.
2: കരുണാ സേ കാണാൻ വന്നിട്ടുണ്ടോ?
1: ആ ഒരിക്കൽ റേഡിയോ ദിനത്തിന് വന്നായിരുന്നു.
2: അല്ല, സൈക്കോ പാർക്ക് അകത്തേക്ക് കയറി കണ്ടിട്ടുണ്ടോ?
1: അകത്തൊന്നും കയറി കണ്ടിട്ടില്ല. ഇപ്പൊ വരണോന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഇവര് ഹർത്താൽ ദിവസത്തിലാണ് ഈ സാറ് കൊണ്ടുവന്ന് വെച്ചത്.
0: അതിനു വൈകുന്നേരം കൊണ്ടുവച്ചല്ലേ?
1: ഓ, അതിന്റെ കഴിഞ്ഞ വർഷം വൈകുന്നേരം. ഇവിടെയാണെങ്കി എന്റെ വീടിരിക്കണതാണെങ്കിൽ പന്നിയും പാമ്പും ഉള്ള സ്ഥലമുണ്ട്. ഞാൻ രാത്രി എങ്ങനെയാണ് വരണത്?
0: അടുത്ത വർഷം ഹർത്താലില്ലാത്ത പട്ട പകല് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ദിവസം വെച്ചില്ലെങ്കിൽ നോക്കൂ.
1: അങ്ങനെ വെക്കണം, എങ്കിൽ എല്ലാരും വരും.
2: കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം.
1: ഞങ്ങളോട് വരാൻ വേണ്ടി ഇരുന്നതായിരുന്നു കൊച്ചുമോള്. ഞാനും കൂടെ വരാനായിട്ട് തയ്യാറായിരുന്നതായിരുന്നു.
2: കൊച്ചുമോള് എന്താ പഠിക്കുന്നത്?
1: എന്റെ മോക്ക് രണ്ട് മോളാണ്. അവള് ഒരാള് പിന്നെ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് പാലീസായി പോയി.
2: അയ്യോ, അതെന്നിട്ട് ജർമ്മനിയിലേക്ക് പോകുന്നില്ല?
1: ഇല്ല, രണ്ടെണ്ണേ, നാല് പരീക്ഷയുണ്ട്, രണ്ടെണ്ണേ പാസ്സായിട്ടുള്ളൂ. രണ്ടും മൂന്ന് പ്രാവശ്യം ഹൈദരാബാദിൽ പോയി രണ്ട് പരീക്ഷ എഴുതിയിട്ടും പോയി, കിട്ടിയില്ല.
2: കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഇനിയും അവസരങ്ങളുണ്ടല്ലോ.
1: അല്ല, ഇപ്പൊ TTC ആണ്, ഇനി അവക്ക് അങ്ങോട്ട് പോകണ്ടാന്ന്.
2: ആ TTC അത് നല്ലതാണ്.
1: ആ പിന്നെ ഡിഗ്രിയും കൂടെ എടുക്കുന്നുണ്ട്.
2: ഡിഗ്രി ഏതാ എടുക്കുന്നത്?
1: ഹിസ്റ്ററി തന്നെ.
2: ഹിസ്റ്ററി. ശാസ്ത്രീയപരമായി ഭയങ്കര ഇഷ്ടമാണ്.
1: അല്ല, ഇപ്പൊ ഇത് TTC ഇതൂടെ ഡിഗ്രി കൂടെ വേണമല്ലോ. അങ്ങനെ പിന്നെ അത് ഓൺലൈൻ ആയിട്ടാണ് പഠിക്കുന്നത്.
2: നല്ലതാണ്,
0: നല്ല നല്ല വിശേഷങ്ങളാണ്. ജർമ്മനി പോണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. വീണ്ടും ഓരോ വർഷങ്ങൾ കളയുന്നതിനേക്കാൾ TTC എടുത്തിട്ട് പിന്നെ ഈ ഹിസ്റ്ററി ഡിഗ്രി കൂടെ എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പിന്നെ തോന്നും BEd കൂടെ എടുക്കാൻ. അപ്പൊ തോന്നും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ജോലിക്കിടയിൽ തന്നെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ.
1: പിന്നെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സിനും പോകുന്നുണ്ട്.
0: ആ യെസ്, ഇടയിൽ കൂടെ പി എസ് സിയുടെ എഴുതാൻ പറയണം.
1: പി എസ് സിക്ക് പി എസ് സി ഒരെണ്ണം അറ്റൻഡ് ചെയ്തായിരുന്നു.
0: ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് എനിക്ക് പിന്നെ ഒരു അഗ്നിദേവൻ എന്ന ചിത്രത്തില് ഒരു വിതളിൽ നറുവും ചിരിയായി എന്ന പാട്ട്.
0: സാധാരണ അഗ്നിദേവനിൽ എല്ലാരും ചോദിക്കുന്ന പാട്ട് ഇതല്ല. നീലഭസ്മ കുറി അണിഞ്ഞവളെയാണ് ചോദിക്കുന്നത്.
1: ആ എനിക്കിത് ഡെഡിക്കേഷൻ ഉണ്ട്. എന്നെ ഞാന് സുധ എന്ന് പറയുന്ന
0: സംസാരിക്കുന്നത് ഞാൻ കേട്ടു.
1: അതാണ്
0: അങ്ങോട്ട് ചോദിക്കണല്ലോ.
1: അതാണ് എനിക്ക് അവര് അത്ര ഞാൻ കണ്ടിട്ടില്ല. എന്റെ സൗണ്ട് കേട്ട് അവർ എന്നെ തന്നെ തിരക്കിയതിൽ എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്, കാണാതായിരുന്നു. അപ്പൊ ഈ പാട്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്.
0: പരസ്പരം കാണാത്തവർ പരസ്പരം സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നതിനേക്കാൾ
1: കാര്യമാണ്.
0: നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് വേണ്ടി

0: ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാണ്.
1: അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്
0: നല്ലൊരു ഡോക്ടറായി കരുണാസായിലോട്ട് വരണം കേട്ടോ. അപ്പൊ കാണാൻ വരും ഞാൻ.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ ഇങ്ങോട്ടേക്ക് വരണം.
2: അഗ്നിദേവൻ എന്ന ചിത്രത്തില് എം ജി രാധാകൃഷ്ണൻ സംഗീതം കൊടുത്ത് എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. ആ പാട്ട് സുധയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർമ്മല പാട്ട് ചോദിക്കുന്നു, നമുക്ക് കേൾക്കാം. അപ്പൊ വിളിച്ചതിനുള്ള സ്നേഹവും നന്ദിയും എല്ലാം അറിയിക്കുന്നു. അഭിരാമിയും ഒപ്പം എന്നോടൊപ്പം ചേരുന്നു.
1: നന്ദി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. വളരെ മനോഹരമായ പാട്ടുകൾ കേട്ടിട്ട്, ആദ്യം വേനലിൽ മഴ എന്ന ചിത്രത്തിലെ പാട്ട്, പിന്നീട് അഗ്നിദേവനിലെ പാട്ട്, എത്ര മനോഹരമായിരുന്നു. ഇങ്ങനെയുള്ള പാട്ടുകൾ കേട്ടൊരു പൂക്കുവയിൽ നേരം ചായയും സല്ലാപവുമായി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറെ ഹൃദ്യമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അക്ഷരനക്ഷത്രം കോർത്ത എന്നൊക്കെ വരികൾ ഒരാളിന് എഴുതാൻ കഴിയുമെങ്കിൽ അയാൾ എത്രമാത്രം അക്ഷരങ്ങൾ കൊണ്ട് അനുഗ്രഹീതനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്ര മനോഹരമായ വരികളാണ് കേട്ട് ലയിച്ചിരുന്നത് എന്നത് ഒരു സംശയവുമില്ല. നിർമ്മല സുധാമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത, ഡെഡിക്കേറ്റ് ചെയ്ത്, സമർപ്പിച്ച ഈ പാട്ട് എത്രമാത്രം അർത്ഥവത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പ്രിയ ശ്രോതാക്കളെ, ഈ പ്രത്യേക പോക്കുവെയിലിൽ ഇന്ന് ഈ സായാഹ്നത്തിൽ മഴയും വെയിലും ഇഴചേരുന്ന ഈ പോക്കുവെയിൽ നേരത്ത് നമ്മളിരിക്കുമ്പോൾ അതിഥിയായി ഉള്ളത് വിദ്യാർത്ഥിനിയായ അഭിരാമിയാണ്. മനഃശാസ്ത്ര വിദ്യാർത്ഥിനിയാണ്. മനഃശാസ്ത്രം ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിൽ തന്നെ റാങ്കൊക്കെ വാങ്ങി സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇരിക്കുമ്പോൾ ശ്രോതാക്കളുമായി സംവദിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും പറയാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ. ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിരാമിയാണ്, വിദ്യാർത്ഥിനിയാണ്, മനഃശാസ്ത്രം പഠിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടത്തെ റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ വിളിക്കുന്ന ആളിനും അഭിരാമിക്കും എനിക്കും എല്ലാം റേഡിയോ പാട്ടുകളും ഒക്കെ സുഖമായി കേൾക്കാം. അപ്പൊ ഇനി ആരാണ് എന്നൊക്കെ പറഞ്ഞ് അഭിരാമിയോട് സംസാരിക്കാം.
1: അഭിരാമി നമസ്കാരം.
2: നമസ്കാരം മാം, അറിയണം എവിടെന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ പരിസ്ഥിതി ഇഴമലക്കൽ പരിസ്ഥിതി വിളിക്കുന്നത്.
2: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇവിടെ ലൈബ്രറിയൊക്കെ വായിക്കുന്നവരു. ഞാൻ സ്റ്റുഡന്റ് ശ്രോതാവാണ്, കരുണാസായിലെ സ്റ്റുഡന്റ് ശ്രോതാവാണ്. ഞാൻ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്.
2: നല്ലൊരു വായനാകാരിയാണ്.
1: ഓ, ഞാൻ സ്ഥിരമായിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവര്.
0: വായിച്ചോണ്ടിരിക്കുന്നത് ഏതാ?
1: ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത് ആകാശ് മനോർ ശിവകുമാറിന്റെ ആകാശകങ്ങ പുസ്തകമാണ് വായിച്ചോണ്ടിരിക്കുന്നത്.
0: അതാണ് സിനിമ.
1: വായിച്ചു തുടങ്ങിയതേ ഉള്ളു, വായിച്ചു തുടങ്ങിയതേ ഉള്ളു.
0: പിന്നെന്താ? പിന്നെ വായിച്ച ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കൂടെ ഓർത്ത് പറയണം, സന്തോഷാവട്ടെ.
1: കേളസ്സിന്റെ നല്ല ഭൂമി വായിച്ചിട്ടുണ്ട്. കേരളീരയുടെ മോഹമന്യ വായിച്ചിട്ടുണ്ട്. എന്നാമിന്റെ അറിമീൻ നോവൽ വായിച്ചിട്ടുണ്ട്. ജോൺ റസ്കിന്റെ അന്തൂതി ലാസ്റ്റ്, പിന്നെ മാധവിക്കുട്ടിയുടെ മാനസി, ജോയിസിന്റെ സമുദ്രങ്ങൾക്കിടയിലും പുഴ ഒഴുകുന്നു, ഇങ്ങനെ ഒരുപാടൊക്കെ വായിച്ചുണ്ട്. അതൊക്കെ
0: വായിക്കുന്നവരെല്ലാം അസൂയപ്പെടട്ടെ എന്ന് ഇങ്ങനെ പറയണം. വേളസ്ബെക്കിന്റെ നല്ല ഭൂമി വായിച്ചു, മഹേഷ് മാധവിക്കുട്ടിയുടെ മാനസി വായിച്ചു, ബെന്യാമിന്റെ പുസ്തകങ്ങൾ വായിച്ചു, കെ ആർ മീരയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു എന്ന് പറയുമ്പോ ആൾക്കാർ അസൂയപ്പെടട്ടെ എന്ന്.
1: പിന്നെ
0: അത് നമ്മളൊന്ന് ഒരുപാട് സംസാരിച്ചു അതിനെ കുറിച്ചൊക്കെ.
1: ഇത്രയും
0: നല്ലൊരു വായനക്കാരി ആക്കിയതിൽ കരുണാസായി റേഡിയോക്ക് ഒരു ചെറിയ പങ്കില്ലേ?
1: നല്ല കരുണാസായി തന്നെ കൂടുതൽ ഈ വായനയിലേക്ക് വന്നത്.
0: അഭിരാമി നന്നായിട്ടൊക്കെ വായിക്കുന്ന ആളാണ്. അഭിരാമിയോട് സംസാരിക്കാം.
1: അഭിരാമി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്.
1: എവിടെ താമസിക്കുന്നത്?
2: വട്ടിയൂർക്കാവാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പൊ ഇവിടെ പുതിയ ബുക്കൊക്കെ ഇറങ്ങി, വായിക്കാനായിട്ട് വാങ്ങാൻ വന്നില്ല? സാർ പുതിയ ബുക്ക് കഴിഞ്ഞിട്ടുണ്ട്, മനോയാനം.
1: അത് വന്നില്ല. ഇവിടെ രണ്ട് ലൈബ്രറി ഉണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്തുനിന്ന് 1.5 കിലോമീറ്റർ പോകണം. അവിടെ നിന്നാണ് ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ പുസ്തകം എടുക്കുന്നത്.
2: സാർ ഒരു അടിപൊളി ബുക്കൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരുപാട് കാണാനുണ്ട്. അപ്പൊ സമയം കിട്ടുമ്പോ ഇവിടെയൊക്കെ വരണം.
1: ഓ, ഇനി അടുത്ത വർഷം വരാം. ഇതിന് തുടക്കം വരാൻ ഇവിടെ വന്നില്ല, ഇവിടെ വരാൻ പറ്റിയില്ല. ഇവിടെ നിന്നൊക്കെയാണ് ബുക്കുകളെടുത്ത് വായിക്കുന്നത്.
2: പാട്ടൊക്കെ പാടുമോ?
1: പാട്ട് ഞാൻ പാടൂല.
2: പാടൂല? എന്നാലും ചെറുതായിട്ട്
1: പാടൂല. ചെറുതായിട്ട് പാടൂല.
2: ചെറുതായിട്ടും പാടൂല.
1: ഇനി വിളിക്കുമ്പോ പാടാം. ഇപ്പോഴും
2: ഇനി വിളിക്കുമ്പോ പാടും.
1: ഓ, ഇനി വിളിക്കുമ്പോ പാടാം.
0: എന്തോ ചോദിക്കാൻ വന്നേ?
1: എന്തോ
0: ചോദിക്കാമെന്ന്. ആ ചോദിക്കണം,
1: അഭിരാമി പാടൂ.
2: ചെറുതായിട്ടൊക്കെ പാടും. എങ്ങനത്തെ പാട്ടാ കൂടുതൽ ഇഷ്ടം?
1: പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
2: പഴയ പാട്ടാണ്. ഞാൻ അങ്ങനെ ഭയങ്കര അടിപൊളി പാട്ടുകാരി ഒന്നും അല്ല, ചെറുതായിട്ട്.
1: ചെറുതായിട്ട് രണ്ടുപേര് പാടിയാ മതി.

0: സന്തോഷായോ?
1: ആ നല്ല പാട്ടല്ലേ, നല്ല വണ്ണം പാടയില്ലേ, നല്ലതുപോലെ പാടയില്ലേ.
2: പിന്നെ അഭിരാമി പൊളിച്ച്
1: നല്ല പാട്ട് കൊള്ളാം.
0: താങ്ക് യു, താങ്ക് യു,
1: താങ്ക് യു.
2: പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇതാണ്ട് പൂവല്ല പൂന്തളിരല്ല ആ പാട്ടാണ് വേണ്ടത്.
2: പിന്നെ എന്റെ
1: ഓ എനിക്ക് രണ്ട് മക്കളുണ്ട്. അഭിരാമി ഇതാ പറയാൻ, എനിക്ക് രണ്ട് മക്കളുണ്ട്. ഒരാളിപ്പോ ജയിച്ചു 9, കൊച്ചുമോൻ 9, ഒരാള് ജയിച്ചു 4, അതങ്ങനെ രണ്ട് മക്കളാണ്.
0: അപ്പൊ രണ്ടുപേരും നല്ല മാർക്കോടുകൂടി പാസ്സായി. കൺഗ്രാറ്റ്സ്, എന്റെ കൺഗ്രാറ്റ്സ് അറിയിച്ചേക്കണം.
1: കൊച്ചു 9 ക്ലാസ്സിലായ നല്ല എല്ലാത്തിനും പ്ലസ്
0: അടിപൊളി.
1: അവൻ എല്ലാത്തിനും ഞാൻ പ്ലസ് ആണ്. അവൻ എല്ലാ കൊച്ചിലെ തൊട്ട് നല്ല പഠിച്ചോണ്. ഞാൻ മറ്റേ ഇളയമായി 4 ഉള്ളൂ, 4 ക്ലാസ്സിൽ.
0: എന്റെ ആശംസകൾ പറഞ്ഞേക്കണം.
1: ഓ അഭിരാമി എത്ര കാര്യങ്ങൾ പറഞ്ഞേക്കാം. അപ്പൊ അഭിരാമി ഡോക്ടറായിട്ട് വരുമ്പോ ഞാൻ കാണാൻ വരും.
0: ഞാൻ വരും,
1: എന്തായാലും.
0: താങ്ക് യു, വളരെ സന്തോഷമുണ്ട് വരാന്ന് പറഞ്ഞത്.
2: നമുക്ക് പാട്ടിലോട്ട് പോവാമോ? പൂവല്ല പൂന്തളിരല്ല എന്ന പാട്ടല്ലേ ചോദിച്ചിരിക്കുന്നത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ കാട്ടുപോത്ത് എന്ന ചിത്രത്തിലേക്കാണ്, ചിത്രത്തിലെ പാട്ടാണ്. യേശുദാസാണ് പാടിയത്. പി ഭാസ്കരൻ രചന നിർവഹിച്ച പാട്ടായിരിക്കാനാണ്.
1: എല്ലാവർക്കും വേണ്ടി, അഭിരാമിക്കും അവിടെ കണ്ണാസായിലുള്ള എല്ലാവർക്കും, ആർന്നു ലേഖ ടീച്ചറിനും എല്ലാവർക്കും, എന്റെ മക്കൾക്കും എല്ലാവർക്കും, ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട്
0: സാധിക്കും.
2: ചെറി അമൽദേവ് സംഗീതം ചെയ്ത് കെ ജെ യേശുദാസ് പാടി, പി ഭാസ്കരൻ രചന നിർവഹിച്ച കാട്ടുപോത്ത് എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. വിളിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലാണ്. പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിദ്യാർത്ഥിനിയായ, വളരെ എന്താണ് കാര്യക്ഷമമായി പഠിച്ച് ഒന്നാം റാങ്ക് നേടി മനഃശാസ്ത്ര വിദ്യാർത്ഥിനിയായ അഭിരാമിയാണ് അതിഥിയായി നമ്മളോടൊപ്പമുള്ളത്. അഭിരാമിയെ വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ,
0: മുണ്ടേല നിന്ന്.
1: മുണ്ടേല,
0: ബാക്കി ഞാൻ പറയണം. എങ്ങനെയിരിക്കുന്നു?
1: നമ്മള് കുടുംബക്കാരാണല്ലോ, അതുകൊണ്ട് പിന്നെ.
0: അപ്പൊ പേര് ഒരാള് പറയുന്നു, അഡ്രസ്, മേൽവിലാസം വേറൊരാള്
1: പറയുന്നു.
0: അപ്പോ ഇന്ന് നമ്മളോടൊപ്പമുള്ള അഭിരാമിയാണ്. അഭിരാമിയോട് നല്ല നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ഇന്ന് കാരണം ഞാൻ ഇന്നലെ ആരും കേൾക്കണ്ട, ഞാൻ ഇന്നലെ വിളിച്ചതാണ്. അപ്പൊ ഇന്ന് അഭിരാമിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, കാരണം എന്റെ കൊച്ചുമോളും ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് അതുപോലൊരു കുട്ടിയല്ലേ, അപ്പൊ ഒന്ന് വിളിച്ച് സംസാരിക്കാം.
0: തീർച്ചയായിട്ടും.
2: നമസ്കാരം സാർ.
1: നമസ്കാരം. ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ, ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സാറേന്ന്
2: വിളിക്കരുത്.
1: കാരണം ഇപ്പോ എന്റെ കൊച്ചുമോളും ഇപ്പം ഇതാ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ്, മോളെ പോലെ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങി, ആ അങ്ങനെയുള്ള ഒരു അപ്പൂപ്പനാണ്. അപ്പൊ ഞാൻ എന്നെ സാറേന്ന് വിളിച്ചാൽ അതിനൊരു കേൾക്കാൻ ഒരു സുഖം തോന്നില്ല.
2: പപ്പാന്ന് വിളിച്ചാ മതി.
1: ധൈര്യമായിട്ട് വിളിക്കാം.
2: അപ്പം
1: ആദ്യമേ തന്നെ ഞാൻ ഇതാ എന്റെ ആശംസകൾ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ. അതുപോലെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കുമെന്ന് അമ്മോളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിന് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
2: വളരെ നന്ദിയുണ്ട്.
1: വട്ടിയൂർക്കാവ് എവിടെയാ താമസിക്കുന്നത്?
2: വട്ടിയൂർക്കാവ് ഞാൻ നെട്ടയത്തായിട്ടാണ് വരുന്നത്.
1: എനിക്കും രണ്ട് കൊച്ചുമക്കളുണ്ട്. എന്റെ മോളും ഇപ്പോ കൊച്ചുമോളിപ്പം ഡിഗ്രി, അവള് ബി സി എ ആയിരുന്നു ക്രൈസ്തനഗർ കോളേജില്. ഇപ്പൊ കഴിഞ്ഞ് ഇറങ്ങി, അവർ അങ്കില്ല, എല്ലാം മേഖലയിലുണ്ട്, എല്ലാം ഇറങ്ങി. അതെ, നമ്മൾ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെ. രണ്ടാമത്തത് മോഹനാണ്. അവൻ സരസ്വതി വിദ്യാലയത്തിൽ തന്നെ വട്ടിയൂർക്കാവിൽ ബയോമാത്സ് എടുത്ത് ഇപ്പൊ പ്ലസ് ടു ആയി.
2: സരസ്വതി വിദ്യാലയം അതിന്റെ കോളേജിലാണ് ഞാൻ
1: പഠിക്കുന്നത്. അപ്പം ഇനിയും ഇതുപോലെ ഒരുപാട് ഉയരങ്ങളിലോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നത്. മോൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അതിന് സാധിക്കും. കാരണം മോളുടെ ആദ്യത്തെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, കാരണം കഷ്ടപ്പെട്ടും പഠിക്കും, ഇഷ്ടപ്പെട്ടും പഠിക്കും എന്ന് പറഞ്ഞാൽ, ഇഷ്ടപ്പെട്ടാണ് ഞാൻ പഠിക്കുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കര ഒരു കുളിർമ വന്നു.
2: സത്യമല്ലേ, നമ്മള് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുമ്പോഴല്ലേ അതിന്.
1: അപ്പോഴാണ് ശരിക്കും നമുക്ക് നല്ല വിജയം കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ചാൽ പോരാ, ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. ഇഷ്ടപ്പെടണം, കഷ്ടപ്പാടില്ലാതെ പറ്റൂലല്ലോ. എങ്കിലും അതിനോട് നമുക്ക് ഒരു ഇഷ്ടം തോന്നണം.
2: കഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇഷ്ടം വേണം.
1: വേണം, അതെ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഉയരങ്ങളിലേക്ക് പോകും, എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകും അത്രയും ഉയരങ്ങൾ കീഴടക്കണം. തീർച്ചയായിട്ടും വരും. ഞാനിവിടെ അടുത്ത് തന്നെ കരുണാസായി. ഞാനുമായിട്ട് അധികം ദൂരമൊന്നുമില്ല. മുണ്ടേലായി ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്ററേ ഉള്ളൂ.
2: എന്തായാലും വരണം,
1: തീർച്ചയായിട്ടും വരാം.
2: ആദ്യമേ എനിക്ക് മനസ്സിലായി സാറ് സ്ഥലം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. സാറിനെയല്ല വിളിച്ചത്, മധുജൻ സാറിനെയാണ് സാറെന്ന് വിളിച്ചത് ഞാൻ. മധുജൻ സാറ് സ്ഥലം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സ്ഥിരമായിട്ടുള്ള ശ്രോതാവാണ്.
1: ശ്രോതാക്കൾക്ക് ഒരു പ്രയാസമാണ്, എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിൽ വിളിക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ വിളിക്കാതിരിക്കും. ഈ ഇത്രയും മധുരമനോഹരമായ സംസാരം കേൾക്കുന്ന ഒരാളിനോട് എങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല.
2: ഞാൻ ആദ്യമായിട്ടാണ് റേഡിയോയിൽ സംസാരിക്കുന്നത്.
1: അതെ അതെ, അത് മനസ്സിലായി. എങ്കിലും അത് അല്ല, ആദ്യമായിട്ടാണെങ്കിലും പഠിത്തത്തിന്റെ അതിന്റെയൊക്കെ ആ ഒരു പ്രത്യേകത കൊണ്ട് ഒരു ചമ്മലില്ലല്ലോ, നമുക്ക് സുഖമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
2: ചമ്മലില്ല, അത് കോളേജിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്.
1: അതാണ് ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ.
2: അതാണ് സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ഇത്. അവിടെ നിന്ന് ഞാൻ കരുണാസായിൽ വന്നപ്പോഴും ഇവിടെ എന്നെ എല്ലാത്തിലും പിടിച്ചിടും. ഇവിടെയും സൈക് ഫെസ്റ്റ് ഒക്കെ ഉണ്ട്. സൈക് ഫെസ്റ്റിനൊക്കെ ഇടയ്ക്ക് വരണം, നല്ല ഫെസ്റ്റ് ഒക്കെയാണ് ഇവിടെ.
0: ഇടയ്ക്കൊരു സ്പേസ് തന്നാലല്ലേ പറ്റൂ. നിങ്ങൾ രണ്ടാളും നമുക്കൊരു സ്പേസ് തരുന്നില്ല, ഞാൻ പിന്നെ
1: സാറേ. നമുക്ക് ഇതൊക്കെ നമുക്കൊരു സന്തോഷത്തിൽ സാറേ, നമ്മളെ കൊച്ചുമക്കളെ പോലെയുള്ള കുട്ടികൾ വന്നിരിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവർ ഇങ്ങനെ ആ പഠിത്തത്തിൽ അവരൊരു മേൽക്കൈ നേടി ഇങ്ങനെ വരണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇങ്ങനെയെങ്കിലും അഭിനന്ദിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തോ സാറേ. നമ്മൾക്കൊരു
0: തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ഞാൻ തപ്പി പിടിച്ചോണ്ട് വരുന്നേ. എന്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കും എവിടുന്ന് ഓരോ ബുധനാഴ്ച ആരെ ഒപ്പിച്ചോണ്ട് വരണം എന്ന് ചോദിക്കും.
1: അതുകൊണ്ട് വളരെ സന്തോഷം മോളെ, ഈ ഇന്നത്തെ ഇന്ന് ഞാൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഈ പച്ചപ്പരന്തത്തെ എന്നുള്ള പാട്ടാണ്. അത് മോൾക്കും മോളുടെ കുടുംബത്തിനും പിന്നെ മധുകൻ സാറിനും കൂടെ ഇരിക്കും. എന്തായാലും ലേഖ ടീച്ചറെ എന്റെ അന്വേഷണം അറിയിച്ചേക്കണം. ടീച്ചറെ അന്വേഷിക്കാതിരുന്നാ മോശമല്ലേ.
2: ഉറപ്പായിട്ടും ടീച്ചർ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
0: ഈ പച്ചപ്പനന്തത്തെ എന്ന പാട്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് നോട്ടം എന്ന സിനിമയിലെ പാട്ടാണ്.

0: നോട്ടം എന്ന സിനിമയിലെ കഥ എഴുതിയത് എന്റെ ഒരു സുഹൃത്താണ്, സലിൻ മാങ്കുഴിയാണ്. അപ്പൊ അങ്ങനെ ആ സിനിമയോട് എനിക്ക് വലിയൊരു അടുപ്പമുണ്ട്.
1: ഈ പാട്ടിനും ഒരു പ്രത്യേകതയുണ്ട് സാറേ. ഈ പച്ചപ്പനന്തത്തെ ആദ്യം പാടിയത് ഈ വച്ചാടുദാസന്റെയാണ്.
0: അതെ അതെ, പൊൻകുന്നം ദാമോദരന്റെ രചന.
1: അത് വച്ചാടുദാസന്റെ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പാടിയപ്പോ അന്ന് കേൾക്കാൻ ആരുമില്ല, ദാസേട്ടൻ പാടിയപ്പോ ഇതാ ജനങ്ങൾ മൊത്തം ഏറ്റുപാടുന്നു.
0: അതെ അതെ അതെ. അല്ല, എന്നാലും ഓരോ കാലഘട്ടമല്ലേ.
1: അതെ,
0: ഇതിന്റെ രചന പിന്നെ ശരിക്കും പൊൻകുന്നം ദാമോദരന്റേതാണ്.
1: അതെ,
0: വളരെ പഴയ നല്ല ഒന്നാം തരം പാട്ടല്ലേ.
1: എം
0: ജയചന്ദ്രനാണ്. പിന്നെ സുജാത മോഹനും ഇത് പാടിയിട്ടുണ്ടത്, മെയിൽ ഫീമെയിൽ വേർഷൻ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ യേശുദാസ് പാടിയ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ. അപ്പൊ അത്രയും ഒരു പാട്ടിനെ കുറിച്ച് പറയാൻ കഴിയുക, എന്റെ ഒരു സുഹൃത്തിനെ ഈ സമയത്ത് ഓർക്കാൻ കഴിയുക. നോട്ടം എന്ന സിനിമയുടെ കഥ തിരക്കഥ സലിൻ മാങ്കുഴിയാണ്. അപ്പൊ എല്ലാം കൊണ്ടും വളരെ സന്തോഷം. അതിനകത്ത് നെടുപടി അസാധാരണമായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായൊരു സിനിമയാണത്. അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷം. അപ്പോ അഭിരാമിയോട് ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട് പോകാം.
1: വളരെ നമസ്കാരം. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കേട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് പോകാം.
2: വളരെ നന്ദി, ഉറപ്പായിട്ടും പാട്ട് കേൾക്കാം നമുക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമുക്ക് അതിഥി എന്ന് തന്നെ പറയാൻ പറ്റില്ല, വളരെ പ്രിയങ്കരിയായി നമ്മളോടൊപ്പമുള്ളത് സരസ്വതി കോളേജിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ ഒന്നാം റാങ്കോടെ പാസ്സായ അഭിരാമിയാണ് നമ്മളോടൊപ്പമുള്ളത്. വിളിക്കുന്ന ഓരോരുത്തരും വളരെ വാത്സല്യത്തോടുകൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, അത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, അഭിരാമിയെ വിളിക്കാം, വിളിച്ച് സംസാരിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8 1 8 8 4 9 1 2. സന്ദേശങ്ങൾ അയക്കാം 8 8 9 1 7 7 3 9 1 2. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ, ഞാൻ കണ്ണമ്പള്ളിയിൽ നിന്ന് ഗിരിജയാണേ.
0: എന്താ സന്തോഷം, കുറെ നാളായി ശബ്ദമൊക്കെ കേട്ടിട്ട്.
1: അതല്ലേ, ഇടയ്ക്ക് സാറ് ബുധനാഴ്ച ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് പിന്നെ വിളിച്ചത്. കുറച്ച് ദിവസമായി സാറിൻ്റെ കൂടെ സംസാരിച്ചിട്ട്, പിന്നെ ഇടയ്ക്ക് ടീച്ചറിന്റെ കൂടെയും സംസാരിക്കും.
0: ടീച്ചറിന്റെ അടുത്ത് എല്ലാരും സംസാരിക്കൂ. ആളുകൾ പറയാം, നമ്മളാരപ്പാ, നമ്മളെ ആരും വിളിക്കേ ഇല്ല. പിന്നെ നമ്മള് പറയണം വിളിക്കേ വിളിക്കേ എന്നൊക്കെ നമ്മള് പറയണം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിരാമിയാണ്. അപ്പൊ അഭിരാമിയോട് സംസാരിക്കാവോ?
1: ഹലോ മോളെ. അഭിരാമി
2: ഹലോ, നമസ്കാരം മാഡം.
1: ഞാൻ അവിടെ എല്ലാരും ഗിരിജാമ്മന്നാണ് വിളിക്കുന്നത്. ഞാനവിടെ സ്ഥിരം ശ്രോതാവാണ്.
2: ഞാൻ ഗിരിജാമ്മന്ന് വിളിക്കാം.
1: ആ ശരി, ഓക്കെ, അത് തന്നെ എനിക്കിഷ്ടം.
2: ഗിരിജാമ്മ പറയൂ.
1: ആ, അവിടെ ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. കൂടുതൽ അവിടെ ആയിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ പാട്ട് വിളിക്കും, അവിടെ ഉള്ളപ്പം പാട്ടൊക്കെ പാടും.
2: പാട്ട് പാടും?
1: ആ,
2: വലിയതൊന്നും
1: ഇല്ല, പാടാം. ഇനി മോളെ വിശേഷം പറ, വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ഞാനും.
1: ഊണൊക്കെ കഴിഞ്ഞല്ല?
2: ഊണൊക്കെ കഴിഞ്ഞു, സന്തോഷായിട്ടിരിക്കുന്നു. ഇനി MSc സൈക്കോളജി.
1: ഞാൻ പറയണ കേട്ടോണ്ടിരിക്കുക തന്നെ ഇരുന്ന്.
2: പിന്നെ നല്ല സംസാരിക്കുമ്പോ ഒരു
1: സന്തോഷം.
2: താമസിക്കുന്നേ വട്ടിയൂർക്കാവ്? നെട്ടയം.
1: അറിയാം, വട്ടിയൂർക്കാവ്, പ്ലാവോട്, അങ്ങനെ സ്ഥലമൊക്കെ അറിയാം. പിന്നെ വേറെ മഴയൊക്കെ ഉണ്ടവിടെ?
2: ഇവിടെ ഇപ്പൊ മഴയില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: ഇവിടെ വിശേഷം, ഇവിടെ മഴയൊക്കെ ഉണ്ട്. പിന്നെ പാട്ടൊക്കെ എപ്പോഴും
2: പാടിക്കൊണ്ടിരിക്കും.
1: കരുണാസായി ഇപ്പൊ റേഡിയോ ദിനത്തിന് വന്നിരുന്നു. പിന്നെ ഇനി അടുത്ത റേഡിയോ ദിനത്തിന് ഉണ്ടെങ്കിൽ വരാൻ പറ്റണതാണെങ്കിൽ വരും, ഉണ്ടെങ്കിൽ വരും.
2: അതിനു മുന്നേ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ബാ,
1: നമ്മളൊക്കെ
2: കാണാം.
1: അവിടെ കാണുമോ? അവിടെ ഇങ്ങനെ അവിടെ തന്നെ വർക്ക് ചെയ്യാൻ വരുമോ? ഇനി അടുത്ത കുറച്ചുകൂടെ പഠിക്കാനുണ്ടല്ലേ.
2: കുറച്ചും കൂടെ പഠിച്ചിട്ടൊക്കെ സാർ ഇവിടെ എടുക്കുള്ളൂ.
1: അറിയാം, അവിടെ വരുന്ന കുട്ടി, അവിടെ വരുന്നവരൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടേ പഠിക്കാനൊക്കെ അങ്ങോട്ട് പോകുമല്ലോ.
2: ഇപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ ഇവിടെ ചെയ്യുന്നു.
1: ആ, ഓ, ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ വന്നാ കാണാം അല്ലേ?
2: ഇപ്പോഴൊക്കെ വന്നാ കാണാം.
1: ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു അവിടെ.
2: ഞാനൊരു 3 വർഷമായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും.
1: ണ്ടെങ്കി
2: പിന്നെ കാണും. പിന്നെ പറയൂ,
1: എന്തൊക്കെയുണ്ട്? 2 ആൺമക്കളാണ്, അതെല്ലാം കല്യാണം കഴിഞ്ഞ്. അവർക്കൊക്കെ ഈ 2 പെൺമക്കളാണ്, കൊച്ചുമക്കള്, 4 പെൺമക്കള്. ആ, മൂത്ത മോന്റെ കുട്ടി എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, 2 മക്കള് 10th class. ഇളയ മകൻ്റെത് 6 വയസ്സായ, മൂത്ത മോക്ക് 6 വയസ്സ്, ഇളയ മോക്ക് 4 വയസ്സ്. അവരൊക്കെ വേറെ താമസിക്കുന്നു.
2: എല്ലാരുമായിട്ട് സന്തോഷമായിട്ടൊക്കെ പോകുന്നു.
1: ആ, ഞാൻ ഇപ്പൊ ഇവിടെ കണ്ണമ്പള്ളിയിലാണ് നിക്കുന്നത്. കണ്ണമ്പള്ളിയിലാണ് എന്റെ വീട്ടില് നിക്കുന്നത്. ആ, അവിടെ എളുപ്പമാണ്, കണ്ണമ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് വരാൻ എളുപ്പമാണ്. വെങ്കടാ കൃഷ്ണൻകുട്ടി സാറ് എല്ലാ വീടാണ് താമസിക്കുന്നത്. വലിയ കൊച്ചു കൃഷ്ണൻകുട്ടി സാറും
2: എല്ലാം സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം.
1: ആ, ഇറങ്ങാം,
2: കാണാം
1: മോളെ, ഇറങ്ങാം, ഇറങ്ങാം.
2: പിന്നെ രണ്ടുപേര് പാട്ട് പാടി തരാന്ന് പറഞ്ഞ്.
1: ആ, ഞാൻ തൂവാന തുമ്പിയുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മേഘം പൂത്തു തുടങ്ങി എന്നുള്ള പാട്ട്.
2: പാട്ട് പാടുത്താ.

0: അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും, നല്ല ശബ്ദമൊക്കെയാണ്.
1: പക്ഷെ
0: കൊള്ളാം, നന്നായിട്ട് പാടി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ ഇഷ്ടമാണ് ആരെങ്കിലും ഒക്കെ പാട്ട് പാടിത്തരുന്നത്.
1: എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, കേൾക്കാനും ഇഷ്ടമാണ്.
2: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: വിളിക്കാറുണ്ട്. പിന്നെ ഈ പാട്ട് അഭിരാമി നോക്കും സാറിനും, പിന്നെ കരുണാസായി റേഡിയോ ആക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്.
2: അതിഗംഭീരമായ സിനിമയാണ് തൂവാനത്തുമ്പികൾ. പി പത്മരാജന്റെ ഉദകപ്പോളകൾ എന്ന നോവലിനെ ആസ്പദമാക്കി പി പത്മരാജൻ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് തൂവാനത്തുമ്പികൾ എന്ന് പറയുന്നത്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയാണ് ഈ പാട്ട്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതമാണ്. പിന്നെ ഗംഭീരമായിട്ട് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് മേഘം പൂത്തു തുടങ്ങിയെന്ന് പറയുന്ന പാട്ട്. സവിശേഷമായൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാവോ? അപ്പൊ അഭിരാമിയോട് ഒരിക്കൽ കൂടെ നമസ്കാരം പറയാം, നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: ഓക്കേ അഭിരാമിയോളെ.
0: ഓക്കേ ഗിരിജാമേ, നമുക്ക് കാണാം.
1: എല്ലാ കുട്ടികൾക്കും അവിടെ വരണില്ലേ? ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾക്ക് എല്ലാം അവിടെ വന്നിട്ട് സംസാരിക്കും, അറിയാം, നല്ല പരിചയമുണ്ട്
0: ഇവിടെ. ഇപ്പോഴും കൊറേ പേര് ഇന്റേൺഷിപ്പ് എന്തോ
1: ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നണേ, പക്ഷെ എനിക്ക് പേര് പറഞ്ഞപ്പോ ഓർമ്മിക്കണില്ല.
0: കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഇനിയും കാണാം.
1: ശരി ശരി, ഓക്കെ,
0: നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി, ഓക്കെ മാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് സ്റ്റുഡിയോയിൽ അതിഥിയായിട്ടുള്ളത് വിദ്യാർത്ഥിനിയായ അഭിരാമിയാണ്. മനഃശാസ്ത്രം ഐച്ഛിക വിഷയമായി എടുത്ത് ഒന്നാം റാങ്കിൽ പാസ്സായ അഭിരാമി നമ്മളോടൊപ്പം സംസാരിക്കുമ്പോൾ അതൊരു അഭിമാനമാണ്, സന്തോഷമാണ്. അഭിമാനത്തോടെ അഭിരാമിയെ പരിചയപ്പെടുത്തുന്നു. ഏവർക്കും പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: നല്ല നല്ല നമസ്കാരം. പ്രത്യേക പോക്കുവയിലേക്ക് സ്വാഗതം.
1: അവിടെ പരിചയപ്പെടുത്തിയ അഭിരാമിക്ക് നമസ്കാരം പറയുന്നു.
2: നമസ്കാരം. നമസ്കാരം.
0: അഭിരാമിയോട് സംസാരിക്കുക ആരാണെന്നൊക്കെ പറഞ്ഞിട്ട്.
1: ഹലോ, ഞാൻ കൊല്ലത്ത് അഭിരാമി വിളിക്കുന്നത്.
2: കൊല്ലത്തുനിന്നാണ്.
1: അഭിരാമി സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിട്ടിരിക്കുന്നു, നല്ലതായിട്ട് പോകുന്നു.
1: നിങ്ങളെ പോലുള്ള സൈക്കോളജി കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഞാൻ

0: വീണ്ടും വീണ്ടും നമസ്കാരം പറയുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: നമ്മള് പണ്ടൊന്നും ഈ സൈക്കോളജിയെ പറ്റി അങ്ങനെ കേൾക്കാറില്ലല്ലേ.
0: പണ്ട് ഉണ്ടെങ്കിലും അങ്ങനെ അഭിപ്രായം പറയുന്നില്ല. ഇപ്പൊ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഈ കരുണാസായി നിന്ന് ഇങ്ങനെ എടുത്ത് ഏടുകൾ കൊണ്ടുവരുന്നില്ലേ. വളരെ വളരെ സന്തോഷം സാറ്, വളരെ സന്തോഷകരമായ സാറിന്റെ വോയിസ് ആണെങ്കിലും വളരെ മനോഹരം.
2: താങ്ക്യൂ.
1: സാറിന്റെ ഹലോ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉണർവല്ലേ.
0: പിന്നെ തീർച്ചയായും സാറ് തന്നെ അപ്പുറക്കൊണ്ട് വരുന്നില്ലേ. അവര് തന്നെ ഞാനൊരു ബിഗ് തരുന്നു.
2: അത് വേണ്ടേ, നമുക്ക് ഈ എന്താണ് മറ്റ് ഇതുപോലെയൊക്കെ അത് സാധാരണമായ കാര്യങ്ങൾ പോരല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പുതിയതും പഴയതുമായ കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കണം. അടുക്കളയൊക്കെ പുത്തൻ അടുക്കള, അടുക്കള എന്ന പരിപാടിയൊക്കെ പുതുപുത്തൻ അടുക്കളയൊക്കെ ആയിട്ട് വരികയാണ്.
0: അല്ല, ഈ അടുക്കള എന്ന് പറയുമ്പോ അടുക്കളയിൽ നിന്ന് കേൾക്കുമ്പോ പല പല വിഷയത്തെ പറ്റി പണ്ടത്തെ കാര്യങ്ങളും വീര വനിതകളും വീര ജവാന്മാരും ഇങ്ങനെ ഒരുപാട് പേരുടെ കഥകളായിരിക്കും അടുക്കളയിൽ അവതരിപ്പിക്കുന്നേ. അടുക്കളയിൽ കൂടെ വരുമ്പോഴും നമ്മൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണമെന്നാണല്ലോ പറയുന്നേ.
2: തീർച്ചയായിട്ടും പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? എന്തെങ്കിലും അടുക്കള നടത്തുന്ന ഞാനായതുകൊണ്ടാ ചോദിക്കുന്നത്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? അടുക്കള പൊളിച്ച്
0: പൊളിച്ചൊന്നും കളയണ്ട. വളരെ നമ്മുടെ ഗായത്രി ദേവി സാർ ഇങ്ങോട്ട് അല്ല മാഡം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൊളിച്ച് അടുക്കുന്ന രീതിയിൽ പല പല കാര്യങ്ങളും മറ്റേ മമ്മയുടെ മാധവ കുറ്റം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്ന് ഞങ്ങളെ രസകരമായി ഞങ്ങളെ അതിനോട് ലയിപ്പിച്ചു കൊണ്ടുപോകുന്നില്ലേ.
2: പിന്നെ പിന്നെ പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഒരു പൊളിപ്പം വേണ്ടല്ലോ, പൊളിച്ച മാറ്റിയോ പൊളിച്ച് നിർമ്മിക്കോ ഒന്നും വേണ്ട, ഇങ്ങനെ പോയാൽ മതിയല്ലോ അല്ലേ.
1: പൊളിച്ച അടുക്കള തന്നെ അങ്ങ് മാറിപ്പോവല്ലേ.
0: പിന്നെ അമ്മക്ക് ഇപ്പൊ ഈ സിറ്റുവേഷൻ മതി, ഈ സിറ്റുവേഷൻ തന്നെ നമ്മൾ മുന്നോട്ട് പോട്ടെ. പിന്നെ ഇത് എന്റെ ബർത്ത്ഡേയാണ്.
1: ഹാപ്പി ബർത്ത്ഡേ.
0: താങ്ക് യു.
2: അങ്ങനെ പറഞ്ഞാ പോരാ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞാലേ പറ്റൂ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു. ലേഖ ടീച്ചറിനും പിന്നെ മോക്കും പിന്നെ ഞാൻ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ. പിന്നെ ഞങ്ങൾ പിന്നെ മൂന്ന് പേരെയും കൂടെ പറഞ്ഞോട്ടോ. പിന്നെ ഒരു ആനന്ദ വല്യ ഫ്രണ്ട് കൊല്ലത്തെ, പിന്നെ ഒരു ചന്ദ്രിക ചേച്ചി, പിന്നെ നമ്മുടെ സതി ചേച്ചി, ഉഷ ശിവൻ, ഞങ്ങൾ എന്റെ ചേച്ചി മഴുവങ്കോട്ട് ശാന്ത ചേച്ചി, പിന്നെ മഴുവങ്കോട്ടുള്ള മാധവൻ പുള്ള ചേച്ചി, ഇങ്ങനെ
2: ഒരുപാട് വെള്ളനാടുള്ള മഴുവങ്കോടല്ലേ പറയുന്നേ.
0: പിന്നെ നമ്മുടെ വയോജനങ്ങൾ അവിടെ ഉണ്ടല്ലോ, അവർക്കും പിന്നെ ഈ കരുണാസായിയിലെ എല്ലാ പിന്നെ സ്റ്റുഡിയോയിലിരിക്കുന്ന ഇപ്പം പാട്ട് സെലക്ട് ചെയ്ത പേര് എനിക്ക് അറിയത്തില്ല എങ്കിലും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നത്.
2: അവിടെ ഇരുന്ന പാട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരുന്ന ആളിന്റെ പേര് നന്ദകുമാർ എന്നാണ്.
0: ഇപ്പോഴത്തെ പാട്ട് പറഞ്ഞില്ലേ സ്നേഹം, ഈ സ്നേഹമാണ് ഈ കരുണാസായിയിലുള്ള സ്നേഹമാണ് ഞാൻ കൊല്ലത്തു നിന്ന് വിളിക്കാനുള്ളത്. വെള്ളനാട്ട് എന്റെ ചേച്ചി താമസിക്കുന്നതിനും സ്നേഹം കൊണ്ട് എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല, അത് അങ്ങനെ തന്നെ സ്നേഹിച്ചു പോട്ടെ.
2: തീർച്ചയായിട്ടും. ഏത് പാട്ടാ ഒന്നുകൂടെ പറയാ, ഏത് പാട്ടാ?
0: അമ്പലമില്ലാതെ ആശ്രയിൽ ബാജും ഓങ്കാരം മുക്തി
2: ഓശ്രയും, പ്രത്യേക പാട്ടാണ്.
0: ആ അതുകൊണ്ട് സാറിനും പിന്നെ അധ്യാപിക്കും നമ്മുടെ ലേഖ ടീച്ചറിനും അവിടെ സ്റ്റുഡിയോയിലുള്ളവർക്കും പിന്നെ നമ്മുടെ അവിടെ കേട്ടോണ്ടിരിക്കുന്നവർക്കും വിളിച്ചാൽ കിട്ടാത്തവർക്കും എല്ലാവർക്കും വേണ്ടി.
2: ഈ പാട്ട്, ഈ പാട്ടുള്ള സിനിമ വളരെ വലിയ പ്രത്യേകതയുള്ള സിനിമയാണ്. പാദമുദ്ര. പിന്നെ മോഹൻലാല് ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെ അഭിനയിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തന്ന ഒരു സിനിമയാണ്. പിന്നെ അധികം പാട്ടുകൾ എഴുതാത്ത ഒരാളാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ഹരി കുടപ്പനക്കുന്നാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. അതെ അതെ അതെ. അപ്പൊ ഈ ഹരി കുടപ്പനക്കുന്ന എന്ന് പറയുന്നൊരു പാട്ടുകാരനെ അധികം ആൾക്കാരെങ്ങനെ ശ്രദ്ധിക്കില്ല, കാരണം അദ്ദേഹം വളരെ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ.
0: പക്ഷെ എനിക്ക് അറിയത്തില്ലെങ്കിലും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ മഹാദേവനെ നമ്മൾ അറിയുമല്ലോ, അദ്ദേഹത്തിന് വണങ്ങാത്തവരുണ്ടോ?
2: അതെ അതെ അതെ. പിന്നെ വിദ്യാധരൻ മാസ്റ്ററുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, പോരെ കൂടുതൽ എന്തിന്?
0: തകർപ്പം പാട്ട് മഹാദേവന്റെ
2: അടിപൊളി പാട്ട്. സിനിമ അതിനേക്കാൾ ഗംഭീരാണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഡെഡിക്കേഷൻ പറഞ്ഞെങ്കിലും ഞാനും അഭിരാമിയും കൂടെ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന താങ്കൾക്ക് തന്നെയാണ്. അപ്പോ ഹൃദയപൂർവം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഈ പാട്ട് ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് തരികയാ
0: സ്വീകരിച്ചാലും.
2: ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: പോവാം. ഇനിയും വിളിക്കണം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ആശ്ചര്യപ്പെടുകയാണ്, എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോകുന്നത്. നമ്മുടെ മുമ്പിലൂടെ കാലം ഒരു പ്രവാഹമായി ഒഴുകുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നും ആ കാലത്തിൻ്റെ പ്രവാഹത്തിന് അല്പം വേഗം കൂടുതലാണ് എന്ന്. ഒരു തിങ്കളിൽ നിന്ന് അടുത്ത തിങ്കളിലേക്ക് എത്താൻ, ഒരു ബുധനിൽ നിന്ന് അടുത്ത ബുധനിലേക്ക് എത്താൻ അല്പം പോലും ദൂരമില്ല എന്ന് തോന്നിപ്പോകുന്നു. നോക്കിയിരിക്കെ പണ്ടെങ്ങാണ്ടോ പഠിച്ച ഒരു പാട്ടാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. കാണക്കാണ വയസ്സാവുന്നു മക്കൾക്കെല്ലാം, എന്നാലമ്മേ കാണക്കാണ വയസ്സാവുകയാണ്. എത്ര പെട്ടെന്നാണ് ഇത്രത്തോളം പോകുന്നത് എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഈ സ്റ്റുഡിയോയിലിരുന്നത് ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു എന്ന് പറയുന്നത് പോലെ, പക്ഷേ ഇതേ കഴിഞ്ഞു അടുത്ത ബുധനായി, ഓരോന്നോരോന്നിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ജീവിതം അങ്ങനെയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ആഹ്ലാദങ്ങളും എല്ലാം ചേർന്നൊഴുകുന്ന ഒരു പുഴയാണ് എപ്പോഴും ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ജീവിതത്തിന് എന്തെങ്കിലും പ്രത്യേകമായ ഇന്നത് വരാനിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ്, അങ്ങനെയൊന്നുമില്ല. എല്ലാം ചേർന്നതാണ് ജീവിതം. അതുകൊണ്ട് പലപ്പോഴും ഈ കരുണാസായി റേഡിയോയിൽ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ജീവിതം ഒരു പുഴയാണ്. അതിൽ പൊന്തിക്കിടക്കുന്നതുണ്ട്, ഉൾപ്രവാഹങ്ങളുണ്ട്, മീതെ ഒഴുകുന്ന ജലപ്രവാഹങ്ങളും എല്ലാം ചേർന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അതിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ശ്രോതാക്കളോട് നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം കാണാതെ ശബ്ദം കൊണ്ട് മാത്രം സ്നേഹിക്കാൻ കഴിയുക, അതൊരു വലിയ കാര്യമാണ്. എവിടെയോ ഇരിക്കുന്ന സുധാമ, മറ്റെവിടെയോ ഇരിക്കുന്ന നിർമ്മല ചേച്ചി, അവർ തമ്മിൽ കണ്ടിട്ടേയില്ല, പക്ഷേ അവർ തമ്മിൽ കേൾക്കുന്നു, റേഡിയോയിലൂടെ കേൾക്കുന്നു, റേഡിയോ അവർക്ക് ഒരു ഉപാധിയാവുന്നു, അവർ പരസ്പരം സ്നേഹിക്കുന്നു. എത്ര ഹൃദ്യമായ ഒരു കാര്യമാണ് ഇത് അല്ലേ. മകളുടെ പ്രായമുള്ള ഒരാൾ ഇന്നിവിടെ സ്റ്റുഡിയോയിലിരിക്കുന്നു, എല്ലാവരും വാത്സല്യത്തോടെ സംസാരിക്കുന്നു, കാണാൻ വരാമെന്ന് പറയുന്നു, കാണാൻ വന്നില്ലെങ്കിൽ എന്ത്? ഈ കേൾവി തന്നെ ഏറ്റവും സമ്മോഹനതയുള്ള ഒരു സുമുഹൂർത്തമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അഭിരാമിയാണ്. അഭിമാനത്തോടെ മനഃശാസ്ത്രത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ജീവിതത്തെ ആഹ്ലാദത്തോടെ കാണുന്ന അഭിരാമിയാണ് ഇന്ന് പ്രത്യേക അതിഥിയായി നമ്മളോടൊപ്പമുള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം. 8891 8849912 എന്ന നമ്പറിലേക്ക് ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം സാറേ.
0: നല്ല നല്ല നമസ്കാരം. ഞാൻ വിചാരിച്ചു എന്നെ മറന്നു. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബന്ധുക്കളെ പോലെ സുഹൃത്തുക്കളായി ഇത്രയും അടുത്ത് സംസാരിച്ച് ഒക്കെ വന്നിട്ട് 2-3 വട്ടം കാണാതിരുന്നാൽ, വിളിക്കാതിരുന്നാൽ, ശബ്ദം കേൾക്കാതിരുന്നാൽ വിചാരിച്ചു പോകും മറന്നു എന്ന്. പക്ഷെ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിരാമിയാണ്. അഭിമാനത്തോടെ അഭിരാമിയോട് സംസാരിക്കാം.
1: സാറിനോട് പറയാനുള്ളതേ,
0: പിന്നെന്താ,
1: ഞങ്ങള് ഈ ഫോണിലൂടെ എങ്കിലും ഞങ്ങൾ ഇതുപോലെ വരുന്ന ടെലിവിഷൻ ഗസ്റ്റുമായിട്ടൊക്കെ സംസാരിക്കാൻ, ഫോണിലൂടെ സംസാരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തരുന്ന സാറിനും കരുണാസായി റേഡിയോയ്ക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്.
0: നമ്മളൊരു സംഭവമാണ്.
1: അതെ അതെ. അല്ലാതെ നമുക്ക് ഇപ്പോഴും എന്താ പറയാ, നമുക്ക് ഫോണിലൂടെ എങ്കിലും ഇവരെ പോലെ കൃഷി ഓഫീസിൽ ഒരു സാറ് വന്നിരുന്നു, അങ്ങനെ ഒത്തിരി ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്ന കരുണാസായി റേഡിയോ, അതിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് സാറേ.
0: തീർച്ചയായിട്ടും സന്തോഷം. ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ, ഇപ്പൊ നമ്മളെപ്പോഴും മിക്കവാറും എന്താണ് മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നത് പ്രശസ്തരെ മാത്രം അന്വേഷിച്ചു പോകുന്ന ഒരു രീതി. കരുണാസായി റേഡിയോ അങ്ങനെ ചിന്തിക്കുന്നില്ല. പ്രഗത്ഭരും സാധാരണക്കാരും, അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും സ്റ്റുഡിയോയിൽ വരാൻ സംസാരിക്കാം അല്ലേ. അപ്പൊ ഇനി അഭിരാമിയോട് സംസാരിക്കാം.
2: നമസ്കാരം സാറേ.
1: നമസ്കാരം മോളെ. ജോലിക്ക് വെച്ചോണ്ടിരുന്നു, ഇപ്പം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. വീട്ടിലാണ്.
2: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഇപ്പം മോളാണ്, ഞാൻ എന്റെ വൈഫ് മരിച്ചതാണ്, ഞാൻ എന്റെ മോളുടെ കൂട്ടിൽ കൂടെയാണ് നിൽക്കുന്നത്. മോള് സ്കൂളിലെ ടീച്ചറാണ്. ആ കൂട്ടി കഴിച്ചു. ഞങ്ങളൊരു എനിക്ക് രണ്ട് മക്കളാണ്. ഒരാള് ടീച്ചറ്, അടുത്ത സർക്കാർ സ്കൂളിലെ ടീച്ചറാണ്.
2: രണ്ടുപേരും വളരെ നല്ല ജോലിയാണ് ചെയ്യുന്നത്.
0: പിന്നെ സേവനാധിഷ്ഠിതമായ ജോലി ചെയ്യുന്നവരല്ലേ. ഒരാൾ നഴ്സായിരിക്കുക, ഒരാൾ ടീച്ചറായിരിക്കുക. ഇതിൽ കൂടുതൽ എന്ത് വേണം അഭിമാനിക്കാൻ?

0: കുടുംബത്തിന്റെ സുഹൃത്തിന്റെയും കുടുംബത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്.
1: അപ്പൊ
0: അവര് താമസിക്കുന്നത് പിന്നെ പേരപ്പെട്ട പകയിലെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ മെസ്സേജ് റേഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞു, അവനെ കൊണ്ട് പുതിയ റേഡിയോ ഒക്കെ വാങ്ങിച്ചു
1: വാങ്ങിപ്പിച്ചു.
0: അപ്പൊ മേഡം നമ്മളെ അതെ അവർക്ക് അവനെ എല്ലാ ദിവസവും വിളിക്കാൻ പറ്റില്ല, കാരണം അവനെ എന്തോ ഈ കോണ്ടാക്ട് ബേസിലും കണ്ട് വണ്ടി ഓടിക്കാൻ പോകുന്നു. അപ്പൊ ശനിയാഴ്ച ഉച്ച വരെയും പോകണം, അത് ശനിയും ഞായറും വീട്ടിലുണ്ടാവും. അപ്പൊ ഇതിനിടയ്ക്ക് വിളിക്കാനുള്ള സൗകര്യം കിട്ടില്ല. അപ്പം എന്റെ അടുത്ത് പറഞ്ഞ് നീ ഒന്ന് വിളിക്കണം, വിളി സംസാരിക്കണം എന്റെ കൂടെ എനിക്ക് വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച മാഡത്തിന് വിളിച്ചിരുന്നു, പക്ഷെ മാഡത്തിന് വിളിച്ചപ്പോ നമ്മള് അവൻ പറഞ്ഞ പാട്ട്
1: കിട്ടിയില്ലായിരുന്നു.
0: പാട്ട് അത് അന്ന് പറഞ്ഞു, ഇതിപ്പം കാതോട് കാതോരം സിനിമയിലെ നീ ഞാൻ സത്യസംഗീതമേ എന്നുള്ള പാട്ടുണ്ടല്ലോ, അതാണ് അവൻ പറഞ്ഞിരിക്കുന്നത്.
2: അന്ന് ഏതാ ചോദിച്ചിരുന്നേ?
0: അന്ന് ഞാൻ പാട്ട് ചോദിക്കാൻ പറ്റില്ല, പെട്ടെന്ന് താമസം കിട്ടിക്കാൻ പറഞ്ഞു. ഇവിടുന്ന് റേഡിയോ പറഞ്ഞ് ഏതെങ്കിലും ഒരു പാട്ട് വെച്ചേക്കാന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു മതി വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെയായിരുന്നു അങ്ങനെ. അപ്പൊ അവന് വേണ്ടിയിട്ടാണ്, അവന്റെ പേര് സംഘൻ എന്നാണ്, അവന്റെ ഭാര്യയുടെ പേര് ലാലി, മോള് അലീന. ഇവർക്ക് വേണ്ടിയിട്ടാണ്
2: ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നത്. പുതിയ റേഡിയോയിൽ ഈ പാട്ട് കേൾക്കട്ടെ.
0: ആ പുതിയ റേഡിയോ കുറെ നന്നായി പറയാം. നമ്മൾ അന്ന് ഞാൻ ഫസ്റ്റ് കർണാടകയിൽ വന്നില്ല, വന്നിരുന്നല്ലോ ഞാൻ ആ സമയത്ത്. ആ സമയത്ത് ആണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവൻ പോയി റേഡിയോ വാങ്ങിച്ചായിരുന്നു. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ സഹായിച്ചു റേഡിയോ
1: വാങ്ങിച്ചത്.
0: അതെ അതെ മോളെ, അത് തന്നെയാണ് ശരി, അതാണ് ശരി. എന്റെ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെയാണ് നമ്മളിങ്ങനെ കർണാടകങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവന് കർണാടകയിൽ എപ്പോഴും കർണാടകയിൽ തന്നെയാ കേൾക്കുന്നേ അവര്. ടി വി ഒന്നും ഇല്ല അവർക്ക്, ടി വി ഒന്നും ഇല്ല.
2: ശരി, അപ്പൊ അവരെ കേൾക്കട്ടെ, അവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. കാതോട് കാതോരം എന്ന ചിത്രത്തിലെ പാട്ടാണ് നീ എൻ സർഗസംഗീതമേ എന്ന പാട്ട്. കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് അല്ലേ? ഒ എൻ വിയുടെ വരികളാണ്, അതിഗംഭീരാണ്. ഇതിനെ കുറിച്ചൊരു സ്പെഷ്യൽ പരിപാടി തന്നെ കരുണാസായി റേഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഔസേപ്പച്ചന്റെ സംഗീതമാണ്, മനോഹരമാണ്. ഈ കാതോട് കാതോരം എന്ന പേരിൽ തന്നെ കരുണാസായി റേഡിയോയിൽ മറ്റൊരു പരിപാടിയുണ്ട്. ആ പരിപാടി കിട്ടിയിരുന്ന പേര് തന്നെ കാതോട് കാതോരം എന്നാണ്. പിന്നെ ഇതിന്റെ ഒരു ഫീമെയിൽ വെർഷൻ പാടിയിട്ടുള്ളത് ലതിക എന്ന ഗായികയാണ്. വളരെ മനോഹരമായി പാടുകയും എന്നാൽ അധികം ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്ത ഒരു മഹാഗായികയാണ് ലതിക എന്ന് പറയുന്നത്.
0: അപ്പൊ
2: അവരെയൊക്കെ ഓർക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ സന്തോഷമുണ്ട്. അപ്പൊ സമയം ഒരുപാടായതുകൊണ്ട് അധികം വർത്തമാനത്തിനുള്ള നേരമില്ല. അപ്പോ അഭിരാമിയോട് നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: വളരെ സന്തോഷം വിളിച്ചതില്.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തിരശ്ശീല വീഴാനുള്ള സമയമാവുന്നു ഇന്ന്. എത്ര വേഗത്തിലാണ് സമയം പോയത്! നേരത്തെ പറഞ്ഞതുപോലെ കാലമൊരു പ്രവാഹം പോലെ ഒഴുകുമ്പോൾ ഒരു ബുധനാഴ്ചയിൽ നിന്ന് മറ്റൊരു ബുധനാഴ്ചയിലേക്ക് എത്തുവാൻ ഒട്ടും സമയം വേണ്ടി വരുന്നില്ല. ഒന്ന് കണ്ണടച്ച് തുറക്കും മുമ്പ് അടുത്ത ദിവസമായി എന്ന് പഴയ ആളുകൾ പറയുന്നതുപോലെ ദിവസം നമ്മുടെ കൺമുന്നിലൂടെ ഒഴുകിപ്പോവുകയാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ബുധനാഴ്ചയും പ്രത്യേക പോക്കുവയിലിൽ ഓരോരോ അതിഥികളുമായി വരുമ്പോൾ ഒരു പ്രത്യേകമായ സന്തോഷമാണ്, ഇന്ന് പ്രത്യേകമായ അഭിമാനമാണ്. അഭിരാമിയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. സരസ്വതി കോളേജിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ 1-ാം റാങ്കോടെ പാസ്സായ ഒരു കുട്ടിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. അത് കേൾക്കുന്ന എല്ലാ കുട്ടികൾക്കും വലിയ പ്രചോദനമാകട്ടെ, ഇതുപോലെ റേഡിയോയിൽ അവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു അഭിരാമി. എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും കരുണാസായി റേഡിയോയുടെ പ്രത്യേക പോക്കുവെയിലിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്.
1: വളരെ നന്ദിയുണ്ട് സർ, വന്നതിലും വിളിച്ചതിലും ഒക്കെ ഭയങ്കര സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിലും ശ്രോതാക്കളോട് സംസാരിച്ചതിലും ഒക്കെ ഭയങ്കര സന്തോഷം അറിയിക്കുന്നു. വളരെ നന്ദി.
2: അപ്പൊ ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ സമാപിക്കുകയാണ് പ്രിയ ശ്രോതാക്കളെ. അടുത്ത ബുധനാഴ്ച വരെ പ്രത്യേക പോക്കുവയിലിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് LR മധുജൻ, ഒപ്പം അതിഥിയായി അഭിരാമി, പിന്നെ ഒപ്പം ഏറ്റവും പ്രധാനമായി സൗണ്ട് എഞ്ചിനീയറായി നന്ദകുമാർ. ഞങ്ങളുടെ 3 പേരുടെയും നന്ദി നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഉത്സവപ്പറമ്പുകളെ ഉന്മാദലഹരിയിലാക്കിയ കഥകളുടെ വസന്ത നിലാവുകൾ, പാട്ടും കഥയും ഊടും പാവും നെയ്ത കാഥിക ലോകങ്ങൾ, ഗൃഹാതുരതയോടെ കേട്ടിരിക്കാൻ കഥാപ്രസംഗം ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സമൃദ്ധമായ കൗമാര പോഷണം ഒന്നാം ഭാഗം. ശാരീരിക വളർച്ചയുടെ അവസാന ഘട്ടമാണ് കൗമാരപ്രായത്തിൽ നടക്കുന്നത്. അസ്ഥികളുടെയും മാംസപേശികളുടെയും വളർച്ച, പ്രജനന വ്യവസ്ഥ, ഹൃദയം, ഹൃദയധമനികൾ, പ്രതിരോധ വ്യവസ്ഥ, ഹോർമോണുകൾ മുതലായവയുടെ പൂർണ്ണ വികാസം, ഇവയൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് കൗമാരം. ആരോഗ്യപരമായ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ സമയം. സന്തുലിതമായ ആഹാരക്രമവും സമചിത്തതയോടെയുള്ള ജീവിത ശൈലിയും കൊണ്ട് ആയാസമന്യേ ഈ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് സാധിക്കും. മുതിർന്ന ഒരാളിന്റെ ഉയരത്തിന്റെ 25% തൂക്കത്തിന്റെ 50% കൗമാരപ്രായത്തിലാണ് കൈവരിക്കുന്നത്. അതുകൊണ്ട് ശരിയായ പോഷണം ശരിയായ അളവിൽ കൗമാരത്തിൽ ലഭിക്കേണ്ടതുണ്ട്. പ്രധാന പോഷകങ്ങളായ അന്നജം, മാംസ്യം, കൊഴുപ്പുകൾ, ജീവകങ്ങൾ, ധാതുക്കൾ എന്നിവയെല്ലാം ശരിയായ അനുപാതത്തിൽ ശരീരത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അന്നജം, കൊഴുപ്പുകൾ മുതലായവ പ്രധാനമായും ശരീരത്തിന് ഊർജം നൽകുന്നവയാണ്. മാംസ്യം ഊർജം നൽകുന്നതിനോടൊപ്പം എല്ലുകളുടെയും പേശികളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും പ്രധാന ഊർജദായകങ്ങളല്ലെങ്കിലും ശരീരപ്രവർത്തനങ്ങളിൽ ഇവ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു. കണ്ണുകൾ, ചർമ്മം, അസ്ഥികൾ, പേശികൾ തുടങ്ങിയവയുടെ ആരോഗ്യ പരിപാലനത്തിലും ഇവയ്ക്ക് പങ്കുണ്ട്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഒപ്പം അവയ്ക്കൊരു സംരക്ഷണ കവചം തീർക്കുകയും ചെയ്യുന്നതുകൊണ്ട് വിറ്റാമിനുകളെയും ധാതുക്കളെയും പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന വിളിപ്പേരിൽ വിശേഷിപ്പിക്കുന്നു. കൗമാരപ്രായത്തിലെ ഒരു പെൺകുട്ടിക്ക് ദിനം പ്രതി 1600 മുതൽ 1800 കിലോ കാലറി ഊർജം ആവശ്യമാണ്. ആൺകുട്ടികളെ സംബന്ധിച്ച് ഇത് 1800 മുതൽ 2200 കാലറി വരെയാണ്. കാലറി എന്നത് ഊർജത്തിന്റെ ഒരു അളവുകോലാണ്. ഊർജത്തോടൊപ്പം 40 മുതൽ 54 ഗ്രാം പ്രോട്ടീനും ഈ പ്രായത്തിൽ ആവശ്യമാണ്. ദിനം പ്രതിയുള്ള ശാരീരിക അധ്വാനം അനുസരിച്ച് 200 മുതൽ 400 കിലോ കാലറി വരെ അധികം ഊർജം ആവശ്യമായി വരാം. അവശ്യ പോഷണങ്ങളുടെ കുറവ് കൗമാരപ്രായത്തിലും പിന്നീട് അങ്ങോട്ടുമുള്ള ആരോഗ്യത്തെയും സാരമായി ബാധിക്കും. ക്ഷീണം, ശരീരശോഷണം, ഉയരക്കുറവ്, വിളർച്ച, പ്രതിരോധ ശേഷി കുറവ്, എല്ലുകളുടെയും പേശികളുടെയും ബലക്ഷയം, കായിക ശേഷി കുറവ്, ത്വക്ക് രോഗങ്ങൾ, ദന്തരോഗങ്ങൾ മുതലായവ പോഷണക്കുറവിനെ കാണിക്കുന്ന ലക്ഷണങ്ങൾ കൂടിയാണ്. കൗമാരത്തിലെ പോഷണക്കുറവ്, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ പോഷണക്കുറവും അതുമൂലമുണ്ടാകുന്ന വിളർച്ചയും മറ്റാരോഗ്യ പ്രശ്നങ്ങളും വരും തലമുറയെയും ബാധിക്കാം. പെൺകുട്ടികളുടെ പോഷണക്കുറവ് ഭാവിയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഇക്കാരണങ്ങളാൽ തന്നെ കൗമാരക്കാർക്ക് ഒരു സമീകൃത ആഹാരപാത്രം അഥവാ ഹെൽത്തി ഫുഡ് പ്ലേറ്റ് ഒരുക്കേണ്ടത് അനിവാര്യമാണ്. പാത്രത്തിന്റെ പകുതിയോളം പഴങ്ങളും പച്ചക്കറികളും, കാൽഭാഗത്ത് അന്നജം നിറഞ്ഞ ഭക്ഷണങ്ങളായ ചോറ്, ചപ്പാത്തി മുതലായവ എടുക്കുക. കാൽഭാഗം പ്രോട്ടീൻ സ്രോതസ്സുകളായ പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയ്ക്കായി മാറ്റിവെക്കണം. ജന്തുജന്യ മാംസ്യങ്ങൾ അഥവാ ആനിമൽ പ്രോട്ടീനുകളായ മീൻ, ഇറച്ചി മുതലായവയും ഉൾപ്പെടുത്താവുന്നതാണ്. കൗമാരക്കാർക്കു വേണ്ടി ഒരുക്കുന്ന പാത്രത്തിന്റെ ചെറിയൊരു ഭാഗത്ത് പാൽ, തൈര് പോലുള്ള പാലുൽപ്പന്നങ്ങളും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താം. ഇതിനൊക്കെ പുറമെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇലക്കറികൾ ശീലമാക്കുകയും ദിവസേന കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുകയും വേണം. ആരോഗ്യവും ഊർജസ്വലവുമായ കൗമാരത്തിനായി ഇനിയുമേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമിത പോഷണവും ശാരീരിക അധ്വാനക്കുറവുമാണ് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടർഭാഗങ്ങളിൽ ചർച്ച ചെയ്യാം.
1: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണോ നിങ്ങളുടെ രക്തബന്ധം? എങ്കിലതിലെന്തോ കുഴപ്പമുണ്ട്, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് ലഹരിയുടെ ഒരു പ്രത്യേക വിഭാഗം ഹാലൂസിനോജൻസിനെ കുറിച്ച് കേൾക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ യാഥാർത്ഥ്യത്തെയും മിഥ്യാബോധത്തെയും വേർതിരിച്ചറിയാൻ കഴിയാതെയാക്കുന്ന ലഹരി മരുന്നുകളാണ് ഇവ. ഒരു മാന്ത്രിക ലോകത്തിലേക്കുള്ള വഴി എന്നൊക്കെ പലരും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇത് ഭീകരമായ മാനസിക പ്രശ്നങ്ങളുടെയും അപകടങ്ങളുടെയും ഒരു ലോകമാണ്. എന്താണ് ഹാലൂസിനോജൻസ്? അവയെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ മരുന്നുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വരുത്തുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഹാലൂസിനോജൻസ് എന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ലഹരി മരുന്നുകളാണ്. കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അത് പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. ഇത് കഴിക്കുന്ന ഒരാൾക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാനും ഇല്ലാത്ത രൂപങ്ങൾ കാണാനും താൻ പറക്കുന്നതായി തോന്നാനും സാധ്യതയുണ്ട്. ഇവ പല രൂപങ്ങളിൽ ലഭ്യമാണ്. ഏറ്റവും സാധാരണമായ ചില ഹാലൂസിനോജൻസ് ഇവയാണ്. ഒന്ന്, LSD. ഏറ്റവും ശക്തമായ ഒരു ഹാലൂസിനോജനാണിത്. കടലാസ് കഷ്ണങ്ങളിലോ ഗുളികകളിലോ ദ്രാവകമായോ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ചെറിയൊരളവ് പോലും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മിഥ്യാബോധത്തിന് കാരണമാകും. സിലോലോസൈബിൻ, ഇത് മാജിക് മഷ്റൂംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുതരം കൂണിൽ നിന്ന് ലഭിക്കുന്ന മയക്കുമരുന്നാണ്. ഇത് കഴിക്കുമ്പോഴും കടുത്ത മിഥ്യാബോധം ഉണ്ടാകുന്നു. എക്സ്റ്റസി അഥവാ MDMA, ഇതൊരു ഉത്തേജക മരുന്നായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതിന് ഹാലൂസിനോജനിക് സ്വഭാവവുമുണ്ട്. മിഥ്യാബോധത്തിന്റെ അപകടകരമായ ലോകം. ഹാലൂസിനോജൻസ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് യാഥാർത്ഥ്യബോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇത് വളരെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒന്ന്, അപകട സാധ്യത. മിഥ്യാബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് റോഡ് മുറിച്ചു കടക്കുക, ഉയരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് താഴേക്ക് ചാടുക, വാഹനങ്ങൾ ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. ഇവർ അപകടകരമായ രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. 2, ശാരീരിക ദോഷങ്ങൾ. ഈ മരുന്നുകൾ ഹൃദയമിടിപ്പ് കൂട്ടുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും ചെയ്യും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാവാം. കൂടാതെ മനംപിരട്ടൽ, ഛർദി, പേശികളുടെ നിയന്ത്രണം നഷ്ടപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാവാം. 3, ബാഡ് ട്രിപ്പ്. എല്ലാ മിഥ്യാബോധ അനുഭവങ്ങളും സന്തോഷകരമായിരിക്കില്ല. ചിലപ്പോൾ ഭീകരമായ കാഴ്ചകളും പേടിപ്പെടുത്തുന്ന ചിന്തകളും ഉണ്ടാകാം. ഈ അവസ്ഥയെയാണ് ബാഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതൊരാളിൽ കടുത്ത ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കും. 4, അനുഭവങ്ങൾ തിരികെ വരുന്നു, അതായത് ഫ്ലാഷ് ബാക്സ്. ഹാലൂസിനോജൻസ് ഉപയോഗിച്ച ഒരാൾക്ക് പിന്നീട് സാധാരണ ജീവിതത്തിൽ പോലും ലഹരി ഉപയോഗിക്കാതെ തന്നെ പഴയ മിഥ്യാബോധാനുഭവങ്ങൾ തിരികെ വരാൻ സാധ്യതയുണ്ട്. ഇത് ആ വ്യക്തിയെ മാനസികമായി തളർത്തും. മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെ? ഹാലൂസിനോജൻസ് മാനസികാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ്. 1, ഭ്രാന്തും മാനസിക രോഗങ്ങളും. ഹാലൂസിനോജൻസ് പതിവായി ഉപയോഗിക്കുന്നത് ഭ്രാന്ത്, ചിത്തഭ്രമം അഥവാ സ്കിസോഫ്രീനിയ തുടങ്ങിയ ഗുരുതരമായ മാനസിക രോഗങ്ങൾക്ക് കാരണമാവാം. 2, ആസക്തി അഥവാ അഡിക്ഷൻ. ഈ മരുന്നുകൾക്ക് ശാരീരികമായ അടിമത്തം ഉണ്ടാക്കുന്നില്ലെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇവ മനസ്സിനെ എളുപ്പത്തിൽ അടിമപ്പെടുത്തും. ലഹരിയുടെ ആ അനുഭവം വീണ്ടും ലഭിക്കാൻ വേണ്ടി പലരും ഇത് തുടർച്ചയായി ഉപയോഗിക്കുന്നു. 3, വിഷാദവും ഉത്കണ്ഠയും. ലഹരിയുടെ സ്വാധീനം കഴിയുമ്പോൾ കടുത്ത വിഷാദവും ഉത്കണ്ഠയും അനുഭവപ്പെടാം. 4, സാമൂഹികമായ ഒറ്റപ്പെടൽ. ഈ മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് സാധാരണ ലോകവുമായി ബന്ധമില്ലാത്തതായി തീരും. ഇതവരെ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഹാലൂസിനോജൻസ് ഒരു നിമിഷത്തെ രസത്തിനായുള്ള മരുന്നുകളല്ല. അതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങൾക്ക് കാരണമാവാം. യഥാർത്ഥ സന്തോഷം കണ്ടെത്തേണ്ടത് കലയിലും കളികളിലുമാണ്, അല്ലാതെ മിഥ്യാബോധത്തിന്റെ ലോകത്തിലല്ല. ഈ പരിപാടി കേൾക്കുന്ന ഓരോ വ്യക്തിയും ഈ വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കണം. ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ പിന്തുണ നൽകുക. ശരിയായ ചികിത്സയും കൌൺസിലിംഗും നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയാം. ഭരണഘടനയുടെ 360 വകുപ്പിലാണ് ഇത്തരം അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെയോ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെയോ സാമ്പത്തിക സുസ്ഥിരത അപകടത്തിലാണെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യമാകുന്ന പക്ഷം 360 വകുപ്പ് പ്രകാരം വിളംബരം പുറപ്പെടുവിക്കാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഏതു വിളംബരവും അത് പുറപ്പെടുവിച്ച ദിവസം മുതൽ 2 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കേണ്ടതാണ്, അംഗീകാരവും ലഭിക്കണം. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ ഭരണഘടന യാതൊരുവിധ സമയപരിധിയും കൽപ്പിച്ചിട്ടില്ല. അതായത് ഒരിക്കൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചാൽ അത് പിൻവലിക്കുന്നതുവരെ തുടരും എന്നർത്ഥം. 360 വകുപ്പ് പ്രകാരമുള്ള വിളംബരം നിലവിലുള്ളിടത്തോളം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. ഭരണഘടനയുടെ 207 വകുപ്പിലെ വ്യവസ്ഥകൾ ബാധിക്കുന്നതും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്നതുമായ എല്ലാ ധനബില്ലുകളും പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടതാണ്. ഇതിനു പുറമെ സുപ്രീംകോടതി, ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും വേതനം വെട്ടിച്ചുരുക്കുന്നതിനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. 360 വകുപ്പ് പ്രകാരമുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതുവരെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. വളരെ സൂക്ഷ്മതയോടെയും അവധാനതയോടെയും കൈകാര്യം ചെയ്യേണ്ടതായ ഒന്നാണ് പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അടിയന്തരാധികാരങ്ങൾ. ഇക്കാര്യത്തിൽ സംഭവിക്കുന്ന ചെറിയ വീഴ്ച പോലും ജനാധിപത്യത്തെ ദോഷകരമായി ബാധിക്കും.
1: നീതിയും ന്യായവും തയ്യാറാക്കിയത് എൽ.ആർ. മധുജൻ. അവതരണം, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: കരുണാസായി റേഡിയോ.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ജയം ധർമ്മപക്ഷത്ത്. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന ചൊല്ല് പ്രസിദ്ധമാണ്. ധർമ്മചിന്ത ഉള്ളവർ എവിടെയും സുരക്ഷിതരായിരിക്കുന്നു. അവരെ മേൽക്കുമേൽ നന്മകൾ തേടി വരുന്നു. ഉത്കൃഷ്ടമായ ധർമ്മബോധം തന്നെയാണ് എല്ലാ ഉയർച്ചയ്ക്കും കാരണം. പുറമേ ധർമ്മിഷ്ഠരായി ഭാവിച്ചുകൊണ്ട് രഹസ്യമായി അധർമ്മവൃത്തികൾ ആചരിക്കുന്ന അനേകം പേരുണ്ട്. അവരുടെ അന്ത്യം ദയനീയമാണ്. ആൾക്കാരെ പറ്റിക്കാം, ധർമ്മത്തെ പറ്റിക്കാനാവില്ല. കാരണം ധർമ്മം ദൈവം തന്നെയാണ്. അതാണ് ധർമ്മദൈവം എന്ന് പറയുന്നത്. അനർഹമായി നേടുന്ന അധികാരവും സമ്പത്തും ഐശ്വര്യങ്ങളുമെല്ലാം ക്ഷണികമാണ്. അധർമ്മത്തിൽ വേരൂന്നിയ അവയ്ക്ക് സ്ഥിരമായ നിലനിൽപ്പ് ഇല്ല തന്നെ. എന്തു ത്യാഗം സഹിച്ചിട്ടായാലും എന്തൊക്കെ ഉപേക്ഷിച്ചിട്ടായാലും ചെയ്യേണ്ട സത്കർമ്മങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടുക, അതാണ് ധർമ്മം. ചെയ്യേണ്ട ധർമ്മം ചെയ്യുകയും ബാക്കി ഈശ്വരന് വിട്ടുകൊടുക്കുകയും ചെയ്യുക. ഉയർന്ന ചിന്താ നിലവാരമുള്ളവർക്കേ ധർമ്മബോധമുണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല. അല്ലാത്തവർക്കും ശ്രമിക്കാം, മനസ്സിനെ ശുദ്ധീകരിക്കാം, ധർമ്മമാർഗത്തിലൂടെ നയിക്കാം. ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ അളവിൽ ധർമ്മം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. വേണ്ട, അങ്ങനെയുള്ള അളവുകോലൊന്നും ആരും നിശ്ചയിച്ചിട്ടുമില്ല. സ്ഥിതിഗതികൾക്കനുസരിച്ച് ദ്രവ്യം കൊണ്ടോ മനോബലം കൊണ്ടോ പ്രവർത്തന ശൈലി കൊണ്ടോ ഒക്കെ ചില്ലറ വ്യത്യാസങ്ങൾ വരാം. എങ്കിലും അവനവനാൽ കഴിയുന്ന വിധത്തിൽ മനോവാക്കായ കർമ്മങ്ങളെ കൊണ്ടും ദ്രവ്യം കൊണ്ടും നിരന്തരമായി ധർമ്മം അനുഷ്ഠിക്കുക.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 3 സമതല ഭൂമികകളിലാണ്. 1924 ജൂൺ 3. 20th century വിശ്വ സാഹിത്യ നായകരിൽ പ്രമുഖനായ ഫ്രാൻസ് കാഫ്ക ആസ്ട്രിയയിലെ വിയന്നയ്ക്ക് സമീപമുള്ള കീർലിംഗിൽ വെച്ച് 1924 ജൂൺ 3 നിര്യാതനായിരിക്കുന്നു. 1947 ജൂൺ 3 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കാനുള്ള ബ്രിട്ടീഷ് പദ്ധതി, മൗണ്ട് ബാറ്റൺ പദ്ധതി അഥവാ ജൂൺ 3 പദ്ധതി ദേ ധാരണയായിരിക്കുന്നു. 1965 ജൂൺ 3 സോവിയറ്റ് യൂണിയനുമായുള്ള ബഹിരാകാശ പര്യവേക്ഷണ മത്സരത്തിൽ അമേരിക്ക അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. ജെമിനി 4 എന്ന പേടകത്തിലെ 2 യാത്രികരിൽ ഒരാളായ എഡ്വേർഡ് വൈറ്റ് ബഹിരാകാശത്ത് പദം ഊന്നിയിരിക്കുന്നു. 1989 ജൂൺ 3 സമകാലിക ഇറാന്റെ ചരിത്രത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച ഇസ്ലാമിക് മത നേതാവ് അയത്തുള്ള ഖൊമേനി അന്തരിച്ചിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം ഫാരിദ് അയാസും അബൂ മുഹമ്മദും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻ പുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം സുഷിൽ തിടുങ്ലാമ ആലപിച്ച ഒരു ബുദ്ധഗീതം.

0: എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ?
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം സഞ്ജയ് റായുജദ ആലപിച്ച ഗാനം

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയ കാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ആർട്ടിസ്റ്റ് പ്രിയങ്ക മിത്ര ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

സാന്ദ്യരാഗങ്ങൾ. ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ നൂറല്ല, ആയിരമല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തിനിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമൃദ്ധമായ കമനീയത. ഇത്രയും സുഖതസുന്ദരമായൊരു സായാഹ്നം ലോകത്തെവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം സ്വപ്ന അശ്വതി ആലപിച്ച ഗാനം.

0: ഇന്ത്യ വരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി മമത ശർമ്മ പാടുന്നു.
1: ജോ മർബി മേ ഭൂൽ ഗയേ ജാ

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരൂൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ജസ്പീന്ദർ നെറുല ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സ്വാഗതം. സ്വാഗതം എന്ന് വെച്ചാൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ഓരോ അതിഥിയുമായിട്ടാണ് എപ്പോഴും പോക്കുവയിലിൽ എത്തിച്ചേരാറുള്ളത്. കഴിഞ്ഞ പോക്കുവയിൽ ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു. ഇന്നലെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്, അതായത് കഴിഞ്ഞ ആഴ്ച നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഗവൺമെന്റ് LPS വെള്ളനാടിലെ ടീച്ചർ അനിതയാണ്. എങ്കിൽ ഇന്നൊരു വിദ്യാർത്ഥിയുമായി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയുമായി വരാം എന്ന് വിചാരിച്ചാൽ അതിൽ തെറ്റില്ലല്ലോ അല്ലേ? ആർക്കും അതിൽ കുറ്റം പറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തുടങ്ങിയ സസ്പെൻസ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ അതിഥിയെ എല്ലാ ശ്രോതാക്കൾക്കുമായി പ്രത്യേകം പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഒരു വിദ്യാർത്ഥിനിയാണ്, സരസ്വതി കോളേജിൽ നിന്ന് മനഃശാസ്ത്രം വളരെ ഐച്ഛിക വിഷയമായി എടുത്തു പഠിച്ച് അതിൽ ആ കോളേജിലെ ഏറ്റവും ടോപ്പ് സ്കോററായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ അഭിരാമിയാണ് ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ നമ്മുടെ അതിഥിയായി ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു വിദ്യാർത്ഥിനിയെ, മിക്കവാറും ശ്രോതാക്കളുടെ എല്ലാം മകളുടെ പ്രായമുള്ള ഒരാളെ ഇതിനകത്ത്, ഇതാദ്യമായിട്ടല്ല, നേരത്തെയും ഹനാനും ഒക്കെ കുഞ്ഞുമക്കളായി വന്നിട്ടുണ്ട്. അവർ അതൊക്കെ പിന്നീട് ശ്രോതാക്കളെ എടുത്തു പറയുമ്പോൾ ഉണ്ടായ സന്തോഷം ചെറുതല്ല. ഈ അടുത്ത കാലത്തും വിളിച്ചു പറയുകയുണ്ടായി ഹനാനുമായി സംസാരിച്ചത്, ഈ സ്റ്റുഡിയോയിൽ പ്രത്യേകിച്ച് വന്ന് പോക്കുവയിലിൽ പങ്കെടുത്ത് സംസാരിച്ചത് വളരെയേറെ ഹൃദ്യമായിരുന്നു എന്ന് ശ്രോതാക്കൾ പറയുകയുണ്ടായത് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഇന്ന് ഒരു വിദ്യാർത്ഥിനിയാണ് നമ്മളോടൊപ്പമുള്ളത്. ഞാൻ ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്താം, അഭിരാമിയാണ് ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. സരസ്വതി കോളേജ് വിളപ്പിശാലയാണ് സരസ്വതി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി കോളേജിൽ നിന്ന് മനഃശാസ്ത്രം സൈക്കോളജി ഐച്ഛിക വിഷയമായി എടുത്തു പഠിച്ച് വളരെ ടോപ്പ് സ്കോർ, അതായത് ആ കോളേജിലെ ഫസ്റ്റ് റാങ്ക് നേടിയ, അഭിമാനം എന്ന് തന്നെ പറയാവുന്ന, സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ പരിചയപ്പെടുത്തുന്നു അഭിരാമി. അഭിരാമി, വളരെയധികം സ്വാഗതം ഈ പ്രത്യേക പോക്കുവയിലേക്ക്. ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടിയിട്ടും പ്രത്യേക പോക്കുവയിലിന് വേണ്ടിയിട്ടും അഭിരാമിയെ സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം സാർ, വളരെ നന്ദിയുണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു റേഡിയോയിൽ വന്ന് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ഇന്ന് സാർ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി. എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയെന്ന് പറഞ്ഞു തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ ആശംസകൾ. നമസ്കാരം.
2: ശ്രോതാക്കൾ വിളിക്കട്ടെ അല്ലേ? വിളിക്കുമ്പോൾ നമുക്ക് പാട്ടും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. എങ്കിലും ശ്രോതാക്കൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്, ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക, അതിൽ റാങ്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറുതായ കാര്യമല്ല. എന്തായിരിക്കാം മനഃശാസ്ത്രം ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള കാരണം? ഈ കരുണാസായി റേഡിയോ ഒരു സൈക്കോസോഷ്യൽ റേഡിയോയുമാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് വലിയ സന്തോഷത്തോടുകൂടിയാണ്. എന്താണ് അഭിരാമി മനഃശാസ്ത്രം എടുത്ത് പഠിക്കാനുള്ള ഒരു കാരണം?
3: മനഃശാസ്ത്രം എന്ന് പറയുന്ന വിഷയം നമുക്ക് പഠിക്കുന്നത് രണ്ട് രീതിക്ക് പഠിക്കാം, കഷ്ടപ്പെട്ടും പഠിക്കാം, ഇഷ്ടപ്പെട്ടും പഠിക്കാം. ഞാൻ കൂടുതലും ഇഷ്ടപ്പെട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഓരോ തിയറിയും അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, അത് എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കുന്ന, ഓരോന്നിൽ എങ്ങനെ അപ്ലൈ ചെയ്യും, എങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് കൊണ്ടുവരും എന്ന് മനസ്സിലാക്കി ഉള്ളിലേക്ക് എടുത്ത് അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു സബ്ജക്റ്റാണ്. ഇപ്പം ഞാൻ പ്ലസ് ടു വരെ പഠിച്ചത് ബയോമാത്സ് ആണ്. പക്ഷെ അത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഞാൻ നല്ലതാണ് മുന്നോട്ട് പോകുമ്പോൾ ഒരു സയൻസ് ബേസ് ആണ് എന്നുള്ള ഇതിൽ എടുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ ഇഷ്ടപ്പെട്ടല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് അതിന് വലിയ മാർക്കും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സൈക്കോളജി പഠിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര അതിലേക്കുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. അതുപോലെ തന്നെ ഇപ്പം കരുണാസായി എന്ന് പറയുന്ന സ്ഥാപനം എനിക്ക് റേഡിയോയിലൊക്കെ കേട്ട് കേട്ട് അറിയാം. അപ്പം ഇവിടെ വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ സരസ്വതി കോളേജിൽ നിന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇവിടുത്തെ കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് സൈക്കോളജി ഭയങ്കരമായിട്ട്, അത് ഫസ്റ്റ് ഇയറിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അതിൽ ഇഷ്ടപ്പെട്ടു, അതിലേക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ കോളേജിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എനിക്കിങ്ങനെ ഫസ്റ്റ് റാങ്ക് ഒന്നും മേടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചല്ല. ഫസ്റ്റ് സെമ്മിൽ ഇഷ്ടപ്പെട്ട് അങ്ങ് പഠിച്ചു പോയി. ഫസ്റ്റ് സെമ്മിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് വന്നു. അപ്പോഴെന്റെ ടീച്ചേഴ്സൊക്കെ പിന്നെ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി, നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് പറ്റും.
2: നമുക്ക് റാങ്ക് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പ്രയോഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെട്ടാണ് പഠിച്ചത്, ഞാൻ കഷ്ടപ്പെട്ടല്ല പഠിച്ചത് എന്ന് പറഞ്ഞത് സാധാരണ അത് എല്ലാവരും കേൾക്കേണ്ട ഒരു സംഗതി. ഇനി അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ അവൾ എന്നെ കഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അങ്ങനെ ഒരു ഇഷ്ടം വേണമോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ അതാണ് എനിക്ക് പെട്ടെന്ന്, അവൾ എന്നെ കഷ്ടപ്പെട്ടാണ് സാറേ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത്. ഒരു ചിരിയോടുകൂടിയാണ് ഞാനത് കേൾക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അഭിരാമി പറഞ്ഞത് കൊള്ളാം. ചിലർക്ക് കഷ്ടപ്പെട്ട്, ചിലതൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് പഠിക്കാം, ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം. അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ച വിഷയമാണ് മനഃശാസ്ത്രം. അതിന്റെ വിഷയങ്ങളെല്ലാം, വിശേഷങ്ങളെല്ലാം നമുക്ക് പിന്നാലെ പറയാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
4: ഹലോ
2: ഹലോ
4: ഹലോ
2: ആ കേൾക്കാം
4: സാർ. ഞാൻ അമ്പരത്തങ്കാലയിൽ കാര്യം.
2: അന്ന് ചെറുമകളുടെ പ്രായമുള്ള ഒരാളാണ് നമ്മുടെ അതിഥി. അഭിമാനത്തോടെ പറയാം, ലൈബ്രറിക്കൊക്കെ അഭിമാനിക്കാം, നല്ല വായനക്കാരിയാണ്. ഒപ്പം മനഃശാസ്ത്രത്തിൽ റാങ്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്നുള്ളത്. അഭിരാമിയാണ് പേര്. അഭിരാമിയോട് സംസാരിക്കാം കേട്ടോ.
4: അഭിരാമി കൊച്ചുമോളെ വണക്കം.
3: നമസ്കാരം സാർ.
4: സാറൊന്നും വിളിക്കില്ല, അപ്പൊ വിളിച്ചാൽ മതി.
2: ഞാൻ വരാ ഹരിദാസൻ അപ്പൊ പറഞ്ഞു വിളിക്കുന്നു. ശരി ശരി സംസാരിക്കൂ.
4: പിന്നെ മനഃശാസ്ത്രജ്ഞൻ പഠിച്ച ഒരു കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ വലിയ സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഫസ്റ്റ് കാളറായിട്ട് ഞാൻ തന്നെ അങ്ങ് വിളിച്ചത്.
3: ഓ വളരെ സന്തോഷം സാർ വിളിച്ചത്.
4: മോളെ സ്ഥലം എവിടെയാണ്?
3: എന്റെ സ്ഥലം വട്ടിയൂർക്കാവാണ്.
4: വട്ടിയൂർക്കാവ്. ഏതോ കളേജിൽ പഠിച്ച സാർ പറഞ്ഞു, വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല.
3: ഞാൻ പഠിച്ചത് BSc സൈക്കോളജി ആണ്. 3 വർഷത്തെ ഡിഗ്രി ആണത്. ഇപ്പൊ ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയി.
2: ഏത് കോളേജിൽ നിന്ന്?
3: സരസ്വതി കോളേജിലാണ് പഠിച്ചത്.
4: അതെന്നെ സരസ്വതി കോളേജ്. പിന്നെ ഇവിടെ
2: വട്ടിയൂർക്കാവിലുള്ളത് സരസ്വതി സ്കൂളാണ്. അവരുടെ തന്നെയാണെന്നാണ് തോന്നുന്നത്. അതെ അതെ,
4: സരസ്വതി സ്കൂൾ
2: അവരുടെ തന്നെ കോളേജാണ് വളപ്പിശാലയുള്ള സരസ്വതി കോളേജ്.
4: അതറിയാം മോളെ. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പറയണം?
3: വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ ഇപ്പൊ ഡിഗ്രി റിസൾട്ട് വന്നു, ഫസ്റ്റ് റാങ്ക് ആണ്. അതാണ് ഏറ്റവും വലിയ വിശേഷം.
4: പിന്നെ ഏറ്റവും പിന്നെ റാങ്ക് വാങ്ങാന്ന് പറഞ്ഞാ ഒരു മാതിരിപ്പെട്ട ഒരാളെങ്കിലും അതിന് കഴിയുള്ളൂ കാളേജിൽ പഠിക്കുന്നതിൽ.
2: അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പഠിച്ചോണ്ടിരിക്കുന്നത്.
4: സാർ ഇന്നലെ പറഞ്ഞില്ലേ കട്ടിലിന്റെ കാര്യം?
2: ഓ
4: അത് കേട്ടോണ്ടിരുന്നപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്റെ ഒരു കൂട്ടുകാരെന്ന് വെച്ചാൽ കട്ടില് പൊളിച്ചു മാറ്റാൻ
2: പോയി.
4: നമ്പർ ഇടാതെ പൊളിച്ചു കൊടുക്കുക. അടുത്ത മുറി കൊണ്ട് ഫിറ്റ് ചെയ്തോ. 3 വേഷണം മിച്ചം.
2: അതിന് സ്റ്റൂൾ ഉണ്ടാക്കാൻ പറഞ്ഞാ മതിയായിരുന്നു.
4: കൊടുക്കാൻ മോനെ വിളിച്ചു വരുത്തി. മോനെ വിളിച്ചു വരുത്തി. പിന്നെ മോമെന്നപ്പം 3 കഷണത്തിൽ 2 കഷണം കൂടി ഫിറ്റായി, 1 കഷണം മിച്ചം. ഇത് സ്റ്റൂളിലേ പറ്റുള്ളൂ എന്ന്
2: പറഞ്ഞിട്ടുണ്ടെങ്കിൽ
4: അങ്ങനെ 10,000 നന്നായിരുന്നു കേട്ടോ സാർ.
2: ആണോ ഇഷ്ടപ്പെട്ടു അല്ലേ?
4: ഓ സാർ അത് നിങ്ങൾക്ക് അവിടെ ഇതിൽ സൂക്ഷിക്കാനാണല്ലേ?
2: അതെ അതെ, നല്ല മ്യൂസിയം ഉണ്ട് നമുക്ക്. ഇവിടെ ഒരു ദിവസം ഇവിടെ വരണം, എന്തൊക്കെ കാണാനുണ്ട്?
4: ഞാൻ വരാം വരാം വരാം സാർ.
2: അഭിരാമിയോട് ചോദിച്ചു നോക്കി എന്തൊക്കെ കാണാനുണ്ട്.
3: ഇവിടെ കാണാനാണെങ്കി ഒരു ദിവസം മൊത്തം കണ്ടു തീർക്കാനുണ്ട്, ഒരുപാടുണ്ട്.
4: നമ്മളെ തൊട്ടടുത്ത് കിടക്കുകയാണ്,
2: പക്ഷേ സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് മാമാ നോക്കെ വിളിക്കാനും പറയും. ഇന്ന് വരെ സ്ഥലവും കണ്ടിട്ട് ആളെയും കണ്ടിട്ടില്ല.
4: ഒരാളിന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ ഏതാണ്ട് മനസ്സിലാവും.
2: അതെ അതെ അതെ.
3: ഇവിടെ വന്ന് കാണാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും കാണണം.
4: തീർച്ചയായിട്ടും വരും. ഞാൻ അതിന്റെ അയൽവക്കത്തൊക്കെ വന്നു, പക്ഷെ സമയത്തിന്റെ കുറവുണ്ട്. ആ മോട്ടോർ പിന്നെ ഈ വണ്ടികളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ എന്റെ ഒരു കൂട്ടുകാരൻ വന്ന് വണ്ടി എടുത്തു. ഞാൻ 2 പ്രാവശ്യം അവിടെ വരികയും ചെയ്തു, പക്ഷെ അപ്പോഴും താഴെ ഇറങ്ങാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വരാൻ പറ്റാതെ.
3: ഇനി വന്നാ മതി.
4: അവിടെ ചോദിച്ചോ പറഞ്ഞു ഇതിന്റെ തൊട്ട് താഴെ തന്നോ.
2: ഇവിടെ വരുമ്പോ ഇവിടെ മാത്രമായിട്ട് വരണം.
4: അരി
2: വാങ്ങിക്കാൻ വന്നിട്ട് പാലും കൂടെ വാങ്ങിപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ചുള്ള വരവ് നടക്കൂല. പക്ഷെ വേറെ എവിടെയെങ്കിലും വന്നിട്ട് കരുണാസായില് ആ നടക്കൂല. കരുണാസായില് കരുണാസായില് മാത്രമായിട്ട് വരണം.
3: ഇതല്ലേ സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ വരണം. ഒരു ദിവസം മൊത്തം കാണാനുള്ളത് ഇവിടെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മള് ഇതുവരെ ഒരിടത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവൂല. ലോകത്തിലെ തന്നെ ആദ്യത്തെ സൈക്കോളജിക്കൽ പാർക്കാണ്.
2: പറയുമ്പോ ഒരു അവസരം കിട്ടിയാ പറയാൻ പറയണല്ലോ. പാട്ടാ വേണ്ട
4: സാർ, ഞാൻ പാട്ടിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് പടത്തിന്റെ പേര് പറഞ്ഞു എന്ന് മറന്നു കേട്ട. ഇന്നലെ നിങ്ങൾ രാത്രി 10 മണിക്ക് ഇട്ട ഇതില് എന്റെ രാജകൊട്ടാരത്തിന് മതിലുകളില്ല.
2: വേനലൊരു മഴയാണെന്നാണ് തോന്നുന്നത്.
4: അത് അതെന്നെ
2: ആ സമയത്ത് ഭയങ്കര ഹിറ്റ് സാധനമായിരുന്നു കേട്ടോ.
4: അത് നല്ല പാട്ടായിരുന്നു സാർ.
2: അതെ, പിന്നെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു.
4: ആ ഇന്നലെ ഇഷ്ടപ്പെട്ടു വന്നത് ആ സാഹചര്യത്തിനനുസരിച്ച് ആ പാട്ട്
2: സാഹചര്യത്തിന് അനുസരിച്ചല്ലേ ഇടു.
4: ആ ഞാനത് കേട്ടോണ്ടിരുന്നെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച് സാഹചര്യം അനുസരിച്ച് തന്നെ ആ പാട്ട്.
2: എനിക്ക് അന്നത്തെ കാലത്ത് ഓർമ്മയുണ്ടോ, അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. വേനലിൽ ഒരു മഴ, ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ്. യേശുദാസാണ് പാടിയത്, MS വിശ്വനാഥനാണ് സംഗീതം. എനിക്കിത് കാണാതെ പറയാൻ പറ്റുന്ന, ഞാനിത് എഴുതി എഴുതി എഴുതി എന്റെ മനസ്സിലുണ്ട്, ചിലപ്പോ തെറ്റിപ്പോവാം. MS വിശ്വനാഥൻ സംവിധാനം, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികള്, യേശുദാസ് പാടിയത് വേനലിൽ ഒരു മഴ എന്ന പാട്ടാണ്, എന്ന സിനിമയിലെ പാട്ടാണ്.
4: ഭയങ്കര
2: എന്റെ അച്ഛൻ വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, 2-3 വട്ട ആ സിനിമ കണ്ടിട്ടുണ്ട്. അത്ര ഗംഭീരാണ്. അപ്പൊ വേറെ പറയണം,
4: ഒരു 70-ലൊക്കെ ഇറങ്ങിയതായിരിക്കും.
2: 75-നും 80-നും ഇടയ്ക്കാണ്, അതിനിടയിൽ വരുന്നൊരു. എന്നാ ഇതൊക്കെ എന്റെ ഊഹങ്ങളാണ്. അപ്പൊ അങ്ങനെ ആകാനാണ് സാധ്യത. പിന്നെ ഇതൊക്കെയാണ് കാര്യങ്ങൾ, വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു 80-ന്റെ തുടക്കത്തിൽ വന്ന സിനിമ, 79-78 ആയിരിക്കണം. എന്തായാലും അത്രയും പഴക്കമുണ്ട്. പക്ഷെ ആ പാട്ട് ഇതുവരെയും പഴകിയിട്ടില്ല.
4: പാട്ട് പഴകിയിട്ടില്ല.
2: അതെ അതെ അതെ,
4: പാട്ട് പഴകിയില്ല. രാത്രി 10 മണിക്ക് ശേഷം 11 മണി വരെ സാറിന്റെ പ്രോഗ്രാമിൽ ഇട്ട പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മിച്ചമായിരുന്നു. അല്ല, മഴക്കോൾ ഇല്ലാത്തോണ്ട് എനിക്ക് വ്യക്തമായി കേൾക്കാനും
2: പറ്റി. ഇനി പക്ഷെ അതൊന്നുമില്ല, ഒരു ഒരാഴ്ചക്കുള്ളിൽ നമ്മള് 2 പുതിയ ആന്റിനി ഒക്കെ വരികയാണ്. അപ്പൊ പിന്നെ അതൊക്കെ ശരി
4: തന്നെ. നേരത്തെ കാലം കുറച്ച് മാറ്റമുണ്ട് സാറിന്റെ സംഭാഷണമൊക്കെ, ഇപ്പൊ കേൾക്കാം. വളരെ ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കാം.
2: അതൊക്കെ വീണ്ടും മാറും. അപ്പൊ നമുക്ക് ആ പാട്ടിലോട്ട് പോവാമോ?
4: ആ പാട്ടിലോട്ട് പോവാം.
2: അഭിരാമിയോട് നല്ല രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് നമുക്ക്.
4: അഭിരാമി മോളെ,
3: വളരെ നന്ദിയുണ്ട്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ റേഡിയോയിൽ ഇതൊക്കെ കേൾക്കാൻ പറ്റുമ്പോ.
4: നമുക്ക്
3: പാട്ടിലേക്ക്
4: പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് മനഃശാസ്ത്ര വിദ്യാർത്ഥിനിയും പഠിച്ച കോളേജിലെ നേറ്റവൻ ടോപ്പറായി വിജയിക്കുകയും അഭിമാനത്തോടെ ആ വിഷയത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു എന്ന് പറയാവുന്ന ഒരു അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രോതാക്കൾക്കൊക്കെ മകളായും കൊച്ചുമകളായും ഒക്കെ സ്നേഹിക്കാൻ കഴിയുന്ന, വാത്സല്യപൂർവ്വം സംസാരിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട അതിഥി അഭിരാമിയാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ നിർമ്മല. നമസ്കാരം.
0: നമസ്കാരം. എനിക്ക് മാത്രം നമസ്കാരം പോരെ, ഇന്ന് അതിഥിയായിട്ടുള്ളത് അഭിരാമി എന്ന കുട്ടിയാണ്. റാങ്ക് ഹോൾഡറാണ്, മനഃശാസ്ത്ര വിദ്യാർത്ഥിയാണ്. അപ്പോ നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം മോളെ. സുഖമാണെന്ന് വിളിച്ചാ മതി.
2: എന്തൊക്കെയുണ്ട് വിശേഷം?
1: ആ വിശേഷം മഴ, പിന്നെ ഇന്ന് പണിക്ക് പോയില്ല.
2: ഇന്ന് അവധിയാണോ?
1: അവധിയല്ല കേട്ടാ, ഇന്ന് പോയില്ല.
0: അത് ഈ നിർമ്മല അമ്മമ്മക്ക് അങ്ങനെ ഇരിക്കുമ്പോ തോന്നി ഇന്ന് പോണില്ല.
1: രാവിലെ മഴ, പിന്നെ അങ്ങ് മടിച്ച്.
0: അങ്ങനെ വേണം, നമുക്ക് അത്രയും കിടന്ന് ചത്ത് കിടന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് ജോലി ചെയ്തു അല്ലേ?
1: അതെ അതെ അതെ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ സ്റ്റെപ്പ് കയറിയുള്ള താബു കേമടായിരുന്നു സാറേ, അതുകൊണ്ട് പിന്നെ മേടിച്ചു.
2: ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ?
1: ആ ഫുഡ് കഴിച്ചു.
2: ഇനി എന്താ പരിപാടി?
1: ഇനി ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം, പിന്നെ കുളിക്കണം, നനയ്ക്കണം, അത്രയും ഉണ്ട് പരിപാടി.
2: സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: അതെ അതെ അതെ അതെ. മോളിനി ഇനി എന്താന്ന് പഠിക്കാനാണ് തീരുമാനം?
2: ഞാൻ ഇനി എം എസ് സി സൈക്കോളജി എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം.
1: വലിയൊരു ഡോക്ടറായിട്ട് വരട്ടെ, എറണാകുളത്തോട്ട് തന്നെ പോരണം കേട്ടോ.
2: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വരും. വളരെ സന്തോഷമുണ്ട് വിളിച്ചതില്, എന്നെ അഭിനന്ദിച്ചതില് വളരെ നന്ദിയുണ്ട്.
1: അതെ അതെ, സംസാരിക്കാൻ പറ്റിയല്ലേ, ഏറ്റവും വലിയ സന്തോഷം. മോളാണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിളിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു.
2: എനിക്കും ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷമായി വിളിച്ചതില്. ആദ്യമായിട്ടാണ് ഇങ്ങനെ റേഡിയോയിലൊക്കെ, അപ്പം ഇങ്ങനെ എന്നെ കേട്ട് വിളിക്കാൻ ഒരാളുണ്ടെന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ?
1: നമ്മളെല്ലാരും സ്ഥിര ശ്രോതാക്കളാണല്ലോ.
2: അതാണ്. അപ്പൊ എപ്പോഴും കരുണ സേ റേഡിയോ കേൾക്കാറൊക്കെ ഉണ്ടോ?
1: പിന്നെ ഞാനതേ കേൾക്കാറുള്ളൂ.
2: ഇഷ്ടമാണോ?
1: പിന്നെ ഭയങ്കര ഇഷ്ടമാണ്.
2: കരുണ സേ കാണാൻ വന്നിട്ടുണ്ടോ?
1: ആ ഒരിക്ക റേഡിയോ ദിനത്തിന് വന്നായിരുന്നു.
2: അല്ല, സൈക്കോ പാർക്ക് അകത്തേക്ക് കയറി കണ്ടിട്ടുണ്ടോ?
1: അകത്തൊന്നും കയറി കണ്ടിട്ടില്ല. ഇപ്പൊ വരണോന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഇവര് ഹർത്താല് ദിവസത്തിലാണ് ഈ സാറ് കൊണ്ടുവന്ന് വെച്ചത്.
0: അതിനു വൈകുന്നേരം കൊണ്ടുവച്ചല്ലേ?
1: ഓ, അതിന്റെ കഴിഞ്ഞ വർഷം വൈകുന്നേരം. ഇവിടെയാണെങ്കിൽ എന്റെ വീടിരിക്കേണ്ടതാണെങ്കിൽ പന്നിയും പാമ്പും ഉള്ള സ്ഥലമുണ്ട്. ഞാൻ രാത്രി എങ്ങനെയാണ് വരണത്?
0: അടുത്ത വർഷം ഹർത്താലില്ലാത്ത പട്ട പകല് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ദിവസം വെച്ചില്ലെങ്കിൽ നോക്കൂ.
1: അങ്ങനെ വെക്കണം, എങ്കിൽ എല്ലാരും വരും.
2: ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇവിടെ ഒരുപാട്
1: വരാൻ വേണ്ടി ഇരുന്നതായിരുന്നു കൊച്ചുമോള്. ഞാനും കൂടെ വരാനായിട്ട് തയ്യാറായിരുന്നതായിരുന്നു.
2: കൊച്ചുമോൾ എന്താ പഠിക്കുന്നേ?
1: എന്റെ മോക്ക് രണ്ട് മോളാണ്. അവള് ഒരാള് പിന്നെ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് പാലീസായി പോയി.
2: അയ്യോ, അതെന്നിട്ട് ജർമ്മനിയിലേക്ക് പോകുന്നില്ല?
1: ഇല്ല, രണ്ടെണ്ണേ, നാല് പരീക്ഷയുണ്ട്, രണ്ടെണ്ണേ പാസ്സായിട്ടുള്ളൂ. രണ്ടും മൂന്ന് പ്രാവശ്യം ഹൈദരാബാദിൽ പോയി രണ്ട് പരീക്ഷ എഴുതിയിട്ടും പോയി, കിട്ടിയില്ല.
2: കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഇനിയും അവസരങ്ങളുണ്ടല്ലോ.
1: അല്ല, ഇപ്പൊ ടി ടി സിക്ക് പോണം, ഇനി അവർക്ക് അങ്ങോട്ട് പോകണ്ടെന്ന്.
2: ആ ടി ടി സി അത് നല്ലതാണ്.
1: ആ പിന്നെ ഡിഗ്രിയും കൂടെ എടുക്കുന്നുണ്ട്.
2: ഡിഗ്രി ഏതാ എടുക്കുന്നത്?
1: ഹിസ്റ്ററി എന്ന.
2: ഹിസ്റ്ററി ശാസ്ത്രീയപരമായി ഭയങ്കര ഇഷ്ടമാണ്.
1: ആ അല്ല, ഇപ്പൊ ഇത് ടി ടി സിക്ക് ഇതുകൂടെ ഡിഗ്രി കൂടെ വേണമല്ലോ. അങ്ങനെ പിന്നെ അത് ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്.
2: നല്ലതാണ്,
0: നല്ല നല്ല വിശേഷങ്ങളാണ്. ജർമ്മനി പോണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. വീണ്ടും ഓരോ വർഷങ്ങൾ കളയുന്നതിനേക്കാൾ ടി ടി സി എടുത്തിട്ട് പിന്നെ ഈ ഹിസ്റ്ററി ഡിഗ്രി കൂടെ എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട്, പിന്നെ തോന്നും ബി എഡ് കൂടെ എടുക്കാൻ അപ്പൊ തോന്നും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ജോലിക്കിടയിൽ തന്നെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ.
1: പിന്നെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സിനും പോകുന്നുണ്ട്.
0: ആ യെസ്, ഇനി ഇടയിൽ കൂടെ പി എസ് സി കൂടെ എഴുതാൻ പറയണം.
1: പി എസ് സി പി എസ് സി ഒരെണ്ണം അറ്റൻഡ് ചെയ്തായിരുന്നു.
0: എന്നാ ഏത് പാട്ടാ വേണ്ടേ?
1: പിന്നെ എനിക്ക് പിന്നെ ഒരു പൂവി അഗ്നിദേവൻ എന്ന ചിത്രത്തില് ഒരു പൂവിതൾ വിതളിൽ നറുപുഞ്ചിരിയായി എന്ന പാട്ട്.
0: സാധാരണ അഗ്നിദേവനിൽ എല്ലാരും ചോദിക്കുന്ന പാട്ട് ഇതല്ല, നീലഭസ്മക്കുറി അണിഞ്ഞവളെയാണ് ചോദിക്കുന്നത്.
1: ആ എനിക്കിത് ഡെഡിക്കേഷൻ ഉണ്ട്. എന്നെ ഞാന് സുധ എന്ന് പറയുന്ന
0: അതാണ്
1: കശുവണ്ടി ഓഫീസിൽ ജോലി
0: ചെയ്യുന്നില്ലേ സാറ്? ഞാൻ കേട്ടു.
1: ആ അതാണ് എന്നെ പ്രത്യേകം അവര്
0: ചോദിച്ചായിരുന്നു.
1: അതാണ് എനിക്ക് അവരെ അത്ര ഞാൻ കണ്ടിട്ടില്ല. എന്നെ സൗണ്ട് കേട്ട് അവർ എന്നെ തന്നെ തിരക്കിയതിൽ എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്, കാണാതായിരുന്നു. അപ്പൊ ഈ പാട്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്.
0: പരസ്പരം കാണാത്തവർ പരസ്പരം സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് വേണ്ടി, നമ്മളെ കുറിച്ച് സംസാരിക്കുക, നമുക്ക് വേണ്ടി ഒരാൾ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുധ അവർക്ക് എന്ത് സന്തോഷമായി കാണും അല്ലേ?
1: പിന്നെ പിന്നെ എനിക്കത് കേട്ടോണ്ടിരുന്നപ്പോ എന്റെ കണ്ണ നിറഞ്ഞു ഈ സന്തോഷം കൊണ്ട്. അപ്പൊ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും.
0: അപ്പൊ ഹൃദയപൂർവ്വം ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരുടെ പാദങ്ങളിൽ സമർപ്പിക്കാം.
1: എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് അഭിരാമിക്ക് വേണ്ടി, സാറിന് വേണ്ടിയും, ലേഖ ടീച്ചറിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ.
2: വളരെ നന്ദിയുണ്ട് മാം. നമ്മള് പാട്ട് വെച്ച് തരുന്നതാണ് പ്രത്യേകിച്ച് സുധ മാമിന് വേണ്ടിയിട്ട് നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യും.
1: അവർക്കും അവരെ കൂട്ടുകാരികൾക്കും വേണ്ടി ഹസ്വണ്ടി ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാണ്,
2: അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ടൊക്കെ വെക്കാം.
1: നല്ലൊരു ഡോക്ടറായി കരുണാസായിലോട്ട് വരണം കേട്ടോ. അപ്പൊ കാണാൻ വരും ഞാൻ.
2: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ ഇങ്ങോട്ടേക്ക് വരണം.
1: വരണം വരണം വരണം വരാം വരാം. ശരി, ഓക്കെ ഓക്കെ.
0: അഗ്നിദേവൻ എന്ന ചിത്രത്തില് എം ജി രാധാകൃഷ്ണൻ സംഗീതം കൊടുത്ത് എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. ആ പാട്ട് സുധയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർമ്മല പാട്ട് ചോദിക്കുന്നു, നമുക്ക് കേൾക്കാം. അപ്പൊ വിളിച്ചതിനുള്ള സ്നേഹവും നന്ദിയും എല്ലാം അറിയിക്കുന്നു അഭിരാമിയും ഒപ്പം എന്നോടൊപ്പം ചേരുന്നു.
1: നന്ദി.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. വളരെ മനോഹരമായ പാട്ടുകൾ കേട്ടിട്ട് ആദ്യം വേനലിൽ മഴ എന്ന ചിത്രത്തിലെ പാട്ട്, പിന്നീട് അഗ്നിദേവനിലെ പാട്ട്, എത്ര മനോഹരമായിരുന്നു. ഇങ്ങനെയുള്ള പാട്ടുകൾ കേട്ടൊരു പോക്കുവയിൽ നേരം ചായയും സല്ലാപവുമായി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറെ ഹൃദ്യമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അക്ഷരനക്ഷത്രം കോർത്ത എന്നൊക്കെ വരികൾ ഒരാളിന് എഴുതാൻ കഴിയുമെങ്കിൽ അയാൾ എത്രമാത്രം അക്ഷരങ്ങൾ കൊണ്ട് അനുഗ്രഹീതനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്ര മനോഹരമായ വരികളാണ് കേട്ട് ലയിച്ചിരുന്നത് എന്നത് ഒരു സംശയവുമില്ല. നിർമ്മല സുധാമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത, ഡെഡിക്കേറ്റ് ചെയ്ത, സമർപ്പിച്ച ഈ പാട്ട് എത്രമാത്രം അർത്ഥവത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പ്രിയ ശ്രോതാക്കളെ, ഈ പ്രത്യേക പോക്കുവെയിലിൽ ഇന്ന് ഈ സായാഹ്നത്തിൽ മഴയും വെയിലും ഇഴചേരുന്ന ഈ പോക്കുവെയിൽ നേരത്ത് നമ്മളിരിക്കുമ്പോൾ അതിഥിയായി ഉള്ളത് വിദ്യാർത്ഥിനിയായ അഭിരാമിയാണ്. മനഃശാസ്ത്ര വിദ്യാർത്ഥിനിയാണ്. മനഃശാസ്ത്രം ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിൽ തന്നെ റാങ്കൊക്കെ വാങ്ങി സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇരിക്കുമ്പോൾ ശ്രോതാക്കളുമായി സംവദിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഓ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിരാമിയാണ്, വിദ്യാർത്ഥിനിയാണ്, മനഃശാസ്ത്രം പഠിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടത്തെ റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വിളിക്കുന്ന ആളിനും അഭിരാമിക്കും എനിക്കും എല്ലാം റേഡിയോവും പാട്ടുകളും ഒക്കെ സുഖമമായി കേൾക്കാം. അപ്പൊ ഇനി ആരാണ് എന്നൊക്കെ പറഞ്ഞ് അഭിരാമിയോട് സംസാരിക്കാം.
1: അഭിരാമി നമസ്കാരം.
2: നമസ്കാരം മാം, അറിയണം എവിടെന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ പരിസ്ഥിതി ഇഴമലക്കൽ പരിസ്ഥിതി നിന്നാണ് വിളിക്കുന്നത്.
2: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇവിടെ ലൈബ്രറി ഒക്കെ വായിക്കുന്നവരു. ഞാൻ സ്ഥിരം ശ്രോതാവാണ്, കരുണാസായിലെ സ്ഥിരം ശ്രോതാവാണ്. ഞാൻ ലൈബ്രറി പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്.
2: നല്ലൊരു വായനാകാരിയാണ്.
1: ഓ, ഞാൻ സ്ഥിരമായിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരു.
0: വായിച്ചോണ്ടിരിക്കുന്നത് ഏതാ?
1: ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശ് മനോർ ശിവകുമാറിന്റെ ആകാശകങ്ങ പുസ്തകമാണ് വായിച്ചോണ്ടിരിക്കുന്നത്.
0: അതാണ് സിനിമ.
1: വായിച്ചു തുടങ്ങിയതേ ഉള്ളു, വായിച്ചു തുടങ്ങിയതേ ഉള്ളു.
0: പിന്നെന്താ? പിന്നെ വായിച്ച ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കൂടെ ഓർത്ത് പറയണം, സന്തോഷാവട്ടെ.
1: കേളസ്വത്തിന്റെ നല്ല ഭൂമി വായിച്ചിട്ടുണ്ട്. കേരളീരയുടെ മോഹമന്യ വായിച്ചിട്ടുണ്ട്. എന്നാമിന്റെ അറിമീൻ നോവൽ വായിച്ചിട്ടുണ്ട്. ജോൺ റസ്കിന്റെ അണ്ടൂതി ലാസ്റ്റ്, പിന്നെ മാധവിക്കുട്ടിയുടെ മാനസി, ജോയ്സിന്റെ സമുദ്രങ്ങൾക്കിടയിലും പുഴ ഒഴുകുന്നു, ഇങ്ങനെ ഒരുപാടൊക്കെ വായിച്ചോണ്ട്. അതൊക്കെ
0: വായിക്കുന്നവരെല്ലാം അസൂയപ്പെടട്ടെ എന്ന് ഇങ്ങനെ പറയണം. വേളസ്ബെക്കിന്റെ നല്ല ഭൂമി വായിച്ചു, മാധവിക്കുട്ടിയുടെ മാനസി വായിച്ചു, ബെന്യാമിന്റെ പുസ്തകങ്ങൾ വായിച്ചു, കെ ആർ മീരയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു എന്ന് പറയുമ്പോ ആൾക്കാർ അസൂയപ്പെടട്ടെ എന്ന്.
1: പിന്നെ
0: മുരുകൻ, അത് നമ്മളൊന്ന് ഒരുപാട് സംസാരിച്ചു അതിനെ കുറിച്ചൊക്കെ.
1: അത് സംസാരിച്ചു. പിന്നെ മെഴുവേലി, ബാബുജി, ഇതൊക്കെ വായിച്ചിട്ടില്ല. രണ്ട് വായിക്കാൻ എടുത്തോണ്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ.
0: സെലക്ട് ചെയ്ത് നന്നായിട്ട് വായിക്കണം.
1: അത് നല്ല കഥ കംപ്ലീറ്റ് വായിച്ചു, നല്ല കഥയാണ്, നോവലാണ് തന്നത്.
0: ഇത്രയും നല്ലൊരു വായനക്കാരി ആക്കിയതിൽ കരുണാസായി റേഡിയോക്ക് ഒരു ചെറിയ പങ്കില്ലേ?
1: നല്ല കരുണാസായി തന്നെ കൂടുതൽ ഈ വായനയിലേക്ക് വന്നത്.
0: അഭിരാമി നന്നായിട്ടൊക്കെ വായിക്കുന്ന ആളാണ്. അഭിരാമിയോട് സംസാരിക്കാം.
1: അഭിരാമി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്.
1: എവിടെ താമസിക്കുന്നത്?
2: വട്ടിയൂർക്കാവാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പൊ ഇവിടെ പുതിയ ബുക്കൊക്കെ ഇറങ്ങി, വായിക്കാനായിട്ട് വാങ്ങാൻ വന്നില്ല? സാർ പുതിയ ബുക്ക് കഴിഞ്ഞിട്ടുണ്ട്, മനോയാനം.
1: അത് വന്നില്ല. ഇവിടെ രണ്ട് ലൈബ്രറി ഉണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്തുനിന്ന് 1.5 കിലോമീറ്റർ പോകണം. അവിടെ നിന്നാണ്, ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ പുസ്തകം എടുക്കുന്നത്.
2: ഒരു അടിപൊളി ബുക്കൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. കൊറേ കാര്യങ്ങളുണ്ട്.
1: കരുണാസായി ഇതുവരെ ഞാൻ വന്നിട്ടില്ല.
2: ഇവിടെ വരണം, ഇവിടെയൊക്കെ ഒരുപാട് കാണാനുണ്ട്. അപ്പൊ സമയം കിട്ടുമ്പോ ഇവിടെയൊക്കെ വരണം.
1: ഓ, ഇനി അടുത്ത വർഷം വരാം. ഇതിന് തുടക്കം വരാൻ ഇതുവരെ വന്നില്ല, ഇവിടെ വരാൻ പറ്റിയില്ല. ഇവിടെ നിന്നൊക്കെയാണ് ബുക്കുകളുടെ അടുത്ത് വായിക്കുന്നത്.
2: പാട്ടൊക്കെ പാടുമോ?
1: പാട്ട് ഞാൻ പാടൂല്ല.
2: എന്നാലും ചെറുതായിട്ട് ചെറുതായിട്ടും പാടൂല.
1: എന്നെ വിളിക്കുമ്പോ പാടാം.
2: എന്നെ വിളിക്കുമ്പോ പാടും.
1: ഓ, എന്നെ വിളിക്കുമ്പോ പാടാം.
0: എന്തോ ചോദിക്കാൻ വന്നേ?
1: അല്ല,
2: ചോദിച്ചോളൂ.
1: അഭിരാമി പാടൂ?
2: ചെറുതായിട്ടൊക്കെ പാടും.
1: രണ്ടുപേര് കേക്കണം.
2: എങ്ങനത്തെ പാട്ടാ കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
2: പഴയ പാട്ടാണ്. ഞാൻ അങ്ങനെ ഭയങ്കര അടിപൊളി പാട്ടുകാരി ഒന്നും അല്ല, ചെറുതായിട്ട്.
1: ആ ചെറുതായിട്ട് രണ്ട് പരിപാടിയാണ്.

0: ഒരു പൈങ്കിളേ മലർത്തിൻ കിളേ, പൈങ്കിളേ മലർത്തിൻ കിളേ. സന്തോഷായോ?
1: നല്ല പാട്ടല്ലേ, നല്ല വണ്ണം പാടല്ലേ, നല്ലതുപോലെ പാടേനെ.
2: പിന്നെ അഭിരാമി പൊളിച്ചു,
1: നല്ല പാട്ട് പോടാം.
0: താങ്ക് യു, താങ്ക് യു,
1: താങ്ക് യു.
2: പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് വേണ്ട പൂവല്ല പൂന്തളിരല്ല ആ പാട്ടാണ് വേണ്ടത്.
2: ഒരു
1: എനിക്ക് രണ്ട് മക്കളുണ്ട് അഭിരാമി, ഇതാ പറയാൻ. എനിക്ക് രണ്ട് മക്കളുണ്ട്. ഒരാളിപ്പോ ജയിച്ചു 9-ൽ, കൊച്ചുമോൻ ജയിച്ചു 9-ൽ, ഒരാള് ജയിച്ചു 4-ൽ, അങ്ങനെ രണ്ട് മക്കളാണ്.
0: അപ്പൊ രണ്ടുപേരും നല്ല മാർക്കോടുകൂടി പാസ്സായി. കൺഗ്രാറ്റ്സ്, എന്റെ കൺഗ്രാറ്റ്സ് അറിയിച്ചേക്കണം.
1: കൊച്ചു 9-ം ക്ലാസ്സിലായാലും നല്ല എല്ലാത്തിനും ഞാൻ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല പഠിച്ചു,
0: അടിപൊളി.
1: അവൻ എല്ലാത്തിനും ഞാൻ പ്ലസ് ആണ്. അവൻ എല്ലാ കൊച്ചിലെ തൊട്ട് നല്ല പഠിച്ചോണ്. ഞാൻ മറ്റേ ഇളയമായി 4-ലായതേ ഉള്ളൂ, 4-ാം ക്ലാസ്സിൽ.
0: അപ്പൊ എന്റെ ആശംസകൾ പറഞ്ഞേക്കണം.
1: അഭിരാമി എടുത്ത കാര്യങ്ങൾ പറഞ്ഞേക്കാം. അപ്പൊ അഭിരാമി ഡോക്ടറായിട്ട് വരുമ്പോ ഞാൻ കാണാൻ വരും. വരണാസൈലി
0: വളരെ സന്തോഷമുണ്ട് വരാന്ന് പറഞ്ഞത്.
2: നമുക്ക് പാട്ടിലോട്ട് പോവാമോ? പൂവല്ല പൂന്തളിരല്ല എന്ന പാട്ടല്ലേ ചോദിച്ചിരിക്കുന്നത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ കാട്ടുപോത്ത് എന്ന ചിത്രത്തിലേക്കാണ്, ചിത്രത്തിലെ പാട്ടാണ്. യേശുദാസ് ആണ് പാടിയത്. പി ഭാസ്കരൻ രചന നിർവഹിച്ച പാട്ടായിരിക്കാനാണ്.
1: എല്ലാവർക്കും വേണ്ടി അഭിരാമിക്കും, അവിടെ കണ്ണാസായിലുള്ള എല്ലാവർക്കും, ആർന്നുള്ള ടീച്ചറിനും എല്ലാവർക്കും, എന്റെ മക്കൾക്കും എല്ലാവർക്കും ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട്
0: പ്രാർത്ഥിക്കും.
2: ചെറിയ അമൽദേവ് സംഗീതം ചെയ്ത് കെ ജെ യേശുദാസ് പാടി, പി ഭാസ്കരൻ രചന നിർവഹിച്ച കാട്ടുപോത്ത് എന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. വിളിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലാണ്. പ്രത്യേക പൂക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിദ്യാർത്ഥിനിയായ, വളരെ എന്താണ് കാര്യക്ഷമമായി പഠിച്ച് ഒന്നാം റാങ്ക് നേടി മനഃശാസ്ത്ര വിദ്യാർത്ഥിനിയായ അഭിരാമിയാണ് അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ,
0: മുണ്ടേല നിന്ന്.
1: വേണ്ട,
0: ബാക്കി ഞാൻ പറയാം. ഇങ്ങനെ ഇരിക്കുന്നു,
1: നമ്മള് കുടുംബക്കാരാണല്ലോ. അതുകൊണ്ട് പിന്നെ
0: അപ്പൊ പേര് ഒരാള് പറയുന്നു, അഡ്രസ്, മേൽവിലാസം വേറൊരാള് പറയുന്നു. അപ്പോ ഇന്ന് നമ്മളോടൊപ്പമുള്ള അഭിരാമിയാണ്. അഭിരാമിയോട് നല്ല നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: അതെ, ഇന്ന് കാരണം ഞാൻ ഇന്നലെ ആരും കേൾക്കണ്ട, ഞാൻ ഇന്നലെ വിളിച്ചതാണ്. അപ്പൊ ഇന്ന് അഭിരാമിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, കാരണം എന്റെ കൊച്ചുമോളും ഇപ്പൊ ഡിഗ്രി
0: കഴിഞ്ഞിരിക്കും.
1: അപ്പൊ അതുകൊണ്ട് അതുപോലൊരു കുട്ടിയല്ലേ, അപ്പൊ ഒന്ന് വിളിച്ച് സംസാരിക്കാം.
0: തീർച്ചയായിട്ടും.
2: നമസ്കാരം സാർ.
1: നമസ്കാരം. ആ, ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ, ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സാറേ എന്ന്
2: വിളിക്കരുത്.
1: കാരണം ഇപ്പോ എന്റെ കൊച്ചുമോളും ഇപ്പം ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ്, മോളെപ്പോലെ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങി, ആ അങ്ങനെയുള്ള ഒരു അപ്പൂപ്പനാണ്. അപ്പൊ ഞാൻ എന്നെ സാറേ എന്ന് വിളിച്ചാൽ അതിനൊരു കേൾക്കാൻ ഒരു സുഖം തോന്നില്ല.
2: അപ്പൂപ്പാന്ന് വിളിച്ചാ മതി.
1: ധൈര്യമായിട്ട് വിളിക്കാം.
2: അപ്പം
1: ആദ്യമേ തന്നെ ഞാനിതാ എന്റെ ആശംസകൾ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് വിവരങ്ങൾ കീഴടക്കി കിട്ടുന്നു. അത് മോൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കുമെന്ന് മോളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിന് ഒരുപാട് വിവരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
2: വളരെ നന്ദിയുണ്ട്.
1: വട്ടിയൂർക്കാവ് എവിടെയാ താമസിക്കുന്നത്?
2: വട്ടിയൂർക്കാവ് ഞാൻ നെട്ടയത്തായിട്ടാണ് വരുന്നത്.
1: നെട്ടയത്ത്. എനിക്ക് എനിക്കും രണ്ട് കൊച്ചുമക്കളുണ്ട്. എന്റെ മോളും ഇപ്പോ കൊച്ചുമോളും ഇപ്പം ഡിഗ്രി, അവള് ബി സി എ ആയിരുന്നു ക്രൈസ്റ്റ് നായർ കോളേജില്. ഇപ്പൊ കഴിഞ്ഞ് ഇറങ്ങി. അവർ അങ്കില്ല, എല്ലാം മേഖലയിലുണ്ട്, എല്ലാം ഇറങ്ങി. അതെ, നമ്മൾ ചോദിച്ചെടുത്തോളം വലിയ കാര്യം തന്നെ. മോഹൻ രണ്ടാമത്തത് മോഹനാണ്. അവൻ സരസ്വതി വിദ്യാലയത്തിൽ തന്നെ വട്ടിയൂർക്കാവില് ബയോമാത്സ് എടുത്ത് ഇപ്പൊ പ്ലസ് ടു ആയി.
2: സരസ്വതി വിദ്യാലയം അതിന്റെ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്.
1: അപ്പം ഇനിയും ഇതുപോലെ ഒരുപാട് ഉയരങ്ങളിലോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. മോൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അതിന് സാധിക്കും. കാരണം മോളുടെ ആദ്യത്തെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, കാരണം കഷ്ടപ്പെട്ടും പഠിക്കും, ഇഷ്ടപ്പെട്ടും പഠിക്കും എന്ന് പറഞ്ഞാൽ, ഇഷ്ടപ്പെട്ടാണ് ഞാൻ പഠിക്കുന്നതെന്ന് കേട്ടപ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കര ഒരു കുളിർമ്മ വന്നു.
2: സത്യമല്ലേ, നമ്മള് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുമ്പോഴല്ലേ അതിന്.
1: അപ്പോഴാണ് ശരിക്കും നമുക്ക് നല്ല വിജയം കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ചാൽ പോരാ, ഇഷ്ടപ്പെട്ട് തന്നെ
2: പഠിക്കണം.
1: ഇഷ്ടപ്പെടണം, കഷ്ടപ്പാടില്ലാതെ പറ്റൂലല്ലോ. എങ്കിലും അതിനോട് നമുക്കൊരു ഇഷ്ടം തോന്നണം.
2: കഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇഷ്ടം വേണം.
1: വേണം, അതെ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഉയരങ്ങളിലേക്ക് പോകും. എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകും അത്രയും ഉയരങ്ങൾ കീഴടക്കണം എന്നാണ്
2: നമ്മുടെ.
1: തീർച്ചയായിട്ടും വരും. ഞാനിവിടെ അടുത്ത് തന്നെ കരുണാസായി. ഞാനുമായിട്ട് അധികം ദൂരമൊന്നുമില്ല. മുണ്ടേലായി ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്ററേ ഉള്ളൂ.
2: എന്തായാലും വരണം.
1: തീർച്ചയായിട്ടും
2: വരാം. ആദ്യമേ എനിക്ക് സ്ഥലം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സ്ഥിരമായിട്ടുള്ള ശ്രോതാവാണ്.
1: ഇന്നലെ വിളിച്ചിട്ട് ഇന്നും വിളിക്കണെന്ന് കേൾക്കുമ്പോ തന്നെ ശ്രോതാക്കൾക്ക് ഒരു പ്രയാസമാണ്. എല്ലാം അടുത്തടുത്ത ദിവസങ്ങളിൽ വിളിക്കുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ വിളിക്കാതിരിക്കും. ഈ ഇത്രയും മധുരമനോഹരമായ സംസാരം കേൾക്കുന്ന ഒരാളിനോട് എങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റുന്നത്?
2: ഞാൻ ആദ്യമായിട്ടാണ് റേഡിയോയിൽ സംസാരിക്കുന്നത്.
1: അതെ അതെ, അത് മനസ്സിലായി. എങ്കിലും അത് അല്ല, ആദ്യമായിട്ടാണെങ്കിലും പഠിത്തത്തിന്റെ അതിന്റെയൊക്കെ ആ ഒരു പ്രത്യേകത കൊണ്ട് ഒരു ചമ്മലില്ലല്ലോ, നമുക്ക് സുഖമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
2: ചമ്മലില്ല, അത് കോളേജിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്.
1: അതാണ് ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ.
2: അതാണ് സരസ്വതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ഇത്. അവിടെ നിന്ന് ഞാൻ കരുണാസായിൽ വന്നപ്പോഴും ഇവിടെ എന്നെ എല്ലാത്തിലും പിടിച്ചിടും.
1: ഇവിടെയും
2: സൈക്ക് ഫെസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ സൈക്ക് ഫെസ്റ്റിനൊക്കെ ഇടയ്ക്ക് വരണം. നല്ല ഫെസ്റ്റ് ഒക്കെയാണ് ഇവിടെ.
0: ഇടയ്ക്കൊരു സ്പേസ് തന്നാലല്ലേ പറ്റും. നിങ്ങൾ രണ്ടാളും നമുക്കൊരു സ്പേസ് തരുന്നില്ല. ഞാൻ പിന്നെ
1: സാറേ നമുക്ക് ഇതൊക്കെ നമുക്കൊരു സന്തോഷത്തെ സാറേ. നമ്മളെ കൊച്ചുമക്കളെ പോലെയുള്ള കുട്ടികൾ വന്നിരിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവർ ഇങ്ങനെ ആ പഠിത്തത്തിൽ അവരൊരു മേൽക്കൈ നേടി ഇങ്ങനെ വരണു എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇങ്ങനെയെങ്കിലും അഭിനന്ദിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തോ സാറേ നമുക്കൊരു
0: തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ തപ്പി പിടിച്ചോണ്ട് വരുന്നേ. എന്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കും എവിടുന്ന് ഓരോ ബുധനാഴ്ച ആരെയൊക്കെ ഒപ്പിച്ചോണ്ട് വരണം എന്ന് ചോദിക്കും.
1: അതുകൊണ്ട് വളരെ സന്തോഷം മോളെ ഈ ഇന്നത്തെ ഇന്ന് ഞാൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഈ പച്ചപ്പരന്തത്തെ എന്നുള്ള പാട്ടാണ്. അത് മോൾക്കും മോളുടെ കുടുംബത്തിനും പിന്നെ അധികം കാരണം കൂടെ ഇരിക്കും.
2: എന്തായാലും
1: ലേഖ ടീച്ചറെ അതിന്റെ അന്വേഷണം അറിയിച്ചേക്കണം. ടീച്ചറെ അന്വേഷിക്കാതിരുന്നാ മോശമല്ലേ?
2: ഉറപ്പായിട്ടും ടീച്ചർ അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
0: ഈ പച്ചപ്പനന്തത്തെ എന്ന പാട്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് നോട്ടം എന്ന സിനിമയിലെ പാട്ടാണ്. ഈ നോട്ടം എന്ന സിനിമയിലെ കഥ എഴുതിയത് എന്റെ ഒരു സുഹൃത്താണ്, സലിൻ മാങ്കുഴിയാണ്. അപ്പൊ അങ്ങനെ ആ സിനിമയോട് എനിക്ക് വലിയൊരു അടുപ്പമുണ്ട്.
1: ഈ പാട്ടിനും ഒരു പ്രത്യേകതയുണ്ട് സാറേ. ഈ പച്ചപ്പനന്തത്തെ ആദ്യം പാടിയത് ഈ മച്ചാടുദാസന്റെയാണ്.
0: അതെ അതെ, പൊൻകുന്നം ദാമോദരന്റെ രചന.
1: അത് മച്ചാടുദാസന്റെ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പാടിയപ്പോ അന്ന് കേൾക്കാൻ ആരുമില്ല, ലാസ്റ്റം പാടിയപ്പോ ഇതാ ജനങ്ങൾ മൊത്തം ഏറ്റുപാടുന്നു.
0: അതെ അതെ അതെ. അല്ല എന്നാലും ഓരോ കാലഘട്ടമല്ലേ.
1: അതെ,
0: ഇതിന്റെ രചന പിന്നെ ശരിക്കും പൊൻകുന്നം ദാമോദരന്റേതാണ്.
1: അതെ,
0: വളരെ പഴയ നല്ല ഒന്നാം തരം പാട്ടല്ലേ.
1: ഇത് സംഗീതം ചെയ്തിരിക്കുന്നത്
0: എം ജയചന്ദ്രനാണ്. പിന്നെ സുജാത മോഹനും ഇത് പാടിയിട്ടുണ്ട്. മെയിൽ ഫീമെയിൽ വേർഷൻ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ യേശുദാസ് പാടിയ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ. അപ്പൊ അത്രയും ഒരു പാട്ടിനെ കുറിച്ച് പറയാൻ കഴിയുക, എന്റെ ഒരു സുഹൃത്തിനെ ഈ സമയത്ത് ഓർക്കാൻ കഴിയുക. നോട്ടം എന്ന സിനിമയുടെ കഥ തിരക്കഥ സലിൻ മാങ്കുഴിയാണ്. അപ്പൊ എല്ലാം കൊണ്ടും വളരെ സന്തോഷം. അതിനകത്ത് നെടുപടി അസാധാരണമായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായൊരു സിനിമയാണത്. അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷം. അപ്പോ അഭിരാമിയോട് ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട് പോകാം.
1: മോളെ നമസ്കാരം. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കേട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് പോവാം.
2: വളരെ നന്ദി, ഉറപ്പായിട്ടും പാട്ട് കേൾക്കാം നമുക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായി, അതിഥി എന്ന് തന്നെ പറയാൻ പറ്റില്ല, വളരെ പ്രിയങ്കരിയായി നമ്മളോടൊപ്പം ഉള്ളത് സരസ്വതി കോളേജിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ ഒന്നാം റാങ്കോടെ പാസ്സായ അഭിരാമിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വിളിക്കുന്ന ഓരോരുത്തരും വളരെ വാത്സല്യത്തോടു കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, അത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും വളരെ സന്തോഷമുണ്ട്. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ കണ്ണമ്പള്ളിയിൽ നിന്ന് ഗിരിജയാണേ.
0: എന്താ സന്തോഷം, കൊറേ നാളായി ശബ്ദമൊക്കെ കേട്ടിട്ട്.
1: അതല്ലേ, ഇടയ്ക്ക് സാറ് ബുധനാഴ്ച ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ വിളിച്ചത്. കുറച്ച് ദിവസമായി സാറിൻ്റെ കൂടെ സംസാരിച്ചിട്ട്. പിന്നെ ഇടയ്ക്ക് ടീച്ചറിന്റെ കൂടെ സംസാരിക്കും.
0: ടീച്ചറിന്റെ അടുത്ത് എല്ലാരും സംസാരിക്കൂ. ആളുകൾ പറയാം, നമ്മളാരപ്പാ, നമ്മളെ ആരും വിളിക്കേ ഇല്ല. പിന്നെ നമ്മള് പറയണം വിളിക്കേ വിളിക്കേ എന്നൊക്കെ നമ്മള് പറയണം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിരാമിയാണ്. അപ്പൊ അഭിരാമിയോട് സംസാരിക്കാവോ?
1: ഹലോ, നമ്മളെ അഭിരാമി.
2: ഹലോ, നമസ്കാരം മാഡം.
1: ഞാൻ അവിടെ എല്ലാരും ഗിരിജാമ്മന്നാണ് വിളിക്കുന്നത്. ഞാൻ അവിടെ സ്ഥിരം ശ്രോതാവാണ്.
2: ഞാൻ ഗിരിജാമ്മന്ന് വിളിക്കാം.
1: ആ ശരി, ഓക്കെ, അത് തന്നെ എനിക്കിഷ്ടം.
2: ഗിരിജാമ്മ പറയൂ.
1: ആ, അവിടെ ഞാൻ രണ്ടു വർഷം ഉണ്ടായിരുന്നു. കൂടുതൽ അവിടെ ആയിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലെ പാട്ട് വിളിക്കും, അവിടെ ഉള്ളപ്പം പാട്ടൊക്കെ പാടും.
2: പാട്ട് പാടും.
1: ആ, വലിയതൊന്നും ഇല്ല, പാടാം. എന്റെ മോളെ വിശേഷം പറ. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ഞാനും.
1: ഊണൊക്കെ കഴിഞ്ഞല്ല?
2: ഊണൊക്കെ കഴിഞ്ഞു, സന്തോഷായിട്ടിരിക്കുന്നു. ഇനി എം എസ് സി സൈക്കോളജി.
1: ഞാൻ പറയണ കേട്ടോണ്ടിരിക്കുക തന്നെയായിരുന്നു.
2: പിന്നെ നല്ല സംസാരിക്കുമ്പോ ഒരു സന്തോഷം.
1: നെട്ടയോ താമസിക്കുന്ന? ഇവിടെ
2: താമസിക്കുന്ന നെട്ടേ, നെട്ടേ വട്ടിയൂർക്കാവ്. നെട്ടേ
1: അറിയാം, വട്ടിയൂർക്കാവ് പ്ലാവോട് അങ്ങനെ സ്ഥലമൊക്കെ
2: അറിയാം.
1: പിന്നെ വേറെ
2: വേറെ
1: മഴയൊക്കെ ഉണ്ടോ ഇവിടെ?
2: ഇവിടെ ഇപ്പൊ മഴയില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: ഇവിടെ വിശേഷം, ഇവിടെ മഴയൊക്കെ ഉണ്ട്. പിന്നെ പാട്ടൊക്കെ എപ്പോഴും
2: പാടിക്കൊണ്ടിരിക്കും.
1: കരുണാസായി ഇപ്പൊ റേഡിയോ ദിനത്തിന് വന്നിരുന്നു. പിന്നെ ഇനി അടുത്ത റേഡിയോ ദിനത്തിന് ഉണ്ടെങ്കി വരാൻ പറ്റണതാണെങ്കി വരും, ഉണ്ടെങ്കി വരും.
2: അതിനു മുന്നേ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ബാ, നമ്മളൊക്കെ കാണാം.
1: അവിടെ കാണുമോ? അവിടെ ഇങ്ങനെ അവിടെ തന്നെ വർക്ക് ചെയ്യാൻ വരുമോ? ഇനി അടുത്ത കുറച്ചുകൂടെ പഠിക്കാനുണ്ടല്ലേ.
2: കുറച്ചും കൂടെ പഠിച്ചിട്ടൊക്കെ സാർ ഇവിടെ എടുക്കുള്ളൂ.
1: അറിയാം, അവിടെ വരുന്ന കുട്ടി, അവിടെ വരുന്നവരൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടേ പഠിക്കാനൊക്കെ അങ്ങോട്ട് പോവുമല്ലോ.
2: ഇപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ ഇവിടെ ചെയ്യുന്നു. ഞാൻ
1: കണ്ടിട്ടുണ്ടായിരുന്നവിടെ.
2: ഞാനൊരു 3 വർഷമായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും.
1: ഫെസ്റ്റൊക്കെ
2: വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാണും.
1: പിന്നെ
2: പിന്നെ പറയൂ, എന്തൊക്കെയുണ്ട്?
1: രണ്ട് ആൺമക്കളാണ്, അവരെല്ലാം കല്യാണം കഴിഞ്ഞ്. അവർക്കൊക്കെ ഈ രണ്ട് പെൺമക്കളാണ്, കൊച്ചുമക്കള്, 4 പെൺമക്കള്. ആ, മൂത്ത മോന്റെ കുട്ടി എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, രണ്ടാമത്തത് 10ാം ക്ലാസ്. ഇളയ മകൻ്റെത് 6 വയസ്സായ, മൂത്ത മോക്ക് 6 വയസ്സ്, ഇളയ മോക്ക് 4 വയസ്സ്. അവരൊക്കെ വേറെ താമസിക്കുന്നു.
2: അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷത്തൊക്കെ പോകുന്നു.
1: ആ, ഞാൻ ഇപ്പൊ ഇവിടെ കണ്ണമ്പള്ളിയിലാണ് നിൽക്കുന്നത്. കണ്ണമ്പള്ളിയിലാണ് എന്റെ വീട്ടില് നിൽക്കുന്നത്. ആ, അവിടെ എളുപ്പമാണ്, കണ്ണമ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് വരാൻ എളുപ്പമാണ്. കെട്ടുടാ കൃഷ്ണൻകുട്ടി സാറ് എല്ലാം ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. വലിയ കൊച്ചി കൃഷ്ണൻകുട്ടി സാറും
2: എല്ലാം സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം.
1: ആ, ഇറങ്ങാം,
2: കാണാം
1: മോളെ, ഇറങ്ങാം, ഇറങ്ങാം.
2: പിന്നെ രണ്ടുപേര് പാട്ട് പാടിത്തരാന്ന് പറഞ്ഞ്.
1: ആ, ഞാൻ തൂവാന തുമ്പിയുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മേഘം പൂത്തു തുടങ്ങി എന്നുള്ള പാട്ട്.
2: പാട്ട് പാടിത്താ.

0: താളം.
1: അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും, നല്ല ശബ്ദമൊക്കെ ആണ്.
0: പക്ഷെ
1: കൊള്ളാം, നന്നായിട്ട് പാടി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ആരെങ്കിലും ഒക്കെ പാട്ട് പാടി തരുന്നത്.
0: എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, കേൾക്കാനും ഇഷ്ടമാണ്.
2: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: വിളിക്കാറുണ്ടല്ലേ? വിളിക്കാറുണ്ട്. പിന്നെ ഈ പാട്ട് അഭിരാമി നോക്കും സാറിനും, പിന്നെ കരുണാസായി റേഡിയോ ആക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്.
2: അതിഗംഭീരമായ സിനിമയാണ് തൂവാനത്തുമ്പികൾ. പി പത്മരാജന്റെ ഉദകപ്പോളകൾ എന്ന നോവലിനെ ആസ്പദമാക്കി പി പത്മരാജൻ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് തൂവാനത്തുമ്പികൾ എന്ന് പറയുന്നത്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചനയാണ് ഈ പാട്ട്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതമാണ്. പിന്നെ ഗംഭീരമായിട്ട് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് മേഘം പൂത്തു തുടങ്ങിയെന്ന് പറയുന്ന പാട്ട്. സവിശേഷമായ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാവോ? അഭിരാമിയോട് ഒരിക്കൽ കൂടെ നമസ്കാരം പറയാം. നമുക്ക് പാട്ടിലേക്ക്
1: ഓക്കെ ഗിരിജാമേ, നമുക്ക് കാണാം.
0: എല്ലാ കുട്ടികൾക്കും അവിടെ വരണില്ലേ, ഇന്റർഷിപ്പിന് വരുന്ന കുട്ടികൾക്കെല്ലാം അവിടെ വന്നിട്ട് സംസാരിക്കും,
1: അറിയാം, നല്ല പരിചയമുണ്ട് ഇവിടെ പേര്. എന്തോ
0: ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നണ, പക്ഷെ എനിക്ക് പേര് പറഞ്ഞപ്പോ ഓർമ്മിക്കണില്ല.
1: കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഇനിയും കാണാം.
0: ശരി ശരി, ഓക്കെ,
1: നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി, ഓക്കെ മാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് സ്റ്റുഡിയോയിൽ അതിഥിയായിട്ടുള്ളത് വിദ്യാർത്ഥിനിയായ അഭിരാമിയാണ്. മനഃശാസ്ത്രം ഐച്ഛിക വിഷയമായി എടുത്ത് ഒന്നാം റാങ്കിൽ പാസ്സായ അഭിരാമി നമ്മളോടൊപ്പം സംസാരിക്കുമ്പോൾ അതൊരു അഭിമാനമാണ്, സന്തോഷമാണ്. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: നല്ല നല്ല നമസ്കാരം. പ്രത്യേക പോക്കുവയിലേക്ക് സ്വാഗതം.
1: അവിടെ പരിചയപ്പെടുത്തിയ അഭിരാമിക്ക് നമസ്കാരം പറയുന്നു.
2: നമസ്കാരം, നമസ്കാരം.
0: അഭിരാമിയോട് സംസാരിക്കാൻ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട്.
1: ഹലോ, ഞാൻ കൊല്ലത്ത് അഭിരാമി വിളിക്കുന്നത്.
2: കൊല്ലത്തുനിന്നാണ്.
1: അഭിരാമി സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിട്ടിരിക്കുന്നു, നല്ലതായിട്ട് പോകുന്നു.
1: നിങ്ങളെ പോലുള്ള സൈക്കോളജി കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നിങ്ങൾ, ഞാൻ വീണ്ടും വീണ്ടും നമസ്കാരം പറയുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
2: നമ്മള് പണ്ടൊന്നും ഈ സൈക്കോളജിയെ പറ്റി അങ്ങനെ കേൾക്കാറില്ലല്ലേ.
1: പണ്ട് ഉണ്ടെങ്കിലും അങ്ങനെ അത്രയും ഇതില്ല. ഇപ്പൊ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഈ കരുണാസായി നിന്ന് ഇങ്ങനെ എടുത്ത് ഏടുകൾ കൊണ്ടുവരുന്നില്ലേ. വളരെ വളരെ സന്തോഷം സാറ്, വളരെ സന്തോഷകരമായ സാറിന്റെ വോയിസ് ആണെങ്കിൽ വളരെ മനോഹരം.
0: താങ്ക് യു, താങ്ക് യു.
2: സാറിന്റെ ഹലോ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉണർവല്ലേ.
1: പിന്നെ തീർച്ചയായും സാറ് എല്ലാം തപ്പിത്തിറക്കിക്കൊണ്ട് വരുന്നില്ലേ. അതിന് തന്നെ ഞാനൊരു ഗിഫ്റ്റ് തരുന്നു.
0: അത് വേണ്ടേ നമുക്ക്, ഈ എന്താണ് മറ്റ് ഇതുപോലെയൊക്കെ അത് സാധാരണമായ കാര്യങ്ങൾ പോരല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പുതിയതും പഴയതുമായ കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കണം. അടുക്കളയൊക്കെ പുത്തൻ അടുക്കള, അടുക്കള എന്ന പരിപാടിയൊക്കെ പുതുപുത്തൻ അടുക്കളയൊക്കെ ആയിട്ട് വരികയാണ്.
1: അല്ല, ഈ അടുക്കള എന്ന് പറയുമ്പോ അടുക്കളയിൽ നിന്ന് കേൾക്കുമ്പോ പല പല വിഷയത്തെ പറ്റി പണ്ടത്തെ കാര്യങ്ങളും വീര വനിതകളും വീര യവാന്മാർ ഇങ്ങനെ ഒരുപാട് പേരുടെ കഥകളായിരിക്കും അടുക്കളയിൽ അവതരിപ്പിക്കുന്നേ.
0: അതെ അതെ,
1: അടുക്കളയിൽ കൂടെ വരുമ്പോഴും നമ്മൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണമെന്നാണല്ലോ പറയുന്നേ.
0: തീർച്ചയായിട്ടും പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? എന്തെങ്കിലും അടുക്കള നടത്തുന്ന ഞാനായതുകൊണ്ടാ ചോദിക്കുന്നത്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? അടുക്കള പൊളിച്ചു കളയണം.
1: മാറ്റം എന്ന് പറഞ്ഞാൽ ഇല്ല, പൊളിച്ചൊന്നും കളയണ്ട. വളരെ നമ്മള് ഗായത്രി ദേവി സാർ ഇങ്ങോട്ട്, അല്ല മാഡം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അടുക്കള പൊളിച്ച് അടുക്കുന്ന രീതിയിൽ പല പല കാര്യങ്ങളും മറ്റേ മമ്മയുടെ മാധവകുട്ടി ഇങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞു ഞങ്ങളെ രസകരമായി ഞങ്ങളെ അതിനോട് ലയിപ്പിച്ചു കൊണ്ടുപോകുന്നില്ലേ.
0: പിന്നെ പിന്നെ പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഒരു പൊളിപ്പം വേണ്ടല്ലോ, പൊളിച്ച മാറ്റിയോ പൊളിച്ച് നിർമ്മിക്കോ ഒന്നും വേണ്ട, ഇങ്ങനെ പോയാൽ മതിയല്ലോ അല്ലേ.
2: പൊളിച്ച അടുക്കള തന്നെ അങ്ങ് മാറി പോവല്ലേ.
1: പിന്നെ അമ്മക്ക് ഇപ്പൊ ഈ സിറ്റുവേഷൻ, ഈ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോട്ടെ. പിന്നെ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്.
2: ഹാപ്പി ബർത്ത്ഡേ.
1: താങ്ക് യു.
0: അങ്ങനെ പറഞ്ഞാ പോരാ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞാലേ പറ്റൂ.
1: ടീച്ചറിനും പിന്നെ മോക്കും, പിന്നെ ഞാൻ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ. പിന്നെ ഞങ്ങൾ പിന്നെ മൂന്ന് പേരെയും കൂടെ പറഞ്ഞോട്ടോ. പിന്നെ ഒരു ആനന്ദവല്യ ഫ്രണ്ട് കൊല്ലത്തെ, പിന്നെ ഒരു ചന്ദ്രിക ചേച്ചി, പിന്നെ നമ്മുടെ സതിച്ച ചേച്ചി ഉഷ ശിവൻ, ഞങ്ങൾ എന്റെ ചേച്ചി മഴുവങ്കോട്ട് ശാന്ത ചേച്ചി, പിന്നെ മഴുവങ്കോട്ടുള്ള മാധവൻ പുള്ള
0: ചേട്ടനെ.
1: പിന്നെ നമ്മുടെ വയോജനങ്ങൾ അവിടെ ഉണ്ടല്ലോ അവർക്കും, പിന്നെ ഈ കരുണാസായിലെ എല്ലാ പിന്നെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ഇപ്പം പാട്ട് സെലക്ട് ചെയ്ത പേരെനിക്ക് അറിയത്തില്ല എങ്കിലും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ

0: പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നത്.
1: അവിടെ ഇരുന്ന് പാട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരുന്ന ആളിന്റെ പേര് നന്ദകുമാർ എന്നാണ്.
0: ഇപ്പത്തെ പാട്ട് പറഞ്ഞില്ലേ സ്നേഹം, ഈ സ്നേഹമാണ്, ഈ കരുണാസായിലുള്ള സ്നേഹമാണ് ഞാൻ കൊല്ലത്തു നിന്ന് വിളിക്കാനുള്ളത്. വെള്ളനാട്ട് എന്റെ ചേച്ചി താമസിക്കുമ്പോഴും സ്നേഹം കൊണ്ട് എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല, അത് അങ്ങനെ തന്നെ സ്നേഹിച്ചു പോട്ടെ.
1: തീർച്ചയായിട്ടും. ഏത് പാട്ടാ ഒന്നുകൂടെ പറയാ, ഏത് പാട്ടാ?
0: അമ്പലമില്ലാതെ ആശ്രയിൽ ബാജും ഓങ്കാരം
1: ഒരു പ്രത്യേക പാട്ടാണ്.
0: ആ അതുകൊണ്ട് സാറിനും പിന്നെ അധ്യാപിക്കും നമ്മളെ ലേദ ടീച്ചറിനും അവിടെ സ്റ്റുഡിയോയിലുള്ളവർക്കും പിന്നെ നമ്മുടെ അവിടെ കേട്ടോണ്ടിരിക്കുന്നവർക്കും വിളിച്ചാൽ കിട്ടാത്തവർക്കും എല്ലാവർക്കും വേണ്ടി.
1: ഈ പാട്ട്, ഈ പാട്ടുള്ള സിനിമ വളരെ വലിയ പ്രത്യേകതയുള്ള സിനിമയാണ്. അറിയോ,
0: പാദമുദ്ര.
1: പിന്നെ മോഹൻലാല് ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെ അഭിനയിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തന്ന ഒരു സിനിമയാണ്. പിന്നെ അധികം പാട്ടുകൾ എഴുതാത്ത ഒരാളാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ഹരി കുടപ്പനക്കുന്നാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. അതെ അതെ അതെ. അപ്പൊ ഈ ഹരി കുടപ്പനക്കുന്ന് എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ അധികം ആൾക്കാരെങ്ങനെ ശ്രദ്ധിക്കില്ല, കാരണം അദ്ദേഹം വളരെ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ.
0: പക്ഷെ എനിക്ക് അറിയത്തില്ലെങ്കിലും ഓങ്കാരം മുറിച്ച് ഓച്ചിറയിൽ മഹാദേവനെ നമ്മൾ അറിയുമല്ലോ, അദ്ദേഹത്തിന്റെ വണങ്ങാത്തോ.
1: അതെ അതെ അതെ. പിന്നെ വിദ്യാധരൻ മാസ്റ്ററുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, പോരെ കൂടുതൽ എന്തിന്?
0: തകർപ്പം പാട്ട്
1: പാട്ട്. സിനിമ അതിനേക്കാൾ ഗംഭീരാണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഡെഡിക്കേഷൻ പറഞ്ഞെങ്കിലും ഞാനും അഭിരാമിയും കൂടെ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന താങ്കൾക്ക് തന്നെയാണ്.
0: അപ്പൊ
1: ഹൃദയപൂർവം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഈ പാട്ട് ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് തരികയാ സ്വീകരിച്ചാലും. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
2: പാട്ടിലേക്ക് പോവാം, ഇനിയും വിളിക്കണം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ആശ്ചര്യപ്പെടുകയാണ് എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോകുന്നത്. നമ്മുടെ മുമ്പിലൂടെ കാലം ഒരു പ്രവാഹമായി ഒഴുകുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നും ആ കാലത്തിന്റെ പ്രവാഹത്തിന് അല്പം വേഗം കൂടുതലാണ് എന്ന്. ഒരു തിങ്കളിൽ നിന്ന് അടുത്ത തിങ്കളിലേക്ക് എത്താൻ, ഒരു ബുധനിൽ നിന്ന് അടുത്ത ബുധനിലേക്ക് എത്താൻ അല്പം പോലും ദൂരമില്ല എന്ന് തോന്നിപ്പോകുന്നു. നോക്കിയിരിക്കെ പണ്ടെങ്ങാണ്ടോ പഠിച്ച ഒരു പാട്ടാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. കാണക്കാണ വയസ്സാവുന്നു മക്കൾക്കെല്ലാം, എന്നാൽ അമ്മേ കാണക്കാണ വയസ്സാവുകയാണ്. എത്ര പെട്ടെന്നാണ് ഇത്രത്തോളം പോകുന്നത് എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഈ സ്റ്റുഡിയോയിലിരുന്നത് ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു എന്ന് പറയുന്നത് പോലെ, പക്ഷെ ഇതേ കഴിഞ്ഞു അടുത്ത ബുധനായി ഓരോന്നോരോന്നിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ജീവിതം അങ്ങനെയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ആഹ്ലാദങ്ങളും എല്ലാം ചേർന്നൊഴുകുന്ന ഒരു പുഴയാണ് എപ്പോഴും ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ജീവിതത്തിന് എന്തെങ്കിലും പ്രത്യേകമായ ഇന്നത് വരാനിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് അങ്ങനെയൊന്നുമില്ല. എല്ലാം ചേർന്നതാണ് ജീവിതം. അതുകൊണ്ട് പലപ്പോഴും ഈ കരുണാസായി റേഡിയോയിൽ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ജീവിതം ഒരു പുഴയാണ്. അതിൽ പൊന്തിക്കിടക്കുന്നതുണ്ട്, ഉൾപ്രവാഹങ്ങളുണ്ട്, മീതെ ഒഴുകുന്ന ജലപ്രവാഹങ്ങളും എല്ലാം ചേർന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അതിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ശ്രോതാക്കളോട് നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം കാണാതെ ശബ്ദം കൊണ്ട് മാത്രം സ്നേഹിക്കാൻ കഴിയുക, അതൊരു വലിയ കാര്യമാണ്. എവിടെയോ ഇരിക്കുന്ന സുധാമ, മറ്റെവിടെയോ ഇരിക്കുന്ന നിർമ്മല ചേച്ചി, അവർ തമ്മിൽ കണ്ടിട്ടേയില്ല. പക്ഷേ അവർ തമ്മിൽ കേൾക്കുന്നു, റേഡിയോയിലൂടെ കേൾക്കുന്നു, റേഡിയോ അവർക്ക് ഒരു ഉപാധിയാവുന്നു, അവർ പരസ്പരം സ്നേഹിക്കുന്നു. എത്ര ഹൃദ്യമായ ഒരു കാര്യമാണ് ഇത് അല്ലേ. മകളുടെ പ്രായമുള്ള ഒരാൾ ഇന്നിവിടെ സ്റ്റുഡിയോയിലിരിക്കുന്നു, എല്ലാവരും വാത്സല്യത്തോടെ സംസാരിക്കുന്നു, കാണാൻ വരാമെന്ന് പറയുന്നു, കാണാൻ വന്നില്ലെങ്കിൽ എന്ത്? ഈ കേൾവി തന്നെ ഏറ്റവും സമ്മോഹനതയുള്ള ഒരു സുമുഹൂർത്തമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അഭിരാമിയാണ്. അഭിമാനത്തോടെ മനഃശാസ്ത്രത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ജീവിതത്തെ ആഹ്ലാദത്തോടെ കാണുന്ന അഭിരാമിയാണ് ഇന്ന് പ്രത്യേക അതിഥിയായി നമ്മളോടൊപ്പമുള്ളത്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം സാറേ.
0: നല്ല നല്ല നമസ്കാരം. ഞാൻ വിചാരിച്ച എന്നെ മറന്നു. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബന്ധുക്കളെ പോലെ സുഹൃത്തുക്കളായി ഇത്രയും അടുത്ത് സംസാരിച്ച് ഒക്കെ വന്നിട്ട് രണ്ടു മൂന്ന് വട്ടം കാണാതിരുന്നാൽ, വിളിക്കാതിരുന്നാൽ, ശബ്ദം കേൾക്കാതിരുന്നാൽ വിചാരിച്ചു പോകും മറന്നു എന്ന്. പക്ഷെ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഭിരാമിയാണ്. അഭിമാനത്തോടെ അഭിരാമിയോട് സംസാരിക്കാം.
1: സാറിനോട് പറയാനുള്ളതേ,
0: പിന്നെന്താ
1: ഈ ഫോണിലൂടെ എങ്കിലും ഞങ്ങൾ ഇതുപോലെ വരുന്ന ശരിവശ്രീ ഗസ്റ്റുമായിട്ടൊക്കെ സംസാരിക്കാൻ, ഫോണിലൂടെ സംസാരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തരുന്ന സാറിനും കരുണാസായി റേഡിയോയ്ക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്.
0: നമ്മളൊരു സംഭവമാണ്.
1: അതെ അതെ. അല്ലാതെ നമുക്ക് ഇപ്പോ എന്താ പറയാ, നമുക്ക് ഫോണിലൂടെ എങ്കിലും ഈ ഇവരെ പോലെ കൃഷി ഓഫീസിൽ ഒരു സാർ വന്നിരുന്നു, അങ്ങനെ ഒത്തിരി ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്ന കരുണാസായി റേഡിയോ,
0: തീർച്ചയായിട്ടും സന്തോഷം. ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ, ഇപ്പൊ നമ്മളെപ്പോഴും മിക്കവാറും എന്താണ് മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നത് പ്രശസ്തരെ മാത്രം അന്വേഷിച്ചു പോകുന്ന ഒരു രീതി. കരുണാസായി റേഡിയോ അങ്ങനെ ചിന്തിക്കുന്നില്ല. പ്രഗത്ഭരും സാധാരണക്കാരും, അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും സ്റ്റുഡിയോയില് വരാൻ സംസാരിക്കാം അല്ലേ. അപ്പൊ ഇനി അഭിരാമിയോട് സംസാരിക്കാം.
2: നമസ്കാരം സാറേ.
1: നമസ്കാരം മോളെ.
2: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഇപ്പം മോളാണ്, ഞാന് എന്റെ വൈഫ് മരിച്ചതാണ്, ഞാൻ എന്റെ മോളുടെ കൂടെയാണ് നിൽക്കുന്നത്. മോള് സ്കൂളിലെ ടീച്ചറാണ്.
2: ടീച്ചറാണ്.
1: ആ, ഫുഡ് കഴിച്ചു. ഞങ്ങളൊരു എനിക്ക് രണ്ട് മക്കളാണ്. ഒരാള് ടീച്ചർ, അർദ്ധ സർക്കാർ സ്കൂളിലെ ടീച്ചറാണ്. ഒരാള് നെടുമങ്ങാട് ആശുപത്രിയിലെ നേഴ്സ്
2: ആണ്. രണ്ടുപേരും വളരെ നല്ല ജോലിയാണ് ചെയ്യുന്നത്.
0: പിന്നെ സേവനാധിഷ്ഠിതമായ ജോലി ചെയ്യുന്നവരല്ലേ. ഒരാൾ നഴ്സായിരിക്കുക, ഒരാൾ ടീച്ചറായിരിക്കുക. ഇത് കൂടുതൽ എന്ത് വേണം അഭിമാനിക്കാൻ?
1: അങ്ങനെ പോകുന്നു മോളെ. ഇങ്ങനെ ജോലിക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല. വീട്ടിലെ റെസ്റ്റാണ് ഇപ്പൊ.
2: ഒരു പാട്ടൊക്കെ പാടിത്തരുമോ?
1: പാട്ടൊന്നും പാടുന്നു മോളെ. എല്ലാരും നല്ലപോലെ പാട്ടൊക്കെ കേട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്. ഞാനൊരു പാട്ട് പാടിയ ആളുകള്
0: ഇത് ന്യായമായ കാര്യം. നമ്മൾ രണ്ടുപേരും പാട്ട് പാടാനേ പാടില്ല. അതൊക്കെ ഈ ലേഖ ടീച്ചർക്കൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അഭിരാമി മനോഹരമായി ആദ്യം പാടി കേട്ടോ, തുടക്കം മുതലേ ഇത് കേട്ടോ, നന്നായിട്ട് പാടി. കണ്ണാൻ തുമ്പി പോരാമോ ഒക്കെ എന്താണെന്ന്
1: തോന്നുന്നു,
0: ആയിരം കണ്ണുമായി ഒക്കെ പാടി.
1: അതെ അതെ, അതുപോലെ ഞാനിത് നമ്മളെ നമ്മളെ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ വേറൊരു കുടുംബത്തിന്റെ സുഹൃത്തിന്റെയും കുടുംബത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്.
2: അപ്പൊ
1: അവര് താമസിക്കുന്നത് പിന്നെ പേരുപ്പെട്ട പഴയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ എന്നാ റേഡിയോയുടെ കാര്യം ഒക്കെ പറഞ്ഞു, അവനെ കൊണ്ട് പുതിയ റേഡിയോ ഒക്കെ വാങ്ങിച്ചു
2: വാങ്ങിപ്പിച്ചു.
1: അപ്പൊ മേഡം നമ്മളെ അതെ അവർക്ക് അവനെ എല്ലാ ദിവസവും വിളിക്കാൻ പറ്റില്ല, കാരണം അവനെ ഈ കോണ്ടാക്ട് ബേസിലും കണ്ട് വണ്ടി ഓടിക്കാൻ പോകുന്നു. അപ്പൊ ശനിയാഴ്ച ഉച്ച വരെയും പോകണം, അത് ശനി ഞായറും വീട്ടിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ വിളിക്കാനുള്ള സൗകര്യം കിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് വിളിക്കണം, പുള്ളി സംസാരിക്കണം എന്റെ കൂടെ എനിക്ക് വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച മേഡത്തിന് വിളിച്ചിരുന്നു, പക്ഷെ മേഡത്തിന് വിളിച്ചപ്പോ നമ്മള് അവൻ പറഞ്ഞ പാട്ട്
2: കിട്ടിയില്ലായിരുന്നു.
1: അത് അന്ന് പറഞ്ഞു ഇതിപ്പം കാതോട് കാതോരം സിനിമയിലെ നീ ഞാൻ സത്യസംഗീതം എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അതാണ് അവൻ പറഞ്ഞിരിക്കുന്നത്.
0: അന്ന് ഏതാ ചോദിച്ചിരുന്നേ?
1: അന്ന് ഞാൻ പാട്ട് ചോദിക്കാൻ പറ്റില്ല, പെട്ടെന്ന് താമസം കിട്ടിക്കാൻ പറഞ്ഞ ഇവിടുന്ന് പേടിയെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പാട്ട് വെച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മതി വെച്ചേക്കാൻ പറഞ്ഞു, അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ അവന് വേണ്ടിയിട്ടാണ്, അവന്റെ പേര് സംഘമെന്നാണ്, അവന്റെ ഭാര്യയുടെ പേര് ലാലി, മോള് അലീന. ഇവർക്ക് വേണ്ടിയിട്ടാണ്
0: ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നത്.
1: പുതിയ
0: റേഡിയോയിൽ ഈ പാട്ട് കേൾക്കട്ടെ.
1: ആ പുതിയ റേഡിയോ കുറെ നന്നായി സാറേ മതി. നമ്മൾ അന്ന് ഞാൻ ഫസ്റ്റ് കർണാടകയിൽ വന്നില്ല, വന്നിരുന്നല്ലോ ഞാൻ ആ സമയത്ത്. ആ സമയത്ത് ആണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവൻ പോയി റേഡിയോ വാങ്ങിച്ചായിരുന്നു. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ സഹായിച്ചു റേഡിയോ
2: വാങ്ങിച്ചത് റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട്.
1: അതെ അതെ മോളെ, അത് തന്നെയാണ് ശരി, അതാണ് ശരി. എന്റെ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെയാണ് നമ്മളെ ഇങ്ങനെ കർണാടകങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കർണാടകയിൽ എപ്പോഴും കർണാടകയിൽ തന്നെ കേൾക്കുന്നേ അവര്. ടി വി ഒന്നും ഇല്ല അവർക്ക്, ടി വി ഒന്നും ഇല്ല.
0: ശരി, അപ്പൊ അവര് കേൾക്കട്ടെ, അവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. കാതോട് കാതോരം എന്ന ചിത്രത്തിലെ പാട്ടാണ് നീ എൻ സർഗ സംഗീതമേ എന്ന പാട്ട്. കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്
1: അല്ലേ?
0: ഒ എൻ വിയുടെ വരികളാണ്, അതിഗംഭീരാണ്. ഇതിനെ കുറിച്ചൊരു സ്പെഷ്യൽ പരിപാടി തന്നെ കരുണാസായി റേഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഔസേപ്പച്ചന്റെ സംഗീതമാണ്, മനോഹരമാണ്. ഈ കാതോട് കാതോരം എന്ന പേരിൽ തന്നെ കരുണാസായി റേഡിയോയിൽ മറ്റൊരു പരിപാടിയുണ്ട്. ആ പരിപാടി കിട്ടിയിരിക്കുന്ന പേര് തന്നെ കാതോട് കാതോരം എന്നാണ്. പിന്നെ ഇതിന്റെ ഒരു ഫീമെയിൽ വെർഷൻ പാടിയിട്ടുള്ളത് ലതിക എന്ന ഗായികയാണ്. വളരെ മനോഹരമായി പാടുകയും എന്നാൽ അധികം ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്ത ഒരു മഹാഗായികയാണ് ലതിക എന്ന് പറയുന്നത്.
1: അപ്പൊ
0: അവരെയൊക്കെ ഓർക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ സന്തോഷമുണ്ട്. അപ്പൊ സമയം ഒരുപാടായതുകൊണ്ട് അധികം വർത്തമാനത്തിലുള്ള

0: എത്താൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. അത് കേൾക്കുന്ന എല്ലാ കുട്ടികൾക്കും വലിയ പ്രചോദനമാകട്ടെ, ഇതുപോലെ റേഡിയോയിൽ അവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു അഭിരാമി. എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും കരുണാസായി റേഡിയോയുടെ പ്രത്യേക പോക്കുവെയിലിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്.
1: വളരെ നന്ദിയുണ്ട് സാർ, വന്നതിലും വിളിച്ചതിലും ഒക്കെ ഭയങ്കര സന്തോഷം. സംസാരിക്കാൻ പറ്റിയതിലും ശ്രോതാക്കളോട് സംസാരിച്ചതിലും ഒക്കെ ഭയങ്കര സന്തോഷം അറിയിക്കുന്നു. വളരെ നന്ദിയുണ്ട്.
0: അപ്പൊ ഇന്നത്തെ പോക്കുവയിൽ ഇവിടെ സമാപിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, അടുത്ത ബുധനാഴ്ച വരെ പ്രത്യേക പോക്കുവയിലിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എൽ ആർ മധുജൻ, ഒപ്പം അതിഥിയായി അഭിരാമി, പിന്നെ ഒപ്പം ഏറ്റവും പ്രധാനമായി സൗണ്ട് എഞ്ചിനീയറായി നന്ദകുമാർ. ഞങ്ങളുടെ മൂന്ന് പേരുടെയും നന്ദി നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: പണ്ടാണ് സാന്ധ്യമേഘങ്ങൾ പടിഞ്ഞാറൻ കാറ്റിലേറി പറന്നു പോകുന്ന കാഴ്ചകൾ നോക്കി നിൽക്കുന്നു. മേഘങ്ങൾക്ക് രൂപങ്ങളുണ്ടെന്ന് തോന്നുന്നത് അപ്പോഴാണ്. മാധവിയമ്മ പറയും, ദേ നോക്ക്, അതാണ് അത്രി, അതിനപ്പുറം അങ്കിരസ്, പിന്നെ പുലഹൻ. നിനക്കറിയോ, അവരിൽ നിന്ന് കുറച്ചു മാറി കിഴക്കോട്ട് നോക്കി നിൽക്കുന്നതാണ് വസിഷ്ഠൻ. ചില സന്ധ്യകളിൽ അങ്ങനെ 7 ഋഷികളെയും മേഘരൂപങ്ങളിൽ കാണാമത്രേ. അതിന് ഭാഗ്യം വേണമെന്ന് അമ്മമ്മ പറയും. ആളുകളെപ്പോലെ തോന്നിപ്പിക്കുന്ന രൂപങ്ങളിൽ മേഘങ്ങളെ കാണാമെന്നല്ലാതെ വ്യക്തമായി ഒരു ഋഷിയെയും മാനത്തിഥി ഇവരെ കണ്ടിട്ടില്ല തന്നെ. എന്നാലും മേഘങ്ങൾ രൂപമാർന്ന് ആകാശം നിറയുന്ന കാഴ്ച, ചിലപ്പോൾ സിംഹം പിന്നെ മാനായും മയിലായും മാറുന്ന കാഴ്ച, അതിൻ്റെ സമ്മോഹനത, മേഘത്തിൻ്റെ ചിറകിലേറി പറക്കാൻ തോന്നും ഇഷ്ടം. അത്രമേലിഷ്ടം ആ മേഘസഞ്ചയങ്ങൾ.

കാളിദാസമേഘമേ നിൽക്കുമോ, ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ, കൗമാരത്തിൻ്റെ കാൽപ്പനികതയിൽ കുറിച്ച വരികളാണ്. ഏതു മേഘം ആകാശത്തിൻ്റെ അപാരതയിലൂടെ അലഞ്ഞു നടന്നാലും അത് കാളിദാസമേഘമാണെന്ന തോന്നൽ. ദൂരെയെങ്ങോ ഇരിക്കുന്ന കാമുകിക്ക് ഒരു പ്രണയലേഖനം കൊണ്ടുകൊടുക്കണമെന്ന അപേക്ഷ. കാളിദാസമേഘമേ ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ? എത്ര പ്രണയ സന്ദേശങ്ങളുമായി എത്രയോ മേഘങ്ങൾ മാനം കടന്നു പോകുന്നു. എല്ലാം കാളിദാസമേഘങ്ങളാണെന്ന് കരുതാൻ തന്നെയാണ് ഇന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

ഭൂമിയുടെ പച്ചപ്പരവതാനിയിൽ ചവിട്ടി നിന്നുകൊണ്ട് മേലേക്ക് നോക്കുമ്പോൾ കാണുന്ന മേഘപ്പരപ്പുകളല്ല ആകാശത്തിൻ്റെ വിശാലതയിലൂടെ വിമാനമേറിപ്പോകുമ്പോൾ കാണാനാവുന്നത്. വളരെ വലിയ വെളുത്ത പുക പല രൂപമാർന്നു നിൽക്കുന്ന കാഴ്ച. വിമാനത്തിലേറി പറന്നു പോകുന്നത് ഇഷ്ടം തന്നെ. എന്നാലും അതിലിരുന്ന് താഴേക്ക് നോക്കി വെളുവെളുത്ത മേഘപടലങ്ങളെ കാണുന്നതിനേക്കാൾ കമനീയത ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് മേലേക്ക് നോക്കി മേഘപടലങ്ങളെ കാണുന്നത് തന്നെയാണ്. ആ കാഴ്ച ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: തെളിഞ്ഞ മാനമാണ് ഈറപ്രിയം. എന്നാൽ അതങ്ങനെ കാലങ്ങളോളം തെളിഞ്ഞു തന്നെ നിന്നാൽ ശരിയാവില്ല തന്നെ. വല്ലപ്പോഴും ഒന്ന് കറുക്കണം, കാർമേഘമാകണം, തണുത്ത് അലിഞ്ഞ് ആലിപ്പഴങ്ങളായി മഴയോടൊപ്പം ഭൂമിയെ നനയ്ക്കണം. കറുത്തോട്ടെ, തണുത്തോട്ടെ, ആലിപ്പഴമായും മഴയായും മാനം ചോർന്നു വീണോട്ടെ, പക്ഷേ ഇടി വേണ്ട, മിന്നലും വേണ്ട. എന്നും ഭയമാണവയെ. ഇടിയും മിന്നലുമില്ലാതെ ആകാശം ചോർന്ന് മഴയായി പൊഴിയുന്ന കാഴ്ച. മേഘങ്ങൾ അലിഞ്ഞു ചേരുകയാണ് മണ്ണിൽ, പുൽമേടുകളിൽ, പുഴകളിൽ മഴയായി മേഘങ്ങൾ അലിഞ്ഞു ചേരുകയാണ് ഇഷ്ടം. മേഘങ്ങൾ മഴയായി അലിയുന്ന സുഖദമായ സംഗീതം ഇഷ്ടം. അത്രമേലിഷ്ടം.

അംഗരാജ്യത്തിൽ ഒരു വ്യാഴവട്ടക്കാലം മഴ പെയ്തില്ലത്രേ. സസ്യലതാദികൾ കരിഞ്ഞുണങ്ങി. പക്ഷിമൃഗാദികൾ ദാഹനീരനായി അലഞ്ഞു. തെരുവോരങ്ങളിൽ പോലും മനുഷ്യർ വെള്ളം കിട്ടാതെ വീണു മരിച്ചു. കാതങ്ങൾ താണ്ടി കാളവണ്ടികളിൽ കൊണ്ടുവന്ന വെള്ളം കൊട്ടാരത്തിന് പോലും തികയാത്ത അവസ്ഥ വന്നു. അംഗരാജ്യത്തിൻ്റെ ആകാശവീഥികളിൽ വന്ധ്യമേഘങ്ങൾ മാത്രം കൂടുകെട്ടി. ഒരു കാർമേഘത്തുണ്ടിന് കുതിച്ച കാലം. ആകാശത്തിൻ്റെ അനന്തതയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഇറ്റുവീഴുമെന്ന് സ്വപ്നം കണ്ട കാലം. കിനാവുകളിൽ കാർമേഘങ്ങൾ ചാരുതയാർന്നു. വറുതിയുടെ വേനലുകളെ മറച്ചുകൊണ്ട് ഒരു നാൾ സ്നേഹത്തിൻ്റെ ഒരിറ്റുകണം അംഗരാജ്യത്തിൻ്റെ നെറുകയിൽ വീണു. മഴയുടെ കിളി വിലാസം, അംഗരാജ്യത്തെ അനുഗ്രഹിച്ച വാരിതങ്ങൾ, മേഘങ്ങളുടെ ആ പഴമ്പുരാണം ഇഷ്ടം.

വെള്ളം ദാനം ചെയ്യുന്നവയാണ് മേഘങ്ങൾ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ പര്യായങ്ങളോട് ദം ചേർത്താൽ മേഘത്തിന് പര്യായമായി എന്ന് പാഠം. വെള്ളത്തിൻ്റെ പര്യായങ്ങൾ മറന്നുപോയോ എന്ന് സംശയമുണ്ട്. ചിലതൊക്കെ ഓർമ്മയിലുണ്ട്. വാരി, ജലം, നീര്, സലിലം, അതൊക്കെ ഓർമ്മ വരുന്നുള്ളൂ. ദം ചേർത്താൽ വാരിദം, ജലദം, നീരദം എന്നൊക്കെയായി. എല്ലാം മേഘത്തിൻ്റെ പര്യായങ്ങൾ. എത്ര നല്ല വാക്കുകൾ! എല്ലാം ഇഷ്ടം. അത്രമേ

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഒരു മേഘത്തുണ്ടിനെ കൊതുമ്പുവള്ളം പോലെ രൂപപ്പെടുത്തി അതിലേറി ആകാശം കാണാൻ കൊതി. അതിന് വിമാനത്തിൽ പോയാൽ പോരെയെന്ന് ചോദ്യം വരുന്നു. ആകാശം കാണാൻ വിമാനത്തിൽ പോകുന്നത് എങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ തന്നെ അതെന്തൊരു കാഴ്ചയാണ്! ഒട്ടും സുഖമില്ലാത്ത കാഴ്ച. മറ്റതങ്ങനെയല്ല, കിളികളോടൊപ്പം പറന്ന് മേഘങ്ങൾക്കിടയിൽ ചിലച്ച് ഒളിച്ച് അങ്ങനെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് വിഭാവന ചെയ്തു നോക്കൂ. ആരാണ് ആ യാത്ര കൊതിച്ചു പോകാത്തത്? ഒരു മേഘത്തുണ്ടിലേറി മഞ്ഞുപോലെ ചുറ്റിത്തിരിഞ്ഞ് ദൈവങ്ങളോടെല്ലാം ലാൽസലാം പറഞ്ഞുകൊണ്ടുള്ള യാത്ര ഇഷ്ടം. അത്രമേലിഷ്ടം.

ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് മേഘങ്ങൾ തന്നെയായിരിക്കില്ലേ? എവിടേക്കെന്നില്ലാതെ എങ്ങോട്ടെന്നില്ലാതെയുള്ള യാത്രകൾ, തുടക്കമില്ലാതെ ഒടുക്കമില്ലാതെ. യാത്രകളെപ്പോഴും അങ്ങനെയാണ്, എവിടെ നിന്നെന്നറിയാതെ എങ്ങോട്ടെന്നറിയാതെയുള്ള യാത്രകൾ. ജീവിതവും അങ്ങനെ തന്നെയാണ് പലപ്പോഴും, മേഘങ്ങൾ പോലെ. കവിതയാണ് ഓർമ്മ വരുന്നത്, മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ആ ഓർമ്മകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇടിമുഴങ്ങുന്നത് ഇവിടെ നിന്നാണ്, ആകാശത്തിൻ്റെ അപാരതകളിൽ നിന്ന്. മേഘഗർജനങ്ങൾ എങ്ങനെയായാലും അത് പേടി തന്നെ. കുഞ്ഞുകാലം മുതലേ ഇന്നും മുതിർന്നിട്ടും ആ പേടിക്ക് മാറ്റമില്ല തന്നെ. ഇടിമുഴങ്ങിയാൽ ഓടിയൊളിക്കാനുള്ള തോന്നൽ കുട്ടിക്കാലത്തൊക്കെ അമ്മയുടെ മടിത്തട്ടിലേക്കാണ്. ഇടിമുഴങ്ങുമ്പോൾ ഞെട്ടാതിരിക്കുന്നവരുണ്ടോ? ഉണ്ടാവില്ല. ചില നെപ്പോളിയന്മാരുണ്ടാവുമായിരിക്കും ഞെട്ടാതിരിക്കുന്നവർ. ഓരോ ഇടിമുഴക്കത്തിലും അറിയാതെ അറിയാതെ ഒരു ഞെട്ടൽ. ഓരോ ഞെട്ടലും കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു മടക്കയാത്ര. ആ യാത്രകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മേഘങ്ങൾ പൂത്തു തുടങ്ങുമ്പോൾ മയിലുകൾ പീലിവിടർത്താറുണ്ടെന്നും പീലിവിടർത്തി നൃത്തം ചെയ്യാറുണ്ടെന്നും പറയാറുണ്ട്. മേഘങ്ങളും മയിലുകളും തമ്മിൽ എന്താണ് ബന്ധം? പൂർവജന്മ കാമുക ബന്ധത്തിൻ്റെ കമനീയതയായിരിക്കുമോ അത്? ആയിരിക്കും. അത്രമേൽ സാമ്യം പീലിക്കണ്ണുകൾക്കും മേഘസഞ്ചയങ്ങൾക്കും തമ്മിലുണ്ടല്ലോ. ആ ചാരുതകൾ ഇഷ്ടം. അത്രമേൽ ഇഷ്ടം.

മേഘമൽഹാർ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ രാഗമാണ്. മേഘമൽഹാറിൽ പാടിയാൽ മേഘങ്ങൾ അവിടുത്തെ ആകാശങ്ങളെ അലങ്കരിക്കുമത്രേ, അവിടെ മഴ പെയ്യുമത്രേ. ഒരു സീസണൽ രാഗമാണ് മേഘമൽഹാർ. മഴയിലേക്കുള്ള ക്ഷണമാണ് മേഘമൽഹാർ രാഗം. ഇളയരാജയും രവീന്ദ്രനും

ഗംഗയ്യമരനും എം എസ് വിശ്വനാഥനും എം എം കീരവാണിയും എ ആർ റഹ്മാനും എല്ലാം ഇഷ്ടപ്പെട്ട രാഗം. മേഘമൽഹാർ രാഗം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഗതമി രാത്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഒരു കുതിരയെ വാങ്ങി. ഒരു കറുത്ത കുതിരയും ഒരു വെളുത്ത കുതിരയും. കറുത്ത കുതിര നല്ല സ്മാർട്ടായിരുന്നു. വെളുത്ത കുതിരയാവട്ടെ വളരെ വിധേയത്വമുള്ള കുതിരയുമായിരുന്നു. രണ്ടുപേരും കൂടി യാത്ര ചെയ്യവേ മുന്നിൽ വലുതല്ലാത്ത ഒരു കിടങ്ങ് കണ്ടു. കറുത്ത കുതിര സർവശക്തിയും എടുത്ത് ചാടിക്കടന്നു. പക്ഷെ വെള്ളക്കുതിര കിടങ്ങിനടുത്തെത്തിയതും തനിക്കത് സാധിക്കില്ലെന്ന തോന്നലിൽ പരിങ്ങി നിന്നു. കുറച്ച് പിന്നാക്കം പോയി, പിന്നെയും മുന്നോട്ട് വന്ന് പരിങ്ങി നിന്നു. കുതിരക്കാരൻ കുതിരയെ ചാടിക്കാൻ നന്നായി തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറേ ദിവസം അതിങ്ങനെ തുടർന്നു. ഒരു ദിവസം കറുത്ത കുതിര ചാടിപ്പോയതിന് പിന്നാലെ വെളുത്ത കുതിരയും സർവശക്തിയും എടുത്ത് ചാടി അപ്പുറം പോവുകയും ചെയ്തു. അപ്പുറത്തെത്തിയപ്പോഴാണ് അതിന് മനസ്സിലായത് അത് അത്ര വലിയ കാര്യമൊന്നും ആയിരുന്നില്ല എന്ന്. കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്താം.

നമ്മളിൽ പലരും കഥയിലെ ആ വെളുത്ത കുതിരയാണ്. തനിക്കിത് സാധിക്കുമോ ഇല്ലേ എന്ന ആശയക്കുഴപ്പത്തോടെ ജീവിക്കുന്നവർ, ആത്മവിശ്വാസം തീരെയില്ലാത്ത അവസ്ഥ, മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്തു വിചാരിക്കുമെന്ന ചിന്ത, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോധൈര്യമില്ലായ്മ, ജീവിതത്തെ അത് വല്ലാതെ മാന്ദ്യപ്പെടുത്തി കളയും. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, വെളുത്ത കുതിരകളുടെ എണ്ണം ഒരിടത്ത് കൂടിയാൽ എന്താവും സംഭവിക്കുക? അവിടെ മാകെ മാന്ദ്യപ്പെടും അല്ലേ? അത് ചിലപ്പോൾ ഒരു ഗ്രാമത്തെ ബാധിക്കാം, ചിലപ്പോൾ ഒരു സംസ്ഥാനത്തെ തന്നെ ബാധിക്കാം. ഒരു പാട്ടുകൂടി കേട്ടാലോ?

ഈ ആളുകളെ നമുക്ക് പൊതുവെ രണ്ടായി തിരിക്കാം. സ്മാർട്ട് നേച്ചർ ഉള്ളവരും വിക്ടിം നേച്ചർ ഉള്ളവരും. കഥയിലെ കറുത്ത കുതിര സ്മാർട്ട് നേച്ചറായിരുന്നു, വെളുത്ത കുതിര വിക്ടിം നേച്ചറുമായിരുന്നു. കഴിവുണ്ട്, പക്ഷെ അതിൽ വിശ്വാസമില്ല. ആനയ്ക്ക് അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അറിയില്ലെന്ന് പഴയ ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ഇതുദ്ദേശിച്ചായിരിക്കും. ആത്മവിശ്വാസമില്ലായ്മയുടെ ഒരു പഴഞ്ചൊല്ല് തന്നെയാണത്. ഒരു പാട്ടുകൂടി കേട്ടാലോ?

ഒരു സ്ഥാപനം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് കഥയിലെ കറുത്ത കുതിരകളെയായിരിക്കും. വെളുത്ത കുതിരകളെ ഒരു പദ്ധതി ഏൽപ്പിച്ചാൽ അതിഴഞ്ഞിഴഞ്ഞ് നീങ്ങും. ചില ഉദ്യോഗസ്ഥർ ഫയൽ നോക്കുന്നതും നീക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ എത്ര തവണ കയറിയിറങ്ങിയാലും ആ ഫയൽ അവർക്ക് നീക്കാനാവില്ല. ഒന്ന്, കഴിവില്ലാഞ്ഞിട്ടാണ്. രണ്ട്, വിക്ടിം നേച്ചർ ആയതുകൊണ്ടാണ്. ഈ കഴിവ് കുറഞ്ഞ ഉദ്യോഗസ്ഥരാണ് ചാടിക്കടിക്കാൻ നിൽക്കുന്നത്. അവർക്കൊരിക്കലും കസ്റ്റമറോട് സൗമ്യമായി ഇടപെടാനാവില്ല. അവരുടെ കഴിവില്ലായ്മയും ആത്മവിശ്വാസക്കുറവും ദേഷ്യവും ക്ഷോഭവുമായി പുറത്തു വരും. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടാൻ പാടില്ല. അത് വികസനത്തിന് തടയിടും. ഒരു പാട്ട് കൂടി കേട്ടാലോ?

അധ്യാപകരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ശരിക്കും കഥയിലെ കറുത്ത കുതിരകളായിരിക്കണം. ചില ഉദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊന്നും ചെയ്യില്ല, പരിങ്ങി നിൽക്കും. എനിക്ക് പെൻഷൻ വാങ്ങണം, അതിനൊരു തടസ്സവും വരരുത് എന്ന ചിന്ത മാത്രമേ അവരിലുണ്ടാവൂ. അവർക്കെങ്ങനെ ഫയലുകൾ നീക്കാനാവൂ? ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുന്ന ഫയലുകളുടെ ചുവപ്പ് നാടകൾക്കുള്ളിൽ ഭൂരിപക്ഷവും പ്രശ്നങ്ങളായിരിക്കും. അതിൻ്റെ കുരുക്കുകൾ അഴിക്കാൻ അറിയില്ലെങ്കിൽ, അഴിച്ചാൽ താൻ കുരുങ്ങും എന്ന ചിന്തയാണുള്ളതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അവർ സീറ്റിലിരിക്കാൻ വൈമുഖ്യം കാണിക്കും. കാരണം സീറ്റിലിരുന്നാൽ ഫയൽ നോക്കണമല്ലോ, അതിനവർക്ക് പേടിയാണ്. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ചില ഓഫീസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10:30 മണിക്കാണ് അവർ വരിക. ബാഗ് വെച്ച് സീറ്റിലിരിക്കും. ആരെങ്കിലും ഒരാൾ ചായ ഓഫർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിക്കും. മിക്കവാറും താഴത്തെ നിലയിലാവൻ ചായ. ലിഫ്റ്റ് ഉണ്ടെങ്കിലും കയറില്ല, പടിയിറങ്ങി സാവധാനം പോകും. 12:30 ആവും ചായ കുടിച്ച് തിരിച്ചെത്താൻ. 2 ഫയലെടുത്ത് സീനിയറിൻ്റെ അടുത്ത് പോയി വരുമ്പോൾ 1 മണിയാവും. ലഞ്ച് കൃത്യമായി കഴിച്ചേ പറ്റൂ. 2:30 തിരിച്ചു വരും. നേരത്തെ കൊണ്ടുവച്ച ഫയൽ എടുക്കാൻ പോകും. 3:30 ആവും അതും കൊണ്ട് തിരിച്ചു വരാൻ. അതിനിടയിൽ ആരെങ്കിലും ഒരു ഫയലിൻ്റെ കാര്യമോ മറ്റോ അന്വേഷിച്ചു വന്നാൽ അവരോട് പറയുന്ന സ്ഥിരം വാചകം എന്തെന്നറിയാമോ? ഞാനിവിടെ വേലയും കൂലിയും ഇല്ലാതെ ഇരിക്കുന്നുവെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇതാ കണ്ടോ, ഇതെല്ലാം നിങ്ങളെപ്പോലെ അത്യാവശ്യമുള്ളവരുടെ തന്നെ മനസ്സിൽ.

എന്നാൽ ചിലരങ്ങനെയല്ല. തൻ്റെ മുമ്പിൽ വരുന്ന ഒരു ഫയലും അവർ സാവധാനപ്പെടുത്തില്ല, നല്ല ചടുലമായി ജോലി ചെയ്യും. കാരണം അവർ മിടുക്കരാണ്, സ്മാർട്ട് നാച്ചുറാണ്, അവർക്ക് കാര്യങ്ങളറിയാം, കഴിവുള്ളവരാണ്. പക്ഷെ അങ്ങനെയുള്ളവർ കുറവാണ്, വളരെ കുറവാണ്. എങ്കിലും അവർക്ക് വേണ്ടി, അവരുടെ സമർപ്പണ ബോധത്തിന് വേണ്ടി, അവരുടെ ഉത്തരവാദിത്വത്തിന് വേണ്ടി ഒരു പാട്ട് കേട്ടാലോ?

പലപ്പോഴും നമ്മൾ പറയും, ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥതയാണ് വലുതെന്ന്, സഹതാപമാണ് വലുതെന്ന്. നോക്കൂ, ഈ സഹതാപം അല്ലെങ്കിൽ ആത്മാർത്ഥത, അത് രണ്ടും പിന്നീടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രവർത്തകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രവർത്തകയെ സംബന്ധിച്ച് ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണം എന്താണെന്നറിയുമോ? ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തമാണ് പ്രധാനമെങ്കിൽ, സത്യം പറയട്ടെ, ആത്മാർത്ഥത ഒരു കള്ളനാണയമാണ്. ഞാൻ ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടും ആ ഓഫീസർ ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റാഫിന് അത്തരത്തിൽ പരാതികൾ പറയേണ്ടി വരില്ല. ഉറപ്പാണ്, ഉത്തരവാദിത്തമുള്ള, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയുന്ന, പദ്ധതികൾ വളരെ ചടുലമായി കൊണ്ടുപോകുന്ന എത്രയോ ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടി ഒരു പാട്ട്.

കഥയിലെ വെളുത്ത കുതിരകൾ കറുത്ത കുതിരകളാകാത്തിടത്തോളം ഇവിടെ എല്ലാം സാവധാനത്തിലായിരിക്കും, മാന്ദ്യത്തിലായിരിക്കും. പദ്ധതികളെല്ലാം ഇഴയും. ആ ഇവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന സാധാരണത്വത്തിൽ നമ്മൾ എത്തിച്ചേരും. എല്ലാം ഇവിടെ അങ്ങനെ ആയിത്തീരുകയും ചെയ്യും. എല്ലാറ്റിനും ഒരു സാവധാനതയുണ്ടാവും, ഒന്നിനൊരു ചടുലതയുണ്ടാവില്ല. അങ്ങനെ വന്നാൽ നാട് എങ്ങനെ വികസിക്കും? ഒരു ചോദ്യമായി അത് മനസ്സുകളിൽ കിടക്കട്ടെ. അപ്പോൾ ചടുലതയാണ് വേണ്ടത്, സ്മാർട്ട്നെസ്സാണ് വേണ്ടത്, അല്ലെങ്കിൽ സ്മാർട്ട് നേച്ചറാണ് വേണ്ടത്. വിക്ടിം നേച്ചറല്ല, വിധേയത്വമല്ല. ചടുലമായി ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ഒരു നാട് ആവശ്യപ്പെടുന്നത്, ഒരു ഗ്രാമം ആവശ്യപ്പെടുന്നത്, ഒരു നഗരം ആവശ്യപ്പെടുന്നത്, ഒരു സംസ്ഥാനം ആവശ്യപ്പെടുന്നത്, ഒരു രാജ്യം ആവശ്യപ്പെടുന്നത്. കാരണം അവരാണ് വികസനത്തിൻ്റെ അടയാളങ്ങൾ. അവർക്ക് മാത്രമേ വികസനത്തിൻ്റെ സൗര തേജസ് ഉയർത്താനാകൂ. ഒരു പാട്ടുകൂടി കേൾക്കാം.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സമയം ഒരുപാടായി. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. നേരത്തെ പറഞ്ഞില്ലേ, ചടുലമായി ജോലി ചെയ്യാം, സാവധാനതയല്ല വേണ്ടത് എന്ന് പറഞ്ഞ എടുത്തുചാട്ടവുമല്ല. നന്നായി ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യാം. നമ്മൾ കാരണം ഒരു ഫയലും നീങ്ങാതിരിക്കരുത്. നമ്മൾ കാരണം ഒരു കസ്റ്റമറും വിഷമിക്കരുത്. ഒരു കസ്റ്റമർക്കും ജീവിതത്തിൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അത് ഒരു വലിയ പ്രതിജ്ഞയായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നാളെ ഉന്മേഷത്തോടെ ഉണരേണ്ടതുണ്ട്. അതിന് സുഖമായി ഉറങ്ങേണ്ടതുമുണ്ട്. നാളെ വീണ്ടും കേൾക്കാം. അതുവരെ സ്നേഹപൂർവ്വം സ്വന്തം മധുജൻ.